0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. ഖാരി വാദി അൽ യമാനിയുടെ മധുരപരമായ ശബ്ദത്തിൽ ഇന്ന് നാം കേട്ടത് സൂറത്ത് ഹൂദ് 9 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറത്ത് യൂസുഫ് ആദ്യം മുതൽ 49 വരെ വചനങ്ങളുമാണ്.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മധുരം ഖുർആൻ. നാം കേൾക്കുന്നത് 21 അധ്യായം സൂറത്തുൽ അംബിയ 83 മുതൽ 112 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഖാലിദ് അൽ ജലീൽ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവന്റെ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. മോക്ഷമാഗ്രഹിക്കുന്ന ജനതയുടെ ആത്മീയ ദാരിദ്ര്യം വിഭാടനം ചെയ്യാൻ സൃഷ്ടിച്ച നാഥൻ സംവിധാനിച്ച മഹത്തായ പരിഹാരം വിശുദ്ധ ഖുർആൻ. ഖുർആൻ പഠനത്തിൻ്റെയും നിരന്തരമായ അതിൻ്റെ കേൾവിയുടെയും മറ്റൊരു ദിനം കൂടി ശ്രോതാക്കൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വ്യത്യസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഈ എപ്പിസോഡിൽ സൂറത്തു അംബിയയിലെ 30 മുതൽ അവസാനം വരെയുള്ള ആയത്തുകളും സൂറത്തു ഹജ്ജ് പൂർണ്ണമായും സൂറത്തു മുഅ്മിനൂനിലെ 1 മുതൽ 50 വരെയുള്ള ആയത്തുകളുമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് വാദി അലിയമാനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും
1: തഫ്സീറു സഅദി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ആദിയാത്തിലെ ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തഫ്സീറു സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഓരോരുത്തർക്കും സ്വാഗതം. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 100-ാം അധ്യായം സൂറത്തുൽ ആദിയാത്ത്, അൽ ആദിയാത്ത് എന്ന സൂറത്താണ്. 11 വചനങ്ങളാണ്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത്, മദീനയിലാണ് അവതരിക്കപ്പെട്ടത് എന്നും അഭിപ്രായമുണ്ട്. ആദ്യം ഈ സൂറത്തിൻ്റെ മുഴുവനായിട്ടുള്ള ഭംഗിയോടെയുള്ള പാരായണം നമുക്ക് കേൾക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഈ ആയത്തുകളുടെ മുഴുവനായുള്ള അർത്ഥവും നമുക്ക് കേൾക്കേണ്ടതുണ്ട് ഇൻഷാല്ലാ. അതാണ് ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
1: കിതച്ചുകൊണ്ടോടുന്നവയും അങ്ങനെ കുളമ്പ് കല്ലിൽ ഉരസി തീപ്പൊരി പറപ്പിക്കുന്നവയും എന്നിട്ട് പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നവയും അന്നേരത്ത് പൊടിപടലം ഇളക്കിവിട്ടവയും അതിലൂടെ ശത്രുസംഘത്തിന്റെ നടുവിൽ പ്രവേശിച്ചവയും ആ കുതിരകൾ തന്നെ സത്യം, തീർച്ചയായും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെ. തീർച്ചയായും അവൻ അതിന് സാക്ഷ്യം വഹിക്കുന്നവനുമാകുന്നു. തീർച്ചയായും അവൻ ധനത്തോടുള്ള സ്നേഹം കഠിനമായവനാകുന്നു. എന്നാൽ അവൻ അറിയുന്നില്ലേ ഖബറുകളിലുള്ളത് ഇളക്കിമറിച്ച് പുറത്തു
2: കൊണ്ടുവരപ്പെടുകയും
1: ഹൃദയങ്ങളിലുള്ളത് വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ തീർച്ചയായും അവരുടെ രക്ഷിതാവ് അന്നേ ദിവസം അവരെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാകുന്നു.
0: വിശുദ്ധ ഖുർആൻ 100-ാം അധ്യായം സൂറത്തുൽ ആദിയാത്തിന്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥം ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു.
3: അല്ലാഹു കുതിരയെക്കൊണ്ട് സത്യം ചെയ്തു പറയുകയാണിവിടെ. അല്ലാഹുവിൻ്റെ പ്രകടമായ ദൃഷ്ടാന്തങ്ങളും പ്രത്യക്ഷമായ അനുഗ്രഹങ്ങളും മനുഷ്യർക്ക് അറിയാവുന്ന വിധത്തിൽ കുതിരയിലുള്ളതാണ്. അല്ലാഹു അതിനെക്കൊണ്ട് സത്യം ചെയ്യാൻ കാരണം. മറ്റു മൃഗങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ കുതിരകൾക്കുള്ളതുകൊണ്ട് കൂടിയാണ് അതിനെക്കൊണ്ട് സത്യം ചെയ്യുന്നത്. ഒന്ന്, കിതച്ചോടുന്നവ തന്നെയാണ് സത്യം. അതിശക്തവും ശീഘ്രവുമായ വേഗതയിൽ ഓടുമ്പോൾ അത് കിതയ്ക്കും. ഓട്ടത്തിൻ്റെ കാഠിന്യത്താൽ അതിൻ്റെ നെഞ്ചിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദമാണത്. രണ്ട്, തീപ്പൊരി പറപ്പിക്കുന്നവ. പാറയിൽ കുളമ്പുകൾ കൊണ്ട് ശക്തമായി ചവിട്ടുമ്പോഴാണ്

0: അത് സംഭവിക്കുന്നത്. ഉരസലിനാൽ ഓടുന്ന സന്ദർഭങ്ങളിൽ കുളമ്പിൻ്റെ ഉറപ്പ് കാരണം അത് തീപ്പൊരി പറത്തും. 3. എന്നിട്ട് ആക്രമണം നടത്തുന്നവ ശത്രുക്കളുടെ മേൽ പ്രഭാതത്തിൽ, അധികവും ആക്രമണം നടത്താറ് പ്രഭാതത്തിലാണ്. അന്നേരം അവ അതുമൂലം ഇളക്കിവിടുന്നു. അവയുടെ ഓട്ടത്താലും ആക്രമണത്താലും പൊടിപടലം ഇളക്കിവിടുന്നു. അവയിൽ സഞ്ചരിക്കുന്ന കുതിരപ്പടയാളികളെയും കൊണ്ട് ശത്രുസംഘത്തിൻ്റെ നടുവിൽ പ്രവേശിച്ചവയും അവരെ ആക്രമിക്കാൻ വരുന്ന ശത്രുസംഘത്തിൻ്റെ മധ്യത്തിലെത്തുന്നു അവ പടയാളികളെയും കൊണ്ട്. ഇനി സത്യം ചെയ്തു പറയുന്ന കാര്യങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത്. തീർച്ചയായും മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെ. തൻ്റെ രക്ഷിതാവിന് നന്ദിയായി ചെയ്യേണ്ട നന്മകൾ മുടക്കുന്നവൻ, തൻ്റെ മേൽ ബാധ്യതയുള്ള കടമകളെ പൂർണ്ണമായി നിർവഹിക്കാൻ അനുവദിക്കാത്ത മനസ്സാണ് മനുഷ്യൻ്റെ പ്രകൃതി. മാത്രവുമല്ല മടിയും. താൻ നിർവഹിക്കേണ്ട ശാരീരികവും സാമ്പത്തികവുമായ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കലും അവൻ്റെ പ്രകൃതിയാണ്. അല്ലാഹു സന്മാർഗത്തിലാക്കിയവരും തങ്ങളുടെ ബാധ്യതകൾ പൂർണ്ണമായി നിർവഹിച്ചവരും മാത്രമാണ് ഇതിൽ നിന്നൊഴിവായവർ. തീർച്ചയായും അവൻ അതിന് സാക്ഷ്യം വഹിക്കുന്നവനുമാകുന്നു. മനുഷ്യനറിയാം അവൻ്റെ മനസ്സിലുള്ള നന്ദികേടും മുടക്കവുമെല്ലാം. അത് നിഷേധിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാത്ത വിധം അവൻ തന്നെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. ഇവിടെ അതിനവൻ സാക്ഷ്യം വഹിക്കുന്നവനാകുന്നു എന്നത് അല്ലാഹുവിനെ കുറിച്ചുമാകാം. അതായത് മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് അങ്ങേയറ്റം നന്ദികേട് കാണിക്കുന്നവനും അല്ലാഹു അതിന് സാക്ഷിയുമാകുന്നു എന്നർത്ഥം. അല്ലാഹു സാക്ഷിയാണെന്ന അർത്ഥം വരുമ്പോൾ അവനോട് നന്ദികേട് കാണിക്കുന്നവർക്ക് അതിൽ ശക്തമായ താക്കീതും മുന്നറിയിപ്പുമുണ്ട്. 8. തീർച്ചയായും അവൻ മനുഷ്യൻ ഖൈറിനോടുള്ള സ്നേഹം, അതായത് ധനത്തോടുള്ള സ്നേഹം കഠിനമായവനാകുന്നു. തൻ്റെ നിർബന്ധ ബാധ്യതകളെ ഉപേക്ഷിക്കേണ്ടി വരുന്ന വിധത്തിൽ അവൻ ധനത്തെ അധികമായി സ്നേഹിക്കുന്നു. തൻ്റെ രക്ഷിതാവിൻ്റെ തൃപ്തിയേക്കാൾ അവന് പ്രധാനം സ്വന്തം താൽപര്യങ്ങളാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് തൻ്റെ ശ്രദ്ധ ഈ ലോകത്തിൽ പരിമിതമാവുകയും പരലോകത്തെക്കുറിച്ച് അശ്രദ്ധമാവുകയും ചെയ്യുന്നതിനാലാണ്. താക്കീദിൻ്റെ ദിനത്തെ, പരലോകത്തെ ഭയപ്പെടാൻ പ്രേരിപ്പിക്കുന്നതാണ് അടുത്ത വചനങ്ങൾ. എന്നാൽ അവൻ അറിയുന്നില്ലേ, അതായത് ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ലേ, കബറുകളിലുള്ളത് ഇളക്കി മറിച്ച് പുറത്തു കൊണ്ടുവരപ്പെടുമ്പോൾ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും ഒരുമിച്ചു കൂട്ടാനും കബറുകളിൽ നിന്നും അവരെ അല്ലാഹു പുറത്തു കൊണ്ടുവരുമ്പോൾ ഹൃദയങ്ങളിലുള്ളത് വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ നന്മ തിന്മകളിൽ നിന്ന് മനുഷ്യൻ തൻ്റെ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വച്ചത് വെളിവായി പുറത്തു വരികയും രഹസ്യം പരസ്യമാവുകയും മറഞ്ഞതെല്ലാം പ്രകടമാവുകയും മനുഷ്യൻ്റെ മുഖത്ത് അവൻ്റെ പ്രവർത്തന ഫലങ്ങൾ തെളിയുകയും ചെയ്യും. തീർച്ചയായും മനുഷ്യരുടെ രക്ഷിതാവ് അന്നേ ദിവസം അവരെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാകുന്നു. മനുഷ്യൻ്റെ പ്രത്യക്ഷവും പരോക്ഷവും വ്യക്തവും അവ്യക്തവുമായ മുഴുവൻ പ്രവർത്തനങ്ങളും അവൻ അറിയുകയും അതിനവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്തു. എല്ലാ സമയങ്ങളിലുള്ളതും അറിയുന്ന അല്ലാഹു അന്നേ ദിവസം എന്ന് പ്രത്യേകം പറഞ്ഞത് കർമ്മങ്ങളെക്കുറിച്ചാണ്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലാഹു പ്രതിഫലം നൽകുന്നത് എന്ന് ബോധ്യപ്പെടുത്താനുമാണ്.
1: ഇൻഷാല്ലാ മറ്റൊരു സൂറത്തിൻ്റെ പഠനവുമായി തഫ്സീറു സാദിയുടെ വ്യാഖ്യാനവുമായി ഇൻഷാല്ലാ നമ്മൾക്ക് വീണ്ടും കേൾക്കാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: തഫ്സീറു സാദി സമാപിക്കുന്നു. സൂറത്തുൽ ആദിയാത്തിലെ ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: റേഡിയോ അൽ മുഅല്ലിം. സൂറ അന്നിസയിലെ 114 മുതൽ 119 കൂടിയ വചനങ്ങളിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു നാസിയാത്തിലെ 34 മുതൽ 46 വരെയുള്ള ആയത്തുക്കളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
1: വചനം 34.
2: എന്നാൽ വന്നാൽ, വരുമ്പോൾ, അത്തോമ്മതു അടക്കി ജയിക്കുന്ന മഹാവിപത്ത്, അൽ കുബറ വമ്പിച്ച ഏറ്റവും വലിയ

0: വചനം 35.
1: യൗമയതദക്കറു, ഓർമ്മിക്കുന്ന ദിവസം. അൽ ഇൻസാനു, മനുഷ്യൻ. മാ സഅ, അവൻ പ്രയത്നിച്ചത്, ചെയ്തു വെച്ചത്, പരിശ്രമിച്ചത്.
2: യൗമയതദക്കറുൽ ഇൻസാനു മാ സഅ,
1: അതായത് മനുഷ്യൻ താൻ പ്രവർത്തിച്ചു വെച്ചതിനെ കുറിച്ച് ഓർമ്മിക്കുന്ന ദിവസം.
0: വചനം 36.
1: വബുരിസതി, വെളിക്കു വരുത്തപ്പെടുകയും ചെയ്യുന്ന. അൽ ജഹീം, കത്തി ജ്വലിക്കുന്ന നരകം. ലിമയറോ, കാണുന്നവർക്ക്. കത്തിജ്വലിക്കുന്ന നരകം, കാണാവുന്നവർക്കു കാണുവാൻ വേണ്ടി വെളിക്കു കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്ന ദിവസം.
0: വചനം 37.
1: ഫഅമ്മാമൻ, എന്നാലപ്പോൾ യാതൊരുവൻ. തോഹോ, അതിരുവിട്ടു.
2: ഫഅമ്മാമൻ തോഹോ,
1: എന്നാലപ്പോൾ യാതൊരുവൻ അതിരുവിട്ടിരിക്കുന്നുവോ.
0: വചനം 38.
1: വആസറ, പ്രാധാന്യം നൽകുകയും ചെയ്തു, തിരഞ്ഞെടുക്കുകയും ചെയ്തു. അൽ ഹയാത്തെ ദുനിയ, ഐഹിക ജീവിതത്തിന്, ജീവിതത്തെ. ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിരിക്കുന്നുവോ.
0: വചനം 39.
1: ഫഇന്നൽ ജഹീമ, എന്നാൽ കത്തിജ്വലിക്കുന്ന നരകം. ഹിയൽ മഅ്വ, അതു തന്നെ സങ്കേതസ്ഥാനം. അവനു കത്തിജ്വലിക്കുന്ന നരകം തന്നെയാണ് സങ്കേതസ്ഥാനം.
0: വചനം 40.
1: വഅമ്മാമൻ ഖോഫ, അപ്പോൾ പേടിച്ചവനോ. യാതൊരുവൻ ഭയപ്പെട്ടുവോ. മഖാമ റബ്ബിഹി, തന്റെ റബ്ബിന്റെ സ്ഥാനം. റബ്ബിങ്കൽ നിൽക്കുന്നതിനെ. വനഹൻ നഫ്സ, മനസ്സിനെ വിലക്കുകയും ചെയ്ത, ദേഹത്തെ തടയുകയും ചെയ്ത. അനിൽ ഹവ, ഇച്ഛയിൽ നിന്ന്.

0: അപ്പോൾ യാതൊരുവൻ തന്റെ റബ്ബിന്റെ സ്ഥാനത്തെ അഥവാ അവന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുകയും മനസ്സിനെ ഇച്ഛയിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തിരിക്കുന്നുവോ?
1: വചനം 41.
0: ഫഇന്നൽ ജന്നത, എന്നാൽ നിശ്ചയമായും സ്വർഗം, ഹിയൽ മഅ്വ, അതുതന്നെയാണ് സങ്കേതസ്ഥാനം.
2: ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ,
0: അവന് സ്വർഗം തന്നെയാണ് സങ്കേതസ്ഥാനം.
3: എല്ലാവിധ അത്യാപത്തുകളെയും വിസ്മരിപ്പിച്ചു കളയുന്നതും ലോകത്തെ ആഗമാനം ബാധിക്കുന്നതുമായ ഏറ്റവും വലിയ വിപത്തായിരിക്കും ഖിയാമത്തുനാളിലെ വിപത്തുകൾ. അതുകൊണ്ടാണ് അതിനെ അത്വാമത്തുൽ കുബറ എല്ലാറ്റിനെയും അതിജയിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ന് മനുഷ്യൻ ഏതേതു കാര്യങ്ങൾ മറന്നാലും ശരി, ഒരു കാര്യം അവന് ഓർമ്മ വരും, താൻ ഇഹത്തിൽ വെച്ചു ചെയ്ത കർമ്മങ്ങളത്രേ അത്. അവൻ്റെ ചെറുതും വലുതുമായ കർമ്മങ്ങൾ ഒന്നൊഴിയാതെ രേഖപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥം അവൻ്റെ കയ്യിൽ കൊടുക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ തങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് കുറ്റവാളികൾക്കുണ്ടാകുന്ന പേടിയും പരിഭ്രമവും എന്തായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. കൂടാതെ എല്ലാവർക്കും കാണത്തക്ക വിധം നരകം അടുത്ത് തയ്യാറുണ്ടായിരിക്കുകയും ചെയ്യും. ഇത് അവരുടെ വിഭ്രാന്തി കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. പക്ഷേ സജ്ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള പരിഭ്രമങ്ങളൊന്നും ബാധിക്കാതെ അള്ളാഹു കാത്തിരക്ഷിക്കുന്നതാണ്. വിചാരണയ്ക്ക് ശേഷം അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന വിധിയുടെ ചുരുക്കമാണ് 37 മുതൽ 41 വരെയുള്ള ആയത്തുകളിൽ കാണുന്നത്. ദുഷ്കർമ്മങ്ങളുടെ പശ്ചാത്തലമായി അള്ളാഹു എടുത്തു കാണിച്ച രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാകുന്നു. ഒന്ന്, യാഥാർത്ഥ്യങ്ങളെയും ധാർമ്മിക മൂല്യങ്ങളെയും ധിക്കരിക്കുന്നതിലുള്ള അതിരു കവിയൽ. മറ്റൊന്ന്, ഐഹിക ജീവിതത്തിന് അതർഹിക്കുന്നതിൽ കവിഞ്ഞ് പ്രാധാന്യം നൽകൽ. നേരെ മറിച്ച്, സൽക്കർമ്മങ്ങൾക്ക് നിദാനമായ രണ്ട് കാര്യങ്ങളും അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഒന്ന്, റബ്ബിൻ്റെ മുമ്പിൽ ഹാജരാകേണ്ടി വരുന്നതിനെക്കുറിച്ചുള്ള ഭയം. മറ്റൊന്ന്, ദേഹേച്ഛകളിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു നിർത്തുക. ആദ്യത്തെ രണ്ടിൽ നിന്നും ഉടലെടുക്കുന്നതെല്ലാം പാപങ്ങളും ഒടുവിലത്തെ രണ്ടിൽ നിന്നും ഉടലെടുക്കുന്നതെല്ലാം പുണ്യങ്ങളുമായിരിക്കും. അള്ളാഹു നമ്മെ പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
1: വചനം 42.
0: യസ് അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു, അനിസ്സാഅതി, അന്ത്യഘട്ടത്തെപ്പറ്റി, അയ്യാന, ഏതവസരമാണ്, മുർസാഹ, അതിൻ്റെ സ്ഥാപനം, സംഭവിക്കൽ.
2: യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ,
0: നബിയെ, അന്ത്യഘട്ടത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, ഏതവസരത്തിലാണ് അതിൻ്റെ സ്ഥാപനം അഥവാ അത് സംഭവിക്കൽ എന്ന്.
1: വചനം 43.
0: ഫീമ, എന്തിലാണ്, ഏതവസ്ഥയിലാണ്, ഏതു നിലയിലാണ്, അൻത, നീ, മിൻ ദിക്റോഹ, അതിൻ്റെ പ്രസ്താവനയെ സംബന്ധിച്ച്.
2: ഫീമ അൻത മിൻ ദിക്റോഹ,
0: അതിൻ്റെ പ്രസ്താവനയെ സംബന്ധിച്ച് എന്തൊരു നിലയിലാണ് നീ ഉള്ളത്, അഥവാ നിനക്കു അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടല്ലോ.
1: വചനം 44.
0: ഇലാ റബ്ബിക, നിന്റെ റബ്ബിങ്കലേക്കാണ്, മുൻതഹ, അതിൻ്റെ കലാശം, ചെന്നവസാനിക്കൽ.
2: ഇലാ റബ്ബിക മുൻതഹ,
0: നിന്റെ റബ്ബിങ്കലേക്കാണ് അതിൻ്റെ കലാശം, അത് അവനു മാത്രമേ അറിഞ്ഞുകൂടൂ.
1: വചനം 45.
0: ഇന്നമാ അന്ത, നിശ്ചയമായും നീ, മുൻദിറു, താക്കീതു നൽകുന്നവൻ മാത്രം, മൈ യഖ്ഷാഹ, അതിനെ ഭയപ്പെടുന്നവർക്ക്.
2: ഇന്നമാ അന്ത മുൻദിറു മൈ യഖ്ഷാഹ,
0: നിശ്ചയമായും അതിനെ ഭയപ്പെടുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാകുന്നു നീ.
1: വചനം 46.
0: കഅന്നഹും, അവർ ആകുന്നു എന്ന പോലെയിരിക്കും, യൗമ യറൗനഹ, അതിനെ അവർ കാണുന്ന ദിവസം, ലം യൽബസു, അവർ താമസിച്ചിട്ടില്ല, കഴിഞ്ഞുകൂടിയിട്ടില്ല എന്ന പോലെ, ഇല്ല അശിയ്യതൻ, ഒരു സായാഹ്നം, വൈകുന്നേരം അല്ലാതെ, ഔ ദുഹാഹ, അല്ലെങ്കിൽ അതിൻ്റെ പൂർവാന്നം, ഇളയുച്ച സമയം, രാവിലെ.

0: അതിനെ അവർ കാണുന്ന ദിവസം ഒരു സായാഹ്ന സമയമോ അല്ലെങ്കിൽ അതിൻ്റെ പൂർവാന്ന സമയമോ അല്ലാതെ അവർ ഇഹത്തിൽ കഴിഞ്ഞുകൂടിയിട്ടില്ലെന്ന പോലെയായിരിക്കും, അഥവാ അത്രക്കും ഭയങ്കരമായിരിക്കും അത്.
1: അന്ത്യനാളിനെ പറ്റി ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സാധാരണ ഓർമ്മിപ്പിക്കാറും താക്കീത് ചെയ്യാറുമുണ്ടല്ലോ. എന്നാൽ അത് എപ്പോഴാണ് ഉണ്ടാകുക എന്ന് നിഷേധികൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുള്ള മറുപടിയാണിത്. മറുപടിയുടെ താൽപ്പര്യം ഇതാണ്: അത് എപ്പോഴാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ മറ്റാർക്കെങ്കിലുമോ അറിഞ്ഞുകൂടാ. അള്ളാഹുവിന് മാത്രം അറിയാവുന്നതും അവൻ ആർക്കും അറിയിച്ചു കൊടുക്കാത്തതുമായ ഒരു പരമരഹസ്യമാണത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെക്കുറിച്ച് അവർ ചോദിക്കുന്നത് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് സംബന്ധിച്ച് വല്ല അറിവുമുണ്ടെന്ന് തോന്നിപ്പോകും. യസ്അലൂനക അന്നക ഹഫിയ്യുൻ അൻഹാ, അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ അവിടത്തേക്ക് എന്തറിയാനാണ്? അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അതിനെക്കുറിച്ച് ഭയപ്പെടുന്നവർക്ക് തിരുമേനി അതിനെപ്പറ്റി താക്കീത് നൽകുന്നുവെന്ന് മാത്രം. എത്ര ഓർമ്മിപ്പിച്ചിട്ടും ഭയപ്പാട് വരാത്തവരെ താക്കീത് ചെയ്തിട്ട് ഫലമില്ലല്ലോ. വാസ്തവത്തിൽ അതിൻ്റെ സമയത്തെക്കുറിച്ചല്ല, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് അവർ അന്വേഷിക്കേണ്ടത്. കാരണം അത് സംഭവിക്കുമ്പോൾ അവരുടെ പരമലക്ഷ്യമായിരുന്ന ഐഹിക ജീവിതത്തിൽ അവർ കേവലം ഒരു പകലിൻ്റെ സന്ധ്യാസമയത്തോളം അല്ലെങ്കിൽ അതിൻ്റെ രാവിലത്തെ സമയത്തോളം മാത്രമേ താമസിച്ചിട്ടുള്ളൂവെന്നും അവർക്ക് തോന്നും. അത്രയും ഭയങ്കരമായിരിക്കും അത്. അന്ത്യമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ തുടക്കവുമായിരിക്കും അത്.
2: തഫ്സീർ അമാനി ഇതോടെ സമാപിക്കുന്നു. സൂറത്തു നാസിയാത്തിലെ 34 മുതൽ 46 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.

0: തഖ്‌വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക.
1: ذلك الكتاب لا ريب فيه هدى للمتقين.
0: ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക, ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: നീ എന്താ റേഡിയോ പോലെ? കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق اذا رمت പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അല്ലാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:
2: ولقد

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിനു പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതി കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
6: على أن نبدل خيرا منهم وما

സൂറത്തുൽ മഅാരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം, അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല, ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. ഇരുപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീന് ശേഷം മീം, ഖൈറമ്മി. തൻവീന് ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറമ്മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ, നഹ്നു ബിമസ്ബൂഖീൻ. നഹ്നു ഹ, ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇറദുൽ സുക്കൂൻ.

42-ാം അധ്യായത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ബാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ബാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല, യഹൂദു അല്ല, യഹൂദു. അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്തഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യുഅദൂൻ യൗമഹുമുല്ലദി യുഅദൂൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി. ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്. സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ. നുസുബ് സ്വാദിന് ബൊമ്മ്, സീനെ കൊണ്ടല്ല വായിക്കണം. നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്. നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. നുസുബീ യൂഫിദൂൻ. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീന് ശേഷം യ വന്നാൽ ഇദ്ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ശദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബീ യൂഫിദൂൻ. അതുപോലെ തന്നെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു, ശ്രദ്ധിക്കുക. يَوْمَ يَخْرُجُونَ مِنَ الْأَجْدَاثِ سِرَاعًا كَأَنَّهُمْ إِلَى نُصُبٍ يُوفِضُونَ. أَوْسَانَةَ آيَةٍ خَاشِعَةً أَبْصَارُهُمْ تَرْهَقُهُمْ ذِلَّةٌ. ഇവിടെ ഖാശിഅതൻ, ഖ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് ഖ എന്നതിൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ ഐൻ ഖാശിഅ, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും, തൻവീന് ശേഷം ഹംസ. ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീന് ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിന് അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ നബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്. അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ് ബാഇനെ ഖലഖല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്. സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സാറുഹും തർഹഖുഹും തർഹഖുഹും ഖാഫ്, തർഹഖുഹും അല്ല. ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي ذلك اليوم ഇവിടെയും ذلك اليوم, ലൗം അല്ല യൗമാണ്, യാ

പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ

0: തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് അന്നൂർ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 461-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.

0: ജസാക്കും അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 461-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഖാമിദി.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

0: ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ അബസ, സൂറ അത്താരിഖ് എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുല്ല ബുഅയ്ജാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അൽഹംദുലില്ലാഹ്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണവും നാം കേട്ടു കഴിഞ്ഞു. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് യാസർ അദ്ദോസരി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: നാം അടുത്തതായി കാതോർക്കുന്നത് മധുരം ഖുർആൻ. അബ്ദുള്ള അൽ ജുഹനിയുടെ മധുരമായ പാരായണത്തിൽ വിശുദ്ധ ഖുർആനിൽ 12 അധ്യായം സൂറത്ത് യൂസുഫിൻ്റെ 77 മുതൽ 95 വരെയുള്ള വചനങ്ങൾ നമുക്ക് കാതോർക്കാം.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. സൂറത്ത് യൂസുഫ് 77 മുതൽ 95 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഹാഫിദ് അബ്ദുള്ള അൽ ജുഹനി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ഇബ്രാഹിം 44 മുതൽ 52 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഖാരി ഷെയ്ഖ് അഹമ്മദ് അബു ഐഷ.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ. തൻസീൽ സൂറ ആല ഇമ്രാൻ 156 വചനം മുതൽ അവസാനം വരെയും സൂറ നിസാ 1 മുതൽ 96 വചനം വരെയും. പാരായണം ചെയ്യുന്നത് സഅദ് അൽ ഖാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം ശ്രവിച്ചത് സൂറ ആലു ഇമ്രാൻ 156 മുതൽ അവസാന വചനം വരെയും സൂറ നിസാ 1 മുതൽ 96 വചനം വരെയുമാണ്. പാരായണം ചെയ്തത് സഅദ് അൽ ഗാമിരി.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇനി ഹൃദയവസന്തം, സൂറ സ്വാദ് 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, വല ഉദ്വാന ഇല്ല അലല്ലാലിമീൻ. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. إنا سخرنا الجبال معه يسبحن بالعشي والإشراق. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 18 വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൽ പറയുന്ന കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇന്ന സഖർന, നാം കീഴ്പ്പെടു, അൽ ജിബാല, പർവ്വതങ്ങളെ, മലകളെ, മഅഹു, അദ്ദേഹത്തോടൊപ്പം, യുസബ്ബിഹ്ന, അവ തസ്ബീഹ് ചെയ്തുകൊണ്ട് അഥവാ സ്തോത്ര കീർത്തനം ചെയ്തുകൊണ്ട്, ബിൽ അഷിയി, സന്ധ്യാസമയത്ത്, വൽ ഇഷ്റാഖ്, പ്രകാശവേളയിലും അഥവാ രാവിലെയും. സന്ധ്യാസമയത്തും പ്രകാശസമയത്തും തസ്ബീഹ് അഥവാ സ്തോത്ര കീർത്തനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം പർവ്വതങ്ങളെ നാം കീഴ്പ്പെടുത്തുകയുണ്ടായി. ഇതാണ് ഈ വചനത്തിൽ അല്ലാഹു അറിയിക്കുന്നത്. മഹാനായ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ കൂടെ പർവ്വതങ്ങളും പറവകളുമൊക്കെ അല്ലാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്തിരുന്നുവെന്ന് ഈ സൂറത്തിനും മറ്റു സൂറത്തുകളിലും അല്ലാഹു വ്യക്തമാക്കുന്നു. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, ഇന്നഹു തആല സഖറൽ ജിബാല തുസബ്ബിഹു മഅഹു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹ് നടത്താൻ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. ഇന്ദ ഇഷ്റാഖി ശംസി, സൂര്യൻ പ്രകാശം പരത്തുന്ന വേളയിൽ, വ ആഖിരി നഹാർ, അതേപോലെ തന്നെ പകലിൻ്റെ അവസാന സമയത്തും. അല്ലാഹു സൂറത്തു സബയിലെ 10 വചനത്തിൽ പറഞ്ഞു, യാ ജിബാലു അവ്വിബി മഅഹു വത്തൈർ, ഹേ പർവ്വതങ്ങളെ, അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ അല്ലാഹുവിന് വിനയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന് സ്തോത്ര കീർത്തനം അർപ്പിക്കുവീൻ. വത്തൈർ, പക്ഷികളെ, നിങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലാഹുവിന് വിനയപ്പെട്ടുകൊണ്ട് സ്തോത്ര കീർത്തനങ്ങൾ അർപ്പിക്കുവീൻ. വ കദാലിക കാനത്തി ത്വൈറു യുസബ്ബിഹു, പർവ്വതങ്ങളെപ്പോലെ തന്നെ പറവകളും അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹ് നടത്തിയിരുന്നു. ബി തസ്ബീഹിഹി, അദ്ദേഹം നടത്തുന്ന തസ്ബീഹ്. വ തുറജ്ജിഉ ബി തർജീഇഹി, അദ്ദേഹത്തിൻ്റെ വിനയം കാണിക്കൽ, അദ്ദേഹത്തിൻ്റെ ഖേദിച്ചു മടങ്ങൽ അവയും കാണിച്ചിരുന്നു. ഇദാ മർറ ബിഹി ത്വൈറു, പക്ഷികൾ അതിലൂടെ അദ്ദേഹത്തിൻ്റെ അരികിലൂടെ പറന്നു പോകുമ്പോൾ, വഹുവ സാബിഹുൻ ഫിൽ ഹവായി, അന്തരീക്ഷത്തിൽ അവ തസ്ബീഹ് നടത്തുന്നു. ഫസമിഅഹു വഹുവ യതറന്നമു ബിഖിറാഅത്തി സബൂർ, അദ്ദേഹം സബൂർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ ആ പക്ഷികളുടെ തസ്ബീഹ് അദ്ദേഹം കേട്ടിരുന്നു. ലാ തസ്തതിഉ ദഹാബ ബൽ തഖിഫു ഫിൽ ഹവാ, പക്ഷികൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പ്രകീർത്തനം കേൾക്കുമ്പോൾ ആ സ്ഥലത്ത് അവ അന്തരീക്ഷത്തിൽ നിൽക്കും, വായുവിൽ നിൽക്കും, അത് മുറിച്ചു കടക്കാൻ അവർക്ക് കഴിയാറില്ല. അദ്ദേഹത്തിൻ്റെ തസ്ബീഹിൽ അവർ ആകൃഷ്ടരായിരുന്നു. ആ തസ്ബീഹ് അദ്ദേഹം അവരെ പിടിച്ചു നിർത്തിയിരുന്നു. വതുസബ്ബിഹു മഅഹു വതുജീബുഹു അൽ ജിബാലു അശ്ശാമിഖാത്, പറവകളെപ്പോലെ തന്നെ പർവ്വതങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹിൽ പങ്കെടുത്തിരുന്നു. തുറജ്ജിഉ മഅഹു വതുസബ്ബിഹു തബ്അൻ ലഹു, അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് പക്ഷികളും പർവ്വതങ്ങളും ഒക്കെ തസ്ബീഹിൽ ഏർപ്പെട്ടിരുന്നു. ഇവിടെ ഇഷ്റാഖ് നമസ്കാരത്തെക്കുറിച്ചും ദുഹ നമസ്കാരത്തെക്കുറിച്ചും ഈ വചനത്തിൽ പരാമർശമുണ്ടെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മുഫസ്സിരീങ്ങൾ പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. വഹുവ യഖൂൽ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ കുറിച്ച് ഉദ്ധരിക്കുകയാണ്, ലഖദ് ഖറഅ്തു മാ ബൈന ലൗഹൈനി മാ അറഫ്തു സലാത്ത ദുഹ ഇല്ലൽ ആൻ, ഈ പരാമർശം കണ്ടപ്പോഴാണ് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു നിസ്കാരത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. യുസബ്ബിഹുന ബിൽ അശിയ്യി വൽ ഇശ്റാഖ്, അവ പ്രഭാതത്തിലും അതേപോലെ തന്നെ പ്രദോഷത്തിലും തസ്ബീഹ് നടത്തിയിരുന്നു. വകുന്തു അഖൂലു ഐന സ്വലാത്തുൽ ഇശ്റാഖ് വകാന ബഅദ യഖൂൽ സ്വലാത്തുൽ ഇശ്റാഖ്, അദ്ദേഹം പറയുമായിരുന്നു എവിടെയാണ് ഈ സ്വലാത്തുൽ ഇശ്റാഖ് എന്ന്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, വമിൻ ശിദ്ദത്തി ഇനാബത്തിഹി ലിറബ്ബിഹി, അദ്ദേഹം തൻ്റെ റബ്ബിലേക്ക് അങ്ങേയറ്റം ഖേദിച്ചു മടങ്ങിയിരുന്നതിനാൽ, വിനയാന്വിതനായിരുന്നതിനാൽ, വ ഇബാദത്തിഹി, അദ്ദേഹം അള്ളാഹുവിന് ധാരാളമായി ഇബാദത്ത് ചെയ്തിരുന്നതിനാൽ, അൻ സഖറല്ലാഹു അൽ ജിബാല മഅഹു, അള്ളാഹു പർവ്വതങ്ങളെ അദ്ദേഹത്തിന് വിധേയമാക്കി കൊടുത്തു. തുസബ്ബിഹു മഅഹു ബിഹംദി റബ്ബിഹ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം അവ സ്തോത്ര കീർത്തനം നടത്തുകയും ചെയ്തു. ബിൽ അഷിയി വൽ ഇഷ്റാഖ്, പ്രഭാതത്തിലും അതേപോലെ തന്നെ പ്രദോഷത്തിലും. അവ്വലു നഹാരി വ ആഖിരിഹി, അവ്വലു നഹാരി വ ആഖിരിഹി, പകലിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും. സ്വാലിഹുൽ ഉസൈമീൻ റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, അന്ന കുല്ല ഷൈഇൻ ഖാദിഉൻ ലി അംരില്ലാ അത്വൈറു അല്ലത്തി തുസബ്ബിഹു ഫിൽ ഹവായി, എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് വിനയം കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവയാകുന്നു. പക്ഷികൾ അവ അന്തരീക്ഷത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുന്നു. ഖാദിഉൻ ലി അംരില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിനയാന്വിതരായി കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവയാകുന്നു. വഹാദാ ഹുവ മാ അക്കദഹുല്ലാഹു ഫീ ഖൗലിഹി, അള്ളാഹു സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ വചനത്തിൽ പറഞ്ഞ കാര്യം ഇതിനെ ശക്തിപ്പെടുത്തുന്നു. അതെന്താണ് ആ വചനം? അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, അവർ കണ്ടില്ലേ, പക്ഷികളെ അവർ കണ്ടില്ലേ, അവർക്ക് മീതെ പറന്നുകൊണ്ടിരിക്കുന്ന, സ്വാഫാത്തിൻ വയഖ്ബിദുൻ, ചിറക് നിവർത്തിക്കൊണ്ടും അത് കൂട്ടിപ്പിടിച്ചുകൊണ്ടും, മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, പരമ കാരുണ്യകനല്ലാതെ അവയെ പിടിച്ചു നിർത്തുന്നില്ല. ആ വചനത്തിൽ പറവകൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, സ്തോത്ര കീർത്തനം അർപ്പിക്കുന്നു എന്ന് പരാമർശമുണ്ടെന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. അന്നൽ ജിബാല വത്വൈറ തുസബ്ബിഹു മഅ ദാവൂദ് അലൈഹിസ്സലാം. പറവകളും അതേപോലെ തന്നെ പർവ്വതങ്ങളും ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കൂടെ തസ്ബീഹ് നടത്തിയിരുന്നു. വത്തുറജ്ജിഉ മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങേയറ്റം വിനയാന്വിതരായി വിനയം പ്രകടിപ്പിച്ചിരുന്നു. ഈ സൂറത്തിൽ തന്നെ തൊട്ടടുത്ത ആയത്തിൽ കാണാം, കുല്ലുല്ലഹു അവ്വാബ്. അവയെല്ലാം തന്നെ, പർവ്വതങ്ങളാകട്ടെ അല്ലെങ്കിൽ പക്ഷികളാകട്ടെ, എല്ലാം തന്നെ കുല്ലുല്ലഹു, എല്ലാം അദ്ദേഹത്തിലേക്ക് അവ്വാബ്, മടക്കം അഥവാ വിനയം ഉള്ളതാണ്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അനുധാവനം ചെയ്തുകൊണ്ട് അവയും വിനയം കാണിച്ചിരുന്നു എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊന്ന്, അള്ളാഹുവിലേക്ക് വിനയം കാണിക്കുന്നവയാണെന്നും ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അചേതന വസ്തുക്കളെന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ പർവ്വതങ്ങൾ, ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ, അവ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതീവ ദുർബലന്മാരായ മനുഷ്യർ തങ്ങളുടെ അഹങ്കാരം കൊണ്ട് അവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ തല കുനിക്കാൻ, അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ വിസമ്മതിക്കുന്നു എന്നത് എന്തുമാത്രം അത്ഭുതകരമാണ് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. തീർച്ചയായും അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയാന്വിതരാകാൻ, അള്ളാഹുവിനെ പ്രകീർത്തിക്കുവാൻ ബുദ്ധിയുള്ള, ചിന്താശേഷിയുള്ള ഏത് മനുഷ്യനും അവൻ തയ്യാറാകും എന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. തുടർന്ന് 19-ാമത്തെ വചനം, വത്വൈറു മഹ്ഷൂറതൻ കുല്ലുല്ലഹു അവ്വാബ്. വത്വൈറു, പക്ഷികളെയും, മഹ്ഷൂറതൻ, ഒരുമിച്ച് കൂട്ടപ്പെട്ട നിലയിൽ, കുല്ലുല്ലഹു, എല്ലാം തന്നെ അദ്ദേഹത്തിലേക്ക്, അവ്വാബ്, മടക്കം അഥവാ വിനയം ഉള്ളതാകുന്നു. ഒരുമിച്ച് കൂട്ടപ്പെട്ട നിലയിൽ പക്ഷികളെയും കീഴ്പ്പെടുത്തി, എല്ലാം തന്നെ അദ്ദേഹത്തോട് മടക്കം അഥവാ വിനയം ഉള്ളവയായിരുന്നു. അതാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. 19-ാമത്തെ വചനത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, വത്വൈറു മഹ്ഷൂറതൻ ഐ മഹ്ബൂസതൻ ഫിൽ ഹവായി, അന്തരീക്ഷത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടവയാകുന്നു. പക്ഷികൾ അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്തപ്പെട്ടവയാണ്, തടഞ്ഞു വെക്കപ്പെട്ടവയാണ്. കുല്ലുല്ലഹു അവ്വാബ്, എല്ലാം അള്ളാഹുവിലേക്ക് വിനയം കാണിക്കുന്നവയാണ്, മടക്കം കാണിക്കുന്നവയാണ്. ഐ മുത്തീഉൻ യുസബ്ബിഹു തബഅൻ ലഹു,

പങ്കെടുക്കും. അവർ ഉത്തരം നൽകും, വജ്തമഅത് ഇലൈഹി ത്വൈറു, പക്ഷികൾ അദ്ദേഹത്തിലേക്ക് സമ്മേളിക്കും, സംഘടിക്കും. ഫസബ്ബഹത് മഅഹു വജ്തിമാഉഹ ഇലൈഹി കാന ഹശ്റുഹ ഫീമാ മദാ. അങ്ങനെ ആ പർവ്വതങ്ങൾ അതേപോലെ തന്നെ പക്ഷികളും അദ്ദേഹത്തിലേക്ക് ഒരുമിച്ച് കൂടും, അഥവാ അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹിൽ പങ്കെടുക്കുമെന്നാണ് വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നത്. മഹാനായ മുഫസ്സിർ നാസിറുദ്ദീൻ അസ്സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, അത്വയിറു മഹ്ഷൂറത്തൻ മഅഹു മജ്മൂഅത്തുൻ കുല്ലും മിനൽ ജിബാലി വത്വൈരി ലില്ലാഹി തആല. അദ്ദേഹം തസ്ബീഹ് നടത്തുമ്പോൾ എല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുമിച്ച് കൂടും. അവ്വാബുൻ അഥവാ ഇംതിസാലൻ ലിഖൗലിഹി തആല, അല്ലാഹുവിലേക്ക് വിനയം കാണിച്ചുകൊണ്ട് മടക്കം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കെടുക്കുമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ടാണ് അവ അങ്ങനെ ചെയ്യുന്നത്. അല്ലേ, മനുഷ്യരാണല്ലോ കൽപ്പന പാലിക്കാൻ വിമുഖത കാണിക്കുന്നത്, ധിക്കാരം കാണിക്കുന്നത്. എന്നാൽ ഈ പർവ്വതങ്ങൾ, അചേതന വസ്തുക്കളെന്ന് വിചാരിക്കുന്ന പർവ്വതങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ട്, അതാണ് ഇംതിസാലൻ ലിഖൗലിഹി തആല എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിൻ്റെ കൽപ്പന? യാ ജിബാലു അവ്വിബി മഅഹു വത്വൈർ, ഹേ പർവ്വതങ്ങളെ അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ സ്തോത്ര കീർത്തനം നടത്തുക, ഖേദപൂർവം അല്ലെങ്കിൽ വിനയത്തോടുകൂടി മടങ്ങുക. വത്വൈർ പറവകളെ, ഈ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് അവ അങ്ങനെ ചെയ്യുന്നത്. ഫഹാദിഹി മിന്നത്തുല്ലാഹി അലൈഹി ബിൽ ഇബാദ, ഇത് അള്ളാഹുവിനെ, അള്ളാഹു അദ്ദേഹത്തിന് ചെയ്തൊരു അനുഗ്രഹമാകുന്നു, ഇബാദത്ത് കൊണ്ട്, അദ്ദേഹം നിർവഹിച്ചിരുന്ന ഇബാദത്ത് കൊണ്ട്. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കൂടെ പർവ്വതങ്ങളും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ട് പർവ്വതങ്ങളും പറവകളുമൊക്കെ സ്തോത്ര കീർത്തനം നടത്തിയിരുന്നു എന്നാണ് ഈ വചനങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. തുടർന്ന് 20-ാമത്തെ വചനം, വശദദ്ന മുൽകഹു വആതൈനാഹുൽ ഹിക്മത വഫസ്ലൽ ഖിതാബ്. വശദദ്ന, നാം ശക്തമാക്കുകയും അഥവാ ബലപ്പെടുത്തുകയും ചെയ്തു. മുൽകഹു, തൻ്റെ ആധിപത്യം, രാജത്വം. വആതൈനാഹു, അദ്ദേഹത്തിന് നാം നൽകുകയും ചെയ്തു. അൽ ഹിക്മത, വിജ്ഞാനം, തത്വജ്ഞാനം അല്ലെങ്കിൽ യുക്തി. വഫസ്ലൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ തീരുമാന വൈഭവം അല്ലെങ്കിൽ നിർണായകമായ ഭാഷണം, അഥവാ അദ്ദേഹത്തിൻ്റെ ഭരണാധിപത്യത്തെ നാം ശക്തിപ്പെടുത്തുകയും അദ്ദേഹത്തിന് വിജ്ഞാനവും നിർണായക ഭാഷണവും നൽകുകയും ചെയ്തു. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ അള്ളാഹു അനുസ്മരിക്കുകയാണ്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വശദദ്ന മുൽകഹു ഐ ജഅൽനാ ലഹു മുൽകൻ കാമില, പരിപൂർണമായ അധികാരം അള്ളാഹു അദ്ദേഹത്തിന് ഏർപ്പെടുത്തി കൊടുത്തു. മിൻ ജമീഇ മാ യഹ്താജു ഇലൈഹിൽ മുലൂക്കു, ഏത് രാജാക്കന്മാർക്കും ആവശ്യമായിട്ടുള്ള തരത്തിൽ പരിപൂർണമായ അധികാരം അള്ളാഹു അദ്ദേഹത്തിന് ഏർപ്പെടുത്തി കൊടുത്തു. ഖാല ഇബ്നു അബി നജീഹ് അൻ മുജാഹിദിൻ കാന അഷദ്ദു അഹ്ലി ദുനിയാ സുൽത്താന, ഈ ഭൂമിയിലുള്ള രാജാക്കന്മാരിൽ, അധികാരികളിൽ ശക്തമായ അധികാരത്തിന് ഉടമയായിരുന്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. അതാണ് മുഫസ്സിരീങ്ങൾ ആ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം. നാസിറുദ്ദീൻ അസ്സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ثم ذكر منته عليه بالملك العظيم فقال, പിന്നെ അല്ലാഹു ചെയ്ത അതിമഹത്തായ അനുഗ്രഹം അല്ലാഹ് അനുസ്മരിപ്പിക്കുന്നു. വശദദ്ന മുൽകഹു ഐ ഖവ്വൈനാഹു ബിമാ അഅതൈനാഹു മിനൽ അസ്ബാബി വകസ്റത്തുൽ അദദി വൽ ഉദദി അല്ലതി ബിഹാ ഖവ്വല്ലാഹു മുൽകഹു ثم ذكر منته عليه بالعلم, അഥവാ നാം അദ്ദേഹത്തെ രാജ്യത്വം കൊണ്ട് ശക്തിപ്പെടുത്തി, അതെന്താണ്, എണ്ണ സംഖ്യ കൊണ്ടും അതേപോലെ തന്നെ വണ്ണം കൊണ്ടും നാം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി.

0: പിന്നെ അള്ളാഹു അദ്ദേഹത്തിന് ചെയ്ത അനുഗ്രഹമായ വിജ്ഞാനത്തെക്കുറിച്ച് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. വആതൈനാഹുൽ ഹിക്മ, നാം അദ്ദേഹത്തിന് ഹിക്മത്ത് അഥവാ തത്വജ്ഞാനം നൽകി. ഐ അന്നുബുവത വൽ ഇൽമൽ അദീം, പ്രവാചകത്വവും അതിമഹത്തായ അറിവുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വഫസ്സുലൽ ഖിതാബ്, അള്ളാഹു ചെയ്ത അനുഗ്രഹമായ മറ്റൊരു കാര്യം അള്ളാഹു പറയുന്നു, സംസാര വൈഭവം, തീർപ്പ് കൽപ്പിക്കാനുള്ള സംസാര വൈഭവം നാം അദ്ദേഹത്തിന് നൽകി. അതെന്താണ്? മുഫസ്സിരീങ്ങൾ പറയുന്നു, ഫസ്സലൽ ഖിതാബ് എന്ന് പറഞ്ഞാൽ ഐ അൽ ഖുസൂമാത്തി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ, തർക്കങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ സംസാര വൈഭവം അള്ളാഹു അദ്ദേഹത്തിന് നൽകി. ഉസൈമി റഹ്മ പറയുന്നു, വഷദദന മുൽക്കഹു ഐ ഖവ്വയ്ന മുൽക്കഹു, അദ്ദേഹത്തിന് നാം അധികാരം ശക്തിപ്പെടുത്തി കൊടുത്തു. ലിഅന്ന ശദ്ദ യഅതി ബിമഅന അത്തഖ്വിയ, ശദ്ദ് എന്നത് ശക്തിപ്പെടുത്തി എന്ന അർത്ഥത്തിൽ ഖുർആനിൽ പ്രയോഗിച്ച് കാണാം. സൂറത്തുൻ നബയിലെ 12-ാമത്തെ വചനത്തിൽ കാണാം, വബനൈന ഫൗഖകും സബ്അൻ ശിദാദ, വബനൈന ഫൗഖകും, നിങ്ങൾക്കുമീതെ നാം പണിയുകയും ചെയ്തു, സബ്അൻ ശിദാദ, ശക്തമായ ഏഴെണ്ണത്തെ ആകാശത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ശദദന എന്നത് അല്ലെങ്കിൽ ഷിദാദ എന്നത് ശക്തി അറിയിക്കാനാണ് അള്ളാഹു പ്രയോഗിച്ചത്. അതുപോലെ തന്നെ തഫ്സീറിൽ കാണാൻ സാധിക്കും, അന്നല്ലാഹ സുബ്ഹാനഹു വ തആല ഖവ്വാമുൽ കദാവൂദ ബിമാ ദക്കർന ബിത്തഖ്വിയത്തിൽ മഅനവിയ വൽ ഹിസ്സിയ, പ്രത്യക്ഷമായും പരോക്ഷമായും അല്ലെങ്കിൽ ഭൗതികമായും ആത്മീയമായും എല്ലാ നിലക്കുമുള്ള തഖ്വിയത്ത്, ശക്തിപ്പെടുത്തൽ അള്ളാഹു അദ്ദേഹത്തിന് നൽകി. അതുപോലെ തന്നെ അന്ന തഖ്വിയത്തൽ മുൽക്ക് മിൻ അക്ബരി ഔസാഫിൽ മലിക്കി, ഒരാൾക്ക് രാജ്യത്വം കൊണ്ട് ശക്തി നൽകുക എന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാകുന്നു. അല്ലത്തി യതമത്തഉ ബിഹാ ലി അന്നല്ലാഹ തആല മന്ന ബിഹാ അലാ ദാവൂദ് അലൈഹിസ്സലാം ഫി ഖൗലിഹി വശദദന മുൽക്ക, ആ അള്ളാഹുവിൻ്റെ വചനത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു രാജ്യത്വത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയാന്വിതരാകാൻ, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നാം സന്നദ്ധരാവുക. ഈ അചേതന വസ്തുക്കളെന്ന് നമ്മൾ കരുതുന്ന പർവ്വതങ്ങളും അതേപോലെ തന്നെ ബുദ്ധിയില്ലാത്ത പറവകളും എല്ലാം തന്നെ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവനെ പ്രകീർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നുവെന്ന് പറയുമ്പോൾ നാം എത്രമാത്രം നന്ദി കെട്ടവരാണെന്നതാണ് നാം ചിന്തിക്കേണ്ട കാര്യം. അള്ളാഹു കൂടുതൽ നന്ദിയുള്ളവരായി ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറ സ്വാദ് 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യ പണ്ഡിതൻ മുഹമ്മദ് കുട്ടി സലഫി.
2: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അല്ലാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
4: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അല്ലാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. സൂറ അന്നബ 31 മുതൽ 40 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
4: വചനം 31. നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക്, ഭയഭക്തന്മാർക്കുണ്ട്, മഫാജ വിജയം, ഭാഗ്യത്തിന്റെ സ്ഥലം.
5: നിശ്ചയമായും
4: സൂക്ഷ്മതയുള്ളവർക്ക് വിജയം, അഥവാ ഭാഗ്യസ്ഥാനം ഉണ്ട്.
5: വചനം 32.
4: ഹദായിഖ, അതായത് തോപ്പുകൾ. വഅഅ്നബ, മുന്തിരികളും.
6: ഹദായിഖ വഅഅ്നബ,
4: അതായത് തോപ്പുകളും മുന്തിരിവള്ളികളും.
5: വചനം 33.
4: വകവാഇബ, സ്തനം തുടിച്ച തരുണികളും. അത്റോബ, സമപ്രായക്കാരായ, ഇണയൊത്ത.
6: വകവാഇബ അത്റോബ,
4: സമപ്രായക്കാരായ സ്തനം തുടിച്ച തരുണികളും.
5: വചനം 34.
4: വകഇസൻ, കള്ളിന്റെ കോപ്പയും. ദിഹാഖോ, നിറഞ്ഞ സമൃദ്ധമായ.
6: വകഅസൻ ദിഹാഖോ,
4: കള്ളിന്റെ നിറഞ്ഞ കോപ്പകളും ഉണ്ട്.
5: വചനം 35.
4: ലാ യസ്മഊന, അവർ കേൾക്കുകയില്ല. ഫീഹാ, അതിൽ വെച്ച്. ലഗ്വൻ, ഒരു അനാവശ്യവും നിരർത്ഥവും. വലാ കിദാബ, വ്യാജമായതും ഇല്ല.
6: ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദാബ,
4: അവിടത്തിൽ വെച്ച് വല്ല അനാവശ്യമാകട്ടെ വ്യാജ വാർത്തയാകട്ടെ അവർ കേൾക്കുന്നതല്ല.
5: വചനം 36.
4: ജസാഅൻ, പ്രതിഫലം, പ്രതിഫലമായിട്ട്. മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന്. അതോഅൻ, സമ്മാനം, ദാനം. ഹിസാബ, കണക്കൊത്ത, മതിയായ, തികഞ്ഞ.
6: ജസാഅൻ മിർ റബ്ബിക അതോഅൻ ഹിസാബ,
4: നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രതിഫലം, അതായത് കണക്കൊത്ത അഥവാ തികച്ചും മതിയായ സമ്മാനം.
5: വചനം 37.
4: റബ്ബു സമാവാതി, അതായത് ആകാശങ്ങളുടെ രക്ഷിതാവ്. വൽ അർളി, ഭൂമിയുടെയും. വമാ ബൈനഹുമാ, അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും. അർറഹ്മാൻ, പരമകാരുണികനായുള്ളവൻ. ലാ യംലികൂന, അവർ അധീനമാക്കുകയില്ല, അവർക്ക് സാധ്യമാകുകയില്ല. മിൻഹു, അവനോട്. ഖിതാബ, അഭിമുഖ സംഭാഷണം, സംസാരം.

0: അതെ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും രക്ഷിതാവിൻ്റെ പരമകാരുണ്യകനായുള്ളവൻ്റെ വക സമ്മാനം. അവനോട് അഭിമുഖ സംസാരത്തിന് അവർക്ക് ആർക്കും സാധിക്കുകയില്ല.
1: വചനം 38.
2: യൗമയഖൂമു, നിൽക്കുന്ന ദിവസം. അർറൂഹു, റൂഹ്, ആത്മാവ്. വൽ മലായികത്തു, മലക്കുകളും. സഫൻ, അണിയായി. ലാ യതകല്ലമൂൻ, അവർ സംസാരിക്കുകയില്ല. ഇല്ല മൻ, യാതൊരുവനല്ലാതെ. അദിന ലഹു, അവന് അനുവാദം നൽകിയിരിക്കുന്നു. അർറഹ്മാൻ, പരമകാരുണികൻ. വഖാല, താൻ പറയുകയും ചെയ്തിരിക്കുന്നു. സവാബ, ശരിയായത്, നേരായുള്ളത്, ചൊവ്വായത്.

0: റൂഹും അഥവാ ആത്മാവും മലക്കുകളും അണിയായി നിൽക്കുന്ന ദിവസം. അന്ന് പരമകാരുണ്യകനായുള്ളവൻ ഏതൊരുവന് അനുമതി നൽകുകയും താൻ ശരിയായത് പറയുകയും ചെയ്തിരിക്കുന്നുവോ അവനല്ലാതെ അവർ ആരും തന്നെ സംസാരിക്കുകയില്ല.
1: വ്യാജവാദികളുടെ ശിക്ഷകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ 26-ാം വചനത്തിൽ യോജിച്ച പ്രതിഫലം അഥവാ ജസാഅം വിഫാഖ എന്നു പറഞ്ഞുവല്ലോ. ഭയഭക്തന്മാരുടെ പ്രതിഫലത്തെപ്പറ്റി ഇവിടെ പറഞ്ഞത് നോക്കുക. നിന്റെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം അഥവാ ജസാഅം മിൻ റബ്ബിക എന്നും മതിയായ സമ്മാനം അഥവാ അത്താഅൻ ഹിസാബ എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. ദുഷ്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അവക്കു സമാനമായ ശിക്ഷ മാത്രമായിരിക്കുമല്ലോ. സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാകട്ടെ പത്തിരട്ടിയും അതിലധികവുമായിരിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ രണ്ടു കൂട്ടരുടെ പ്രതിഫലത്തെയും വ്യത്യസ്ത രൂപത്തിൽ വിശേഷിപ്പിച്ചതിൻ്റെ രഹസ്യം മനസ്സിലാക്കാവുന്നതാണ്. അണിയണിയായി നിൽക്കുന്ന മലക്കുകളുടെ വലയത്തിൽ സൃഷ്ടികളെല്ലാം ഭയവിഹ്വലരായി നിലകൊള്ളുന്ന ആ മഹാസമ്മേളനത്തിൽ പ്രവാചകന്മാർ പോലും എൻ്റെ കാര്യം എന്ന് പറഞ്ഞേക്കുന്ന ആ ഭയങ്കര ദിനത്തിൽ തന്നെപ്പറ്റി എന്തു തീരുമാനമാണ് ലോകനിയന്താവ് തീരുമാനിക്കുന്നതെന്ന് ഓരോരുത്തരും പരിഭ്രാന്തിയോടെ നിശ്ചലമായി കാത്തുനിൽക്കുന്ന ആ സ്തംഭനഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ വല്ലതും ഉരിയാടുവാൻ ആർക്കു സാധിക്കും? ഇല്ല, അവൻ അനുമതി നൽകുകയും അവൻ തൃപ്തിപ്പെടുകയും ചെയ്തവർക്കല്ലാതെ അവിടെ വെച്ച് മിണ്ടുവാൻ സാധ്യമല്ല. യൗമയഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നി, അതു വന്നെത്തുന്ന ദിവസം ഒരാളും തന്നെ അവൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ സംസാരിക്കയില്ല. സൂറത്തുൽ ഹൂദ് 105. മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അടുക്കൽ ആർ ശുപാർശ ചെയ്യും? സൂറത്തുൽ ബഖറ 255. സംസാരിക്കുവാൻ അനുമതി ലഭിക്കുന്നത് ആർക്കായിരിക്കുമെന്ന് വഖാല സവാബ, ശരിയായത് പറയുകയും ചെയ്തു എന്ന വാക്യം മുഖേന അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അഥവാ ഇഹത്തിൽ വെച്ച് തൗഹീദിൻ്റെ വാക്യവും തദടിസ്ഥാനത്തിലുള്ള തത്വങ്ങളും സമ്മതിച്ചവർ. റൂഹും മലക്കുകളും അർറൂഹുവൽ മലായിക്ക എന്നു പറഞ്ഞുവല്ലോ. ഇവിടെ റൂഹ് കൊണ്ട് ഉദ്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണെന്നും മനുഷ്യാത്മാക്കളാണെന്നും മറ്റും അഭിപ്രായങ്ങളുണ്ട്. ജിബ്രീലിനെ പറ്റി റൂഹ് എന്ന് ഖുർആനിലും ഹദീസിലും ഉപയോഗിക്കാറുള്ളതാണ്. എങ്കിലും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെട്ടതുപോലെ ഇവിടെ മനുഷ്യാത്മാക്കളാണ് ഉദ്ദേശമെന്ന് വെക്കുന്നതാണ് കൂടുതൽ സന്ദർഭോചിതമായി കാണുന്നത്. അല്ലാഹു ആലം.
2: വചനം 39.
0: അതത്രേ അൽ യൗമുൽ ഹഖ്, യഥാർത്ഥ ദിവസം. ഫമൻ ശാഅ, ആകയാൽ, എന്നാൽ ആർ ഉദ്ദേശിച്ചുവോ. ഇത്തഖദ, അവൻ ഏർപ്പെടുത്തട്ടെ, ഉണ്ടാക്കട്ടെ. ഇല റബ്ബിഹി, തൻ്റെ റബ്ബിങ്കലേക്ക്. മആബ, ഒരു സങ്കേതം. മടക്കസ്ഥാനം, മടക്കം.

0: അതത്രേ യഥാർത്ഥ ദിവസം. ആകയാൽ വേണമെന്ന് ആർ ഉദ്ദേശിച്ചുവോ അവൻ തന്റെ രക്ഷിതാവിങ്കലേക്കു മടങ്ങുവാനുള്ള സങ്കേതം ഏർപ്പെടുത്തിക്കൊള്ളട്ടെ.
1: വചനം 40.
2: ഇന്ന് നിശ്ചയമായും നാം അൻദർനാകും നിങ്ങൾക്ക് മുന്നറിയിപ്പ് അഥവാ താക്കീത് നൽകിയിരിക്കുന്നു. അദാബൻ ഒരു ശിക്ഷയെക്കുറിച്ച്, ഖരീബൻ അടുത്ത സമീപസ്ഥമായ, യൗമയന്നുറു നോക്കുന്ന ദിവസം, കാണുന്ന ദിവസം, അൽമറു മനുഷ്യൻ, മാ ഖദ്ദമത് മുൻ ചെയ്തതിനെ, യദാഹു തന്റെ രണ്ടു കരങ്ങൾ കൈകൾ, വയഖൂലു പറയുകയും ചെയ്യും, പറയുന്നതുമായ, അൽ കാഫിർ അവിശ്വാസി, യാ ലൈതനീ അയ്യോ ഞാനായെങ്കിൽ, കുന്തു ആയിരുന്നു എങ്കിൽ, തുറാബ മണ്ണ്.

0: ജനങ്ങളെ, നിശ്ചയമായും സമീപസ്ഥമായ ഒരു ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് നാം ഇതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതെ, മനുഷ്യൻ തന്റെ കരങ്ങൾ മുൻചെയ്തു വച്ചതിനെ നോക്കിക്കാണുന്ന ദിവസം അവിശ്വാസിയായുള്ളവൻ അന്ന് പറയും, അയ്യോ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ നന്നായേനെ എന്ന്.
1: അന്നത്തെ ഭയങ്കരതയും കഠിന ശിക്ഷകളും കാണുമ്പോൾ അവിശ്വാസികൾ കൊതിച്ചുപോകും. തങ്ങൾ മനുഷ്യരായി സൃഷ്ടിക്കപ്പെടാതെ വെറും മണ്ണായിരുന്നുവെങ്കിൽ നന്നായേനെ, എന്നാൽ ഇതൊന്നും അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നുവല്ലോ എന്നൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്നും ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. എല്ലാ സൃഷ്ടികളും ഖിയാമത്തുനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. കാലികളും പറവകളും ഇതര ജീവികളുമെല്ലാം തന്നെ. അങ്ങനെ കൊമ്പില്ലാത്തവർക്ക് കൊമ്പുള്ള ജീവികളിൽ നിന്ന് പ്രതികാരം എടുത്തുകൊള്ളത്തക്കവണ്ണം അള്ളാഹു നടപടിയെടുക്കും. പിന്നീട് അവയോട് അള്ളാഹു, നിങ്ങൾ മണ്ണായിക്കൊള്ളുക എന്ന് പറയും. അപ്പോഴാണ് അവിശ്വാസിയായവൻ, അയ്യോ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പറയുക.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമ്മാനി. വിശുദ്ധ ഖുർആനിലെ 78-ാം അധ്യായം, സൂറ അന്നബ, 31 മുതൽ 40 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം ഇതുവരെ കേട്ടത്.
3: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുരിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ്
4: കച്ചവടക്കാരൻ,
3: അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
4: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
3: അതെ,
4: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
3: അതെ അതെ,
4: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
3: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു, ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത് ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
7: Quran എന്ന മഹാഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എൻ്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
8: ഫഖാലൂ ഇന്നാ സമിഅ്നാ ഖുർആനൻ അജബ.
9: അവിടെ ഖുറു ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർ ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്നാ സമിഅ്നാ.
8: ഫഖാലൂ ഇന്നാ സമിഅ്നാ ഖുർആനൻ അജബ.
7: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു

പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ പൂർണ്ണമായും പാരായണം നിർവഹിക്കപ്പെടുന്ന ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ ഇപ്പോൾ പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ സലാഹ് അൽ ഹാഷിം.

ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ സലാഹ് അൽ ഹാഷി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിലെ ഇളം പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തങ്ങളുടെ മധുരതരമായ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഇളം പ്രായക്കാരായ ഖാരിഉകളുടെ ആകർഷണീയമായ ഖുർആൻ പാരായണം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു ത്വാരിഖ് പാരായണം ചെയ്യുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. മുഹമ്മദ് ത്വാഹ അൽ ജുനൈദിന്റെ സൂറത്തു ത്വാരിഖ് പാരായണമാണ് നമ്മൾ കേട്ടത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ലോകപ്രശസ്ത ഖാരിഉകളുടെ ശ്രവണസുന്ദരമായ ഖുർആൻ പാരായണം ശ്രോതാക്കൾക്ക് കേൾക്കാൻ സാധ്യമാകുന്ന തൻസീലിൽ സൂറത്ത് നഹൽ പൂർണ്ണമായും സൂറത്ത് ഇസ്രായിലെ 10 വരെയുള്ള വചനങ്ങളുമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഖാരി വദീഉ അൽ യമാനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: واعبد ربك حتى يأتيك اليقين.
1: بسم الله الرحمن الرحيم.

0: ലോക പ്രശസ്ത ഖുർആൻ ഖാരിഉകളുടെ ശ്രവണ സുന്ദരമായ പാരായണം പൂർണ്ണമായും കേൾക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന തൻസീലിൽ സൂറത്ത് നഹ്ല് പൂർണ്ണമായും സൂറത്തുൽ ഇസ്രായിലെ 10 വരെയുള്ള വചനങ്ങളുമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരിഉ വദീഉ അൽ യമാനി.
1: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: പീസ് റേഡിയോ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറ സൂറത്ത് മുത്തഫിഫീൻ 1 മുതൽ 10 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലൽ മബഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി സൂറത്തുൽ മുത്തഫിഫീനാണ്, നമുക്കതിലെ നിയമങ്ങൾ നോക്കാം. വൈലുല്ലിൽ, വൈലുൻ തൻവീന് ശേഷം ലാമാണ്. ഇദ്ഗാം ബിലാഗുന്ന الذين اذا اكتالوا على الناس يستوفون اذا قالوهم او وزنوهم واو രണ്ട് വാവ് വന്നു, സ്വാഭാവികമായിട്ടും ഇരട്ടിപ്പിച്ച് ഓതുക. അലായുന്നു ഉലായിക്ക മദ് മുത്തസിൽ അന്നഹും മബഊസ് അന്നഹും രണ്ട് മീം ഒന്നിച്ച് അറിയാലോ. ലിയൗമിൻ അളീം ഇളഹാറാണ്. യൗമ യഖൂമു الناس لرب العالمين കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. കല്ല ഇന്ന മദ് മുൻഫസിൽ, പിന്നെ ഫുജ്ജാരി ഇറാഖ് കസ്ര അറിയാലോ. തർക്കിക്ക് ഒമാ അത് റാഖ് മാ സിജീൻ കിതാബും മർക്കും തൻവീന് ശേഷം മീമാണ്. മീമ് ഇരട്ടിപ്പിച്ച് കൊന്നത്തോടു കൂടി ഓതുക. വൈലുൽ വൈലുയ്യൗമ ഇതിൻ വൈലുയ്യ തൻവീന് ശേഷം യാ ഇരട്ടിപ്പിച്ച് കൊന്നത്തോടു കൂടി. ഇദ്ഗാം ബി ഗുന്ന പിന്നെ യൗമ ഇദില്ലിൽ ഇദ്ഗാം ബിലാഗുന്ന അല്ലദീന കദിബു നബി യൗമിദ്ദീൻ മൈക്കദിബ് ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം ഇൽഹാറാണ്. തൻവീന് ശേഷം ഹംസ. حياتنا قال أساطير الأولين كلا بل ران على قلوبهم قلوبهم ما كانوا يكسبون كلا إنهم عن ربهم عن ربهم نون ساكن الشيشم رام راءنا راء ارتبك ونط الله يومئذ لا أدوان تنه إذ غام بلا غناء صال الجحيم ثم يقال هذا الذي كنتم نون ساكن الشيشم طاءنا كلا إن ان كتاب الابرار لفي عليين وما ادراك ما عليون كتاب مرقوم تنوين شاشه ميم ارتبيكوا اشهده المقربون كلا ان اشهده المقربون ان الابرار لفي نعيم على الارائك مد متصل ينظرون نون ساكن شاشه الله لاءن اخفاء نايت منيكوا تعرف في وجوههم نظره النعيم يسقون من رحيق نون ساكن الشراء من رحيق رحيق مختوم أدو إدغام بغنى ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم عينا يشرب نون ساكن الشياء إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون وإذا انقلبوا إلى أهلهم ഇൻഖലബു നുൻസാക്കിനു ശേഷം ഖാഫാണ്, ഗുന്നത്തോടു കൂടി ഇഖ്ഫാ. ഇൻഖലബു വീണ്ടും വരുന്നുണ്ട്. ഇദാ റഔഹും ഖാലു ഹാദാ ഇന്നഹാഉലൈ രണ്ടു മദ് ലളാലൂൻ മദ് ലാസിമാണ്. നന്നായിട്ട് ആറോ ഏഴോ ഹർക്കത്ത് ഉച്ചരിക്കണം. അമാ ഉർസിലു മദ് മുൻഫസിൽ അലൈഹിം ഹാഫിദീൻ ഫൽയൗമ അല്ലദീന കാനു മിനൽ കുഫാരി യദ്ഹഖൂൻ അലൽ അറായിക മദ് മുത്തസിൽ യൻദുറൂൻ ഇഖ്ഫാ. നമുക്കോതാം.
2: أعوذ بالله من الشيطان الرجيم
3: أعوذ بالله من الشيطان الرجيم
2: بسم الله الرحمن الرحيم

0: بل ران على قلوبهم ما كانوا يكسبون.
1: كلا بل ران على قلوبهم ما كانوا يكسبون.
0: كلا إنهم عن ربهم يومئذ لمحجوبون.
1: كلا إنهم عن ربهم يومئذ لمحجوبون.
2: ഇൻഷാല്ലാ സൂറത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് പാരായണം ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് പാരായണ പഠനം. നമ്മൾ ഇന്ന് പഠിച്ച സൂറ മുതഫിഫീൻ 1 മുതൽ 10 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
4: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്? എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
5: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. ഇപ്പോൾ നാം കേൾക്കുന്നത് നാവിൻ്റെ ഉച്ചാരണം. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ അബ്ദുള്ള ഷമീർ മദീനിയാണ്.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ വിശദീകരിക്കുന്ന വിജ്ഞാന ശാഖയായ തജ്വീദ് പഠനത്തിലാണ് നാം ഓരോരുത്തരും. ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലാണ് നാം ഉള്ളത്. തജ്വീദുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഇതിനു മുമ്പ് നടന്ന പല എപ്പിസോഡുകളിലും നാം ചർച്ച ചെയ്യുകയുണ്ടായി. അവസാനമായി നമ്മൾ പഠിച്ചു തുടങ്ങിയത് തജ്വീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ, മഖാരിജുൽ ഹുറൂഫ്, അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 5 വിധത്തിലും, വിശദീകരിച്ചു പറയുകയാണെങ്കിൽ അതിന് 17 സ്ഥലങ്ങളുമാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മൊത്തത്തിൽ പറയുമ്പോൾ മഖാരിജുൽ ഹുറൂഫ് 5 എണ്ണമാണ്. അതിൽ 2 എണ്ണം താൽക്കാലികമാണ് മഖ്റജ് മുഖദ്ദറാണ്, അഥവാ മദ്ദിൻ്റെ അക്ഷരങ്ങൾ പുറപ്പെടുന്ന അൽ ജൗഫ് തൊണ്ടക്കുഴി. ഇത് ആ സന്ദർഭത്തിൽ മാത്രമേ ഉച്ചരിക്കപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ഈ സ്ഥാനത്തു നിന്നും അക്ഷരങ്ങൾ പുറത്തു വരികയുള്ളൂ, മദ്ദിൻ്റെ അക്ഷരങ്ങൾ. അപ്രകാരം തന്നെ ഹൈഷൂം തരിമൂക്ക്, അവിടെ നിന്നും മണിക്കുന്ന സന്ദർഭത്തിൽ, ഉന്നത്തിൻ്റെ സന്ദർഭത്തിലാണ് മീം നൂൻ എന്നീ അക്ഷരങ്ങളെ മണിക്കുമ്പോൾ, അതുപോലെ ഇഖ്ഫാഇൻ്റെയും ഇദ്ഗാമും ബിഗുന്നയുടെയും ഇഖ്ലാബിൻ്റെയൊക്കെ സന്ദർഭത്തിൽ ഉന്നത്ത് ചെയ്യുമ്പോൾ, മണിക്കുമ്പോൾ മാത്രമാണ് ഹൈഷൂം അഥവാ തരിമൂക്കിൽ നിന്നും ആ ശബ്ദം പുറപ്പെടുന്നത്. അതല്ലാത്ത ബാക്കി മൂന്ന് മഖ്റജുകളും, അഥവാ മഖ്റജ് അല്ലിസാൻ നാവ്, മഖ്റജ് ഷഫത്താൻ രണ്ട് ചുണ്ടുകൾ, അതുപോലെ അൽഹൽഖ് തൊണ്ട, അതിൻ്റെ മൂന്ന് ഭാഗങ്ങളും, ഇതെല്ലാം മഖ്റജ് മുഹഖഖാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സന്ദർഭത്തിലും സ്ഥിരമായിട്ടുള്ള

നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ശേഷം നമ്മൾ അൽ ജൗഫ് അതുപോലെ അൽ ഹൽഖ് ഈ രണ്ട് മഖ്റജുകളെക്കുറിച്ചും അതിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളെക്കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി. അതിനുശേഷം ഇന്നത്തെ നമ്മളെ ഈ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതും ചർച്ച ചെയ്യാൻ വിചാരിക്കുന്നതും അൽ ലിസാൻ അൽ ജൗഫിന് ശേഷവും അതുപോലെ മഖ്റജുൽ ഹൽഖിന് ശേഷവും മൂന്നാമതായി വരുന്ന അൽ ലിസാൻ നാവ്. ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ പുറത്തു വരുന്നത് നാവിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ സംസാരത്തിന് അല്ലെങ്കിൽ ഭാഷയ്ക്ക് പകരം ഭാഷ ലോകത്ത് എന്നതിന് ലിസാൻ എന്ന് പ്രയോഗിക്കാറുണ്ട്. കാരണം കൂടുതൽ അക്ഷരങ്ങളും ഏകദേശം 18 അക്ഷരങ്ങൾ പുറത്തു വരുന്നത് നാവിൽ നിന്നാണ്. 10 മഖ്റജ് അറബി ഭാഷയുടെ ഈ 28 അക്ഷരങ്ങളിൽ 10 മഖ്റജുകൾ 18 അക്ഷരങ്ങൾ നാവിൽ നിന്നാണ് പുറത്തു വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മഖ്റജാണ് അൽ ലിസാൻ എന്നുള്ളത്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത്, ഇപ്പം നമ്മൾ തൊണ്ടക്കുഴി പറഞ്ഞു, അതിനുശേഷം തൊണ്ട ഹൽഖ് പറഞ്ഞു. തൊണ്ടക്കുഴി മദ്ദിൻ്റെ അക്ഷരങ്ങൾ ആ ഊ ഈ എന്നുള്ള നീട്ടുന്ന സന്ദർഭത്തിൽ അലിഫായി നീട്ടുമ്പോഴും അതുപോലെ വാവ് ലമ്മും വാവിന് സുക്കൂനുമായി നീട്ടുമ്പോഴും യാവിന് സുക്കൂനും യാവിൻ്റെ തൊട്ട് മുമ്പ് കസറായി നീട്ടുമ്പോഴും അൽ ജൗഫ് എന്നത് നമ്മൾ അതിൻ്റെ മഖ്റജാണ്. രണ്ടാമത്തെ ഹൽഖ് അത് മൂന്ന് സ്ഥലങ്ങളുണ്ട്, അഖ്സൽ ഹൽഖ്, വസത്തുൽ ഹൽഖ്, അതിനൽ ഹൽഖ്. അതിനുശേഷം അവിടെ നിന്നങ്ങോട്ട് നമ്മൾ തുടങ്ങി പിന്നെ നാവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ മഖ്റജ് എന്ന് പറയുന്നത് അഖ്സൽ ലിസാൻ എന്നാണ്. എന്താണ് അഖ്സൽ ലിസാൻ? അഖ്സൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ അങ്ങേ അറ്റം മുകളിൽ, അഖ്സൽ ലിസാനി ഫൗഖ്, നമ്മുടെ നാവിൻ്റെ അങ്ങേയറ്റം മുകളിൽ തൊണ്ടയോട് ഏറ്റവും അടുത്ത സ്ഥലം, അവിടെ നിന്നും പുറത്തു വരുന്ന ഒരേ ഒരക്ഷരമാണ് അഖ്സൽ ലിസാനി ഫൗഖ്, നാവിൻ്റെ അങ്ങേയറ്റം മുകളിൽ നിന്ന് പുറത്തു വരുന്നത് ഒരേ ഒരക്ഷരമാണ്, അതാണ് ഖാഫ്. ഖാഫ് അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കുക. ഖാഫ് എന്നാണ് പറയുന്നത്, ഖാഫ് എന്നല്ല ഖാഫ്. ഇൻഷാല്ലാ അതിന് ശേഷം നമ്മൾ മഖാരിജുൽ ഹുറൂഫ് അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം പറഞ്ഞതിന് ശേഷം അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ പ്രതിപാദിക്കുന്ന സിഫാത്തുൽ ഹുറൂഫ് എന്ന അധ്യായം പറയുമ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ വിശേഷണങ്ങൾ കൂടി മനസ്സിലാക്കാം. ഖാഫ് എന്ന അക്ഷരത്തിൻ്റെ വിശേഷണങ്ങളും രീതിയും ഇവിടെ അതിൻ്റെ മഖ്റജ് ഖാഫ് എന്ന് മഖ്റജ് അഖ്സൽ ലിസാനാണ്, നാവിൻ്റെ അങ്ങേയറ്റം മുകളിൽ ഉച്ചരിക്കേണ്ടത് ഖാഫ് എന്നാണ്. പണ്ഡിതന്മാർ ഭാഷ നിലക്ക് ഉച്ചരിക്കുന്ന തജ്വീദിൻ്റെ പണ്ഡിതന്മാരൊക്കെ മഖ്റജ് ഉച്ചരിക്കാൻ എളുപ്പത്തിൽ അല്ലെങ്കിൽ അത് പരിശീലിക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഒരു രീതി പറയാറുണ്ട്. അതായത് നമ്മൾ ഉച്ചരിക്കാൻ ഉദ്ദേശിക്കുന്ന അക്ഷരത്തിന് സുക്കൂർ നൽകുകയും അതിന് തൊട്ട് മുമ്പ് ഹംസക്ക് കസർ കൊണ്ടുവരികയും ശേഷം നമ്മൾ ഉച്ചരിക്കുകയും ചെയ്ത് പരിശീലിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം മനസ്സിലാവുകയും ഈ അക്ഷരവും മറ്റു അക്ഷരവും തമ്മിലുള്ള തൊട്ടടുത്ത അക്ഷരവും തമ്മിലുള്ള വ്യത്യാസം പ്രകടമായി മനസ്സിലാക്കുവാനും കഴിയും. ഇതിന് തൊട്ടുശേഷം വരുന്ന മഖ്റജാണ് ഈ അഖ്സൽ ലിസാന് തന്നെ രണ്ട് മഖ്റജാണ്, ഫൗഖ് അതിൻ്റെ മുകളിൽ ഏറ്റവും അങ്ങേയറ്റം മുകളിൽ ഖാഫ്, അതിന് തൊട്ടു താഴെ മുമ്പ് വരുന്ന മഖ്റജാണ് ഖാഫിൻ്റെ തൊട്ട് താഴെ വരുന്ന മഖ്റജാണ് കാഫ്, കാഫ് എന്നുള്ളത്. അപ്പോൾ ഒന്ന് ഖാഫ് നാവിൻ്റെ അങ്ങേയറ്റം മുകളിൽ, ഖാഫ് തൊട്ട് ശേഷം അതിൻ്റെ താഴെയുള്ള മഖ്റജിൽ നിന്നാണ് കാഫ് എന്നുള്ളത്. രണ്ടും രണ്ട് രൂപത്തിൽ തന്നെ ഉച്ചരിച്ച് ശീലിക്കണം നാം, കാരണം രണ്ടും രണ്ട് ഉച്ചാരണ സ്ഥലത്ത് നിന്നാണ് പുറത്തു വരുന്നത്. രണ്ടിനും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. മാത്രവും

ഇല്ല, അത് ഖാഫ് കാഫായി വരുമ്പോഴും കാഫ് ഖാഫായി വരുമ്പോഴും പലപ്പോഴും വലിയ അർത്ഥവ്യത്യാസങ്ങളും പദങ്ങളും ഒക്കെ മാറിപ്പോകും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അക്സൽ ലിസാൻ, നാവിൻ്റെ അങ്ങേയറ്റം, മുകളിൽ ഖാഫ്, അതിൻ്റെ തൊട്ടു താഴെ കാഫ്, ഇതാണ് ഒന്നാമത്തെ മഖ്റജിന്. മഖ്റജ് തന്നെ തന്നെ നാവിൻ്റെ ഒന്നാമത്തത് അക്സൽ ലിസാൻ ഫോക്ക്, നാവിൻ്റെ അങ്ങേയറ്റം മുകളിൽ. രണ്ടാമത്ത് അതിൻ്റെ തൊട്ടു താഴെ. മൂന്നാമത്തെ നാവിൻ്റെ മഖ്റജാണ്, ഉച്ചാരണസ്ഥലമാണ് വസത്തുൽ ലിസാൻ. വസത്തുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മധ്യഭാഗം. ഇപ്പോൾ ഖാഫ് കാഫ്.

0: നമുക്ക് പരിശീലിക്കേണ്ടത്. എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഖാഫ് എന്നതിന് സുക്കു നൽകുക, ഖ എന്നാണ് ഇപ്പോൾ പറയുക. ഖ അതിന് തൊട്ട് മുമ്പ് ഹംസ കസറായി കൊണ്ടുവരിക. അപ്പോൾ ഇപ്രകാരം നമുക്ക് ഉച്ചരിക്കാവുന്നതാണ്, ഇഖ ഇഖ. അപ്പോൾ ഇങ്ങനെ ഓരോ അക്ഷരം, അപ്പോൾ ബാനെയാണ് നമുക്ക് ഉച്ചരിക്കേണ്ടതെങ്കിൽ ഇബ്, താനെയാണ് ഉച്ചരിക്കേണ്ടതെങ്കിൽ ഇത്ത്, അതുപോലെ കാഫിനെയാണ് ഉച്ചരിക്കേണ്ടതെങ്കിൽ ഇക്ക്, അതുപോലെ ജീമിനെയാണ് ഉച്ചരിക്കേണ്ടതെങ്കിൽ ഇജ്, അതുപോലെ ഷീനെ ഉച്ചരിക്കേണ്ടതെങ്കിൽ ഇഷ്. അപ്പോൾ ഈ അക്ഷരങ്ങളെ ഉച്ചരിച്ച് പരിശീലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തജ്വീദ് നിയമങ്ങളെ, തിയറികളെ, അതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിനപ്പുറത്ത് ആ നിയമങ്ങളെ പ്രാവർത്തികമാക്കുന്ന, പാരായണത്തിൽ കൊണ്ടുവരുന്ന ആ സന്ദർഭത്തിൽ ശരിയായ രൂപത്തിൽ ഉച്ചരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പ്രായോഗിക രൂപത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നാവിൻ്റെ മഖ്റജുകളെക്കുറിച്ചാണ്. അഖ്സൽ ലിസാനി ഫൗഖ്, മുകളിൽ ഖാഫ് പറഞ്ഞു, ശേഷം കാഫിനെ പറഞ്ഞു, തൊട്ട് താഴെ തന്നെയാണ് കാഫിൻ്റെ മഖ്റജ്, നാവിൻ്റെ അങ്ങേയറ്റം താഴെ തന്നെയാണ്. അത് കഴിഞ്ഞാൽ നാവിൻ്റെ മധ്യഭാഗത്തു നിന്ന് മൂന്നക്ഷരങ്ങളാണ് ജീം, ഷീൻ, യ. അതിന് ശേഷം വരുന്നത് ഹാഫത്ത് എൽ ലിസാൻ, നാവിൻ്റെ ഇരു അഗ്രങ്ങളും. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രയാസമുള്ള അക്ഷരമാണ് ദാദ്, അദ്ദാദ്. ദാ ദാ എന്നുള്ളത് ലാ എന്നുള്ള രണ്ടും രണ്ടാണ്. ദാ എന്നുള്ളത് നാവിൻ്റെ മുൻഭാഗത്തുനിന്ന് തറഫിൽ ലിസാനെന്ന് ഉച്ചരിക്കുന്ന അക്ഷരമാണ്. ദാദ് എന്നുള്ളത് നാവിൻ്റെ ഇരുവശങ്ങളിൽ നിന്നും ഉച്ചരിക്കേണ്ടതാണ്. അതിൽ ഇടതുഭാഗത്തുനിന്നാണ് കൂടുതലും ഉച്ചരിക്കാറുള്ളത്. നാവിനെ ഇടതുഭാഗത്തെ നാവും രണ്ട് പല്ലുകളും, അണപ്പല്ലുകളും, രണ്ട് ഭാഗ ഇരുവശത്തെ പല്ലുകളും, ഇടതുവശത്തെ താഴെയും മുകളിലുമുള്ള പല്ലുകളും നാവിൻ്റെ ഇടതുഭാഗവും കടിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ദാദ് എന്ന് പറയേണ്ടത്. അത് ദാദ് ദാദിൻ്റെ മഖ്റജിൽ നിന്നും അല്പം നീണ്ട് ലാമിൻ്റെ മഖ്റജിലേക്ക് എത്തുന്ന വിധത്തെ, അത്രയും ആ രൂപത്തിലാണ് അത് ഉച്ചരിക്കേണ്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിലൂടെ ഇതുവരെ പറഞ്ഞത് തജ്വീദ് നിയമങ്ങളിൽ പ്രധാനപ്പെട്ട അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ നാവിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളിൽ ആദ്യത്തെ മൂന്ന് മഖ്റജുകളാണ് നമ്മൾ പറഞ്ഞത്. ഖാഫ്, കാഫ്, ജീം, ഷീന്, യ, ദാദ്. ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണമാണ് നമ്മൾ പറഞ്ഞത്. എല്ലാവരും തന്നെ ഇത് ഉച്ചരിച്ചുകൊണ്ട് ശരിയായ രൂപത്തിൽ ഉച്ചരിച്ച് ശീലിക്കുകയും ഏറ്റവും നല്ല രൂപത്തിൽ അത് പാരായണം ചെയ്യുമ്പോൾ ഉച്ചരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. ബാക്കിയുള്ള ഇതിൻ്റെ നാവിൻ്റെ ഉച്ചാരണങ്ങളുടെ മഖ്റജുകളുടെ ഭാഗങ്ങൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് പഠിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ശരിയായ രൂപത്തിൽ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദീൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ നാം കേട്ടത് തജ്വീദ് പഠനം, നാവിൻ്റെ ഉച്ചാരണം. ബഹുമാനനായ അബ്ദുള്ള ഷമീർ മദീനിയാണ് ക്ലാസ് എടുത്തത്.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: അർത്ഥം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അള്ളാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: യോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 462 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

وأرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 462-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ മാഇദയിലെ 109 മുതൽ 120 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുള്ള ബുഹൈജാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ബുറൂജാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് ബദർ അൽ തുർക്കി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: Peace Radio, tuned to reality.
2: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസയിലെ 101-102 വചനങ്ങൾ പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.

0: مستقبلينا.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ അന്നിസയിലെ 101 102 വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്-ഷൈഖ് ഖലീഫ അത്തുനൈജി.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ്. സൂറത്തുൻ നബയിലെ 21 മുതൽ 38 കൂടിയ വചനങ്ങളാണ് പ്രക്ഷേപണം ചെയ്യുന്നത്.
3: വചനം 21.
4: ഇന്ന ജഹന്നമ, നിശ്ചയമായും ജഹന്നം, നരകം, കാനത്ത്, അതാകുന്നു, മിർസ്വാദ, പതിസ്ഥാനം, കാത്തിരിക്കുന്നത്, നിരീക്ഷണ സ്ഥലം.
5: ഇന്ന ജഹന്നമ കാനത് മിർസ്വാദ,
4: നിശ്ചയമായും ജഹന്നം അഥവാ നരകം ഒരു പതിസ്ഥാനമാകുന്നു.
3: വചനം 22.
4: ലിത്തോഗീന, അതിക്രമികൾക്ക്, ധിക്കാരികൾക്ക്, മആബ, സങ്കേതം, പ്രാപ്യസ്ഥാനം ആയിട്ട്.
5: ലിത്തോഗീന മആബ,
4: അതിക്രമകാരികൾക്ക് സങ്കേത സ്ഥലമായിക്കൊണ്ട്.
3: വചനം 23.
4: ലാബിസീന, താമസിക്കുന്ന, കഴിഞ്ഞുകൂടുന്നവരായിക്കൊണ്ട്. ഫീഹ, അതിൽ, അഹ്ഖോബ, പല യുഗങ്ങൾ, ദീർഘിച്ച കാലഘട്ടങ്ങൾ.
5: ലാബിസീന ഫീഹ അഹ്ഖോബ,
4: അതെ, അതിൽ പല യുഗങ്ങൾ താമസിക്കുന്നവരായും കൊണ്ട്.
3: വചനം 24.
4: ലാ യദൂഖൂന, അവർ രുചി നോക്കുകയില്ല, ആസ്വദിക്കുകയില്ല. ഫീഹ, അതിൽ, ബർദൻ, ഒരു തണുപ്പും. വലാ ശറാബൻ, ഒരു പാനീയവുമില്ല.

0: വല്ല പാനീയമാകട്ടെ അവർ രുചി നോക്കുന്നതല്ല.
1: വചനം 25.
0: ഇല്ല ഹമീമൻ, അത്യുഷ്ണ ജലമല്ലാതെ, ചുട്ടുതിളക്കുന്ന ജലമല്ലാതെ. വഗസ്സാഖോ, ഗസ്സാഖും അഥവാ ദുർഗന്ധമുള്ള അതിശൈത്യ ജലവും.
2: ഇല്ല ഹമീമൻ വഗസ്സാഖോ,
0: അത്യുഷ്ണ ജലവും ദുർഗന്ധത്തോടെ ഒഴുകുന്ന അതിശൈത്യ ജലവുമല്ലാതെ.
1: വചനം 26.
0: ജസാഅൻ, പ്രതിഫലമായിട്ട്. വിഫാഖോ, യോജിച്ച, ഒത്തതായ.
2: ജസാഅൻ വിഫാഖോ,
0: അവർക്ക് യോജിച്ച പ്രതിഫലമെന്ന നിലക്ക്.
3: അതിരുവിട്ടിരുന്ന ധിക്കാരികളെ പതിയിരുന്ന് തേടിപ്പിടിക്കുന്ന സ്ഥലമത്രേ നരകം. അതിലെ കാവൽക്കാരായ മലക്കുകൾ അവിടെ പതിയിരിക്കുന്നുണ്ടാകും. പിന്നോക്കം പോകുന്നവരെയും തിരിഞ്ഞു പോകുന്നവരെയും അത് വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും. തദ്ഊമൻ അദ്ബറ വതവല്ല, അവരുടെ ഏകസങ്കേതമായ നരകത്തിൽ നിന്ന് അവർക്ക് ഒരിക്കലും രക്ഷയില്ല. കണക്കറ്റ യുഗങ്ങൾ അഥവാ എന്നെന്നും അവരതിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടിയിരിക്കുന്നു. അത്യുഗ്രമായ ഉഷ്ണത്തിനൊരു ശാന്തിയോ അസഹനീയമായ ദാഹത്തിന് ഒരു ശമനമോ പോലും അവർക്ക് ആസ്വദിക്കുവാൻ സാധ്യമല്ല. ദാഹത്തിന് ലഭിക്കുവാനുള്ളത് ഹമീം മാത്രമാകുന്നു. അതാകട്ടെ വായയും കുടലും വെന്തുരകിപ്പോകുമാറുള്ള അത്യുഷ്ണജലം. തണുപ്പിന് ലഭിക്കുവാനുള്ളത് ഗസ്സാഖും. അതാണെങ്കിൽ നരകത്തിൽ നിന്ന് കിണ്ടൊഴുകുന്നതും ദുർഗന്ധവും അഴുക്കും നിറഞ്ഞതും നരകത്തിൻ്റെ ഉഷ്ണത്തെ വെല്ലുമാറു തണുപ്പുള്ളതും. അള്ളാഹു നമ്മെ കാക്കട്ടെ. ആമീൻ. ഈ രണ്ടിനെപ്പറ്റിയും സൂറത്ത് സാദ് 57 വിവരിച്ചത് ഓർക്കുക. അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളെയും കൽപ്പനകളെയും ധിക്കരിച്ച് അക്രമികളായി ഭൂമിയിൽ ജീവിതകാലം കഴിച്ചുകൂട്ടിയവർക്ക് പരലോകത്ത് വെച്ച് അവരുടെ അഭീഷ്ടത്തിനും ഇച്ഛക്കും കടകവിരുദ്ധമായ ഇത്തരം കടുത്ത ശിക്ഷകൾ നൽകുന്നത് തികച്ചും അനുയോജ്യം തന്നെയാണ് എന്നത്രേ 26 വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനെല്ലാം വിടയാക്കിയ അവരുടെ ചെയ്തികളെന്താണെന്ന് അള്ളാഹു എടുത്തുകാട്ടുന്നു.
1: വചനം 27.
0: ഇന്നഹും, നിശ്ചയമായും അവർ. കാനു ലായർജൂന, അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഹിസാബൻ, വിചാരണ, കണക്കുനോക്കൽ.
2: ഇന്നഹും കാനു ലായർജൂന ഹിസാബ,
0: നിശ്ചയമായും അവർ വിചാരണയെ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു.
1: വചനം 28.
0: വകദബു, അവർ വ്യാജമാക്കുകയും ചെയ്തു. ബി ആയാത്തിന, നമ്മുടെ ലക്ഷ്യങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ. കിദബ, ഒരു വലിയ വ്യാജമാക്കൽ.
2: വകദബു ബി ആയാത്തിന കിദബ,
0: നമ്മുടെ ലക്ഷ്യങ്ങളെ അവർ ഒരു വല്ലാത്ത വ്യാജമാക്കൽ വ്യാജമാക്കുകയും ചെയ്തു. അഥവാ ഇതാണ് കാരണം.
1: വചനം 29.
0: വകുല്ല ഷൈഇൻ, എല്ലാ കാര്യവും വസ്തുവും. അഹ്സൈനാഹു, നാം അതിനെ കണക്കാക്കിയിരിക്കുന്നു, തിട്ടപ്പെടുത്തിയിരിക്കുന്നു. കിതാബൻ, എഴുത്തായി, രേഖപ്പെടുത്തിക്കൊണ്ട്.
2: വകുല്ല ഷൈഇൻ അഹ്സൈനാഹു കിതാബ,
0: എല്ലാ കാര്യവും തന്നെ നാം എഴുതി രേഖപ്പെടുത്തി തിട്ടമാക്കി വെച്ചിരിക്കുന്നു.
1: വചനം 30.
0: ഫദൂഖു, ആകയാൽ ആസ്വദിക്കുവിൻ, രുചി നോക്കുവിൻ. ഫലൻ നസീദക്കും, ഇനി നിങ്ങൾക്ക് നാം വർദ്ധിപ്പിക്കുന്നതേയല്ല. ഇല്ല അദാബ, ശിക്ഷയല്ലാതെ.
2: فذوقوا فلن نزيدكم الا عذابا.
0: ആകയാൽ ഹേ അതിക്രമകാരികളെ, രുചി നോക്കിക്കൊള്ളുവിൻ. ഇനി നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ മറ്റൊന്നും നാം വർദ്ധിപ്പിച്ചു തരുന്നതേയല്ല.
3: നരകക്കാരെ സംബന്ധിച്ചിടത്തോളം ഖത്താദാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെട്ടതുപോലെ ഇതിലധികം ഗൗരവമേറിയ മറ്റൊരു വാക്യം ഖുർആനിൽ ഇല്ലെന്ന് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി കൂടുതൽ നൽകുവാനുണ്ടെങ്കിൽ അത് കൂടുതൽ ശിക്ഷ മാത്രമാണെന്ന് സർവാധിരാജനായ സൃഷ്ടാവ് അവരോട് പറയുമ്പോൾ അവരുടെ നിരാശയും സങ്കടവും എത്രമാത്രമായിരിക്കും ആലോചിച്ചു നോക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വിഭാഗം 2. അവിശ്വാസത്തിൻ്റെ കെടുതികളെയും ശിക്ഷയെയും കുറിച്ച് പ്രസ്താവിച്ച ശേഷം സത്യവിശ്വാസികളായ സൽഭാഗ്യവാന്മാർക്ക് അടുത്ത വചനങ്ങളിൽ അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നു.
1: വചനം 31.
0: ഇന്നലിൽ മുത്തഖീന, നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക്, ഭയഭക്തന്മാർക്കുണ്ട്. മഫാസ, വിജയം, ഭാഗ്യത്തിന്റെ സ്ഥലം.
2: ഇന്നലിൽ മുത്തഖീന മഫാസ,
0: നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക് വിജയം അഥവാ ഭാഗ്യസ്ഥാനം ഉണ്ട്.
1: വചനം 32.
0: ഹദായിഖ, അതായത് തോപ്പുകൾ. വഅനബ, മുന്തിരികളും.
2: ഹദായിഖ വഅനബ,
0: അതായത് തോപ്പുകളും മുന്തിരി വള്ളികളും.
1: വചനം 33.
0: വകവാഇബ, സ്ഥനം തുടിച്ച തരുണികളും. അത്റോബ, സമപ്രായക്കാരായ, ഇണയൊത്ത.
2: വകവാഇബ അത്റോബ,
0: സമപ്രായക്കാരായ സ്ഥനം തുടിച്ച തരുണികളും.
1: വചനം 34.
0: വകഇസൻ, കള്ളിന്റെ കോപ്പയും. ദിഹാഖോ, നിറഞ്ഞ, സമൃദ്ധമായ. കള്ളിന്റെ നിറഞ്ഞ കോപ്പകളും ഉണ്ട്.
1: വചനം 35.
0: ലാ യസ്മഊന, അവർ കേൾക്കുകയില്ല. ഫീഹ, അതിൽ വെച്ച്. ലഗ്വൻ, ഒരു അനാവശ്യവും നിരർത്ഥവും. വലാ കിദാബ, വ്യാജമായതും ഇല്ല.
2: ലാ യസ്മഊന ഫീഹ ലഗ്വൻ വലാ കിദാബ,
0: അവിടത്തിൽ വെച്ച് വല്ല അനാവശ്യമാകട്ടെ വ്യാജ വാർത്തയാകട്ടെ അവർ കേൾക്കുന്നതല്ല.
1: വചനം 36.
0: ജസാഅൻ, പ്രതിഫലം, പ്രതിഫലമായിട്ട്. മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന്. അതോഅൻ, സമ്മാനം, ദാനം. ഹിസാബ, കണക്കൊത്ത, മതിയായ, തികഞ്ഞ.
2: ജസാഅൻ മിർ റബ്ബിക അതോഅൻ ഹിസാബ,
0: നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രതിഫലം, അതായത് കണക്കൊത്ത അഥവാ തികച്ചും മതിയായ സമ്മാനം.
1: വചനം 37.
0: റബ്ബുസ്സമാവാതി, അതായത് ആകാശങ്ങളുടെ രക്ഷിതാവ്. വൽ അർളി, ഭൂമിയുടെയും. വമാ ബൈനഹുമാ, അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും. അർ റഹ്മാൻ, പരമകാരുണികനായുള്ളവൻ. ലാ യംലിക്കൂന, അവർ അധീനമാക്കുകയില്ല, അവർക്ക് സാധ്യമാകുകയില്ല. മിൻഹു, അവനോട്. ഖിതാബ, അഭിമുഖ സംഭാഷണം, സംസാരം.

0: അതെ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും രക്ഷിതാവിൻ്റെ പരമകാരുണ്യകനായുള്ളവൻ്റെ വക സമ്മാനം. അവനോട് അഭിമുഖ സംസാരത്തിന് അവർക്ക് ആർക്കും സാധിക്കുകയില്ല.
1: വചനം 38.
2: യൗമയഖൂമു, നിൽക്കുന്ന ദിവസം. അർറൂഹു, റൂഹ്, ആത്മാവ്. വൽ മലായികത്തു, മലക്കുകളും. സഫൻ, അണിയായി. ലാ യതകല്ലമൂൻ, അവർ സംസാരിക്കുകയില്ല. ഇല്ല മൻ, യാതൊരുവനല്ലാതെ. അദിന ലഹു, അവന് അനുവാദം നൽകിയിരിക്കുന്നു. അർറഹ്മാൻ, പരമകാരുണികൻ. വഖാല, താൻ പറയുകയും ചെയ്തിരിക്കുന്നു. സവാബ, ശരിയായത്, നേരായുള്ളത്, ചൊവ്വായത്.

0: റൂഹും അഥവാ ആത്മാവും മലക്കുകളും അണിയായി നിൽക്കുന്ന ദിവസം. അന്ന് പരമകാരുണ്യകനായുള്ളവൻ ഏതൊരുവന് അനുമതി നൽകുകയും താൻ ശരിയായത് പറയുകയും ചെയ്തിരിക്കുന്നുവോ അവനല്ലാതെ അവർ ആരും തന്നെ സംസാരിക്കുകയില്ല.
1: വ്യാജവാദികളുടെ ശിക്ഷകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ 26-ാം വചനത്തിൽ യോജിച്ച പ്രതിഫലം അഥവാ ജസാഅം വിഫാഖ എന്നു പറഞ്ഞുവല്ലോ. ഭയഭക്തന്മാരുടെ പ്രതിഫലത്തെപ്പറ്റി ഇവിടെ പറഞ്ഞത് നോക്കുക. നിന്റെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം അഥവാ ജസാഅം മിൻ റബ്ബിക എന്നും മതിയായ സമ്മാനം അഥവാ അത്താഅൻ ഹിസാബ എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. ദുഷ്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അവക്കു സമാനമായ ശിക്ഷ മാത്രമായിരിക്കുമല്ലോ. സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാകട്ടെ പത്തിരട്ടിയും അതിലധികവുമായിരിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ രണ്ടു കൂട്ടരുടെ പ്രതിഫലത്തെയും വ്യത്യസ്ത രൂപത്തിൽ വിശേഷിപ്പിച്ചതിൻ്റെ രഹസ്യം മനസ്സിലാക്കാവുന്നതാണ്. അണിയണിയായി നിൽക്കുന്ന മലക്കുകളുടെ വലയത്തിൽ സൃഷ്ടികളെല്ലാം ഭയവിഹ്വലരായി നിലകൊള്ളുന്ന ആ മഹാസമ്മേളനത്തിൽ പ്രവാചകന്മാർ പോലും എൻ്റെ കാര്യം എൻ്റെ കാര്യം എന്ന് പറഞ്ഞേക്കുന്ന ആ ഭയങ്കര ദിനത്തിൽ തന്നെപ്പറ്റി എന്തു തീരുമാനമാണ് ലോകനിയന്താവ് തീരുമാനിക്കുന്നതെന്ന് ഓരോരുത്തരും പരിഭ്രാന്തിയോടെ നിശ്ചലമായി കാത്തുനിൽക്കുന്ന ആ സ്തംഭനഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ വല്ലതും ഉരിയാടുവാൻ ആർക്കു സാധിക്കും? ഇല്ല, അവൻ അനുമതി നൽകുകയും അവൻ തൃപ്തിപ്പെടുകയും ചെയ്തവർക്കല്ലാതെ അവിടെ വെച്ച് മിണ്ടുവാൻ സാധ്യമല്ല. യൗമയഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നി, അതു വന്നെത്തുന്ന ദിവസം ഒരാളും തന്നെ അവൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ സംസാരിക്കയില്ല. സൂറത്തുൽ ഹൂദ് 105. മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അടുക്കൽ ആർ ശുപാർശ ചെയ്യും? സൂറത്തുൽ ബഖറ 255. സംസാരിക്കുവാൻ അനുമതി ലഭിക്കുന്നത് ആർക്കായിരിക്കുമെന്ന് വഖാല സവാബ, ശരിയായത് പറയുകയും ചെയ്തു എന്ന വാക്യം മുഖേന അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അഥവാ ഇഹത്തിൽ വെച്ച് തൗഹീദിൻ്റെ വാക്യവും തദടിസ്ഥാനത്തിലുള്ള തത്വങ്ങളും സമ്മതിച്ചവർ. റൂഹും മലക്കുകളും അർറൂഹുവൽ മലായിക്ക എന്ന് പറഞ്ഞുവല്ലോ. ഇവിടെ റൂഹ് കൊണ്ട് ഉദ്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണെന്നും മനുഷ്യാത്മാക്കളാണെന്നും മറ്റും അഭിപ്രായങ്ങളുണ്ട്. ജിബ്രീലിനെ പറ്റി റൂഹ് എന്ന് ഖുർആനിലും ഹദീസിലും ഉപയോഗിക്കാറുള്ളതാണ്. എങ്കിലും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെട്ടതുപോലെ ഇവിടെ മനുഷ്യാത്മാക്കളാണ് ഉദ്ദേശമെന്ന് വെക്കുന്നതാണ് കൂടുതൽ സന്ദർഭോചിതമായി കാണുന്നത്. അല്ലാഹു ആലം.
2: തഫ്സീർ അമാനി. സൂറത്തുൻ നബയിലെ 21 മുതൽ 38 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ ശബ്ദാവിഷ്കാരം നാം ശ്രവിച്ചത്.
3: റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ആധികാരിക തഫ്സീറുകളിൽ നിന്ന് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രോതാക്കളെ സഹായിക്കുന്ന ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത് തൊൽഹത്ത് സ്വലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ ഉസല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനൽ ഹബീബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹമുള്ള ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനാണ് കഴിഞ്ഞ കുറേ ക്ലാസുകളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി ഈ സൂറത്തിലെ 36 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പ്രബോധനം നിർവഹിക്കുന്നതിനു വേണ്ടി സഹോദരനെയും കൂട്ടി ഫിർഔനിൻ്റെ അടുക്കലേക്ക് പോയതും ഫിർഔൻ അതിനെ നിഷേധിക്കുകയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ എതിർക്കുകയും ഏറ്റവും ഒടുവിൽ ഫിർഔനിനെയും അവൻ്റെ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കുകയും ചെയ്തത് വിശദമായി പല സൂറത്തുകളിലും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും രണ്ട് ആയത്തിൽ ചുരുക്കി പറയുന്ന ആയത്തുകളാണ് 35, 36 എന്നീ ആയത്തുകൾ എന്ന് കഴിഞ്ഞ തവണ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുന്നതിനായി മുമ്പുള്ള പ്രവാചകന്മാരെ നിഷേധിച്ചവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ അറിയിക്കുകയാണ്. ആദ്യം മൂസാനബി അലിഹിസ്സലാത്തു വസ്സലാമയിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് ഉണ്ടായ ദുരന്തത്തെക്കുറിച്ച്, അപകടത്തെക്കുറിച്ച് പറയുകയും പിന്നീട് 37 മുതലുള്ള ആയത്തുകളിൽ നൂഹ്നബി അലിഹിസ്സലാത്തു വസ്സലാമയുടെ ജനത നൂഹ്നബിയെ നിഷേധിച്ചതിൻ്റെ പേരിൽ അവരും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അള്ളാഹു നമ്മെ അറിയിക്കുകയും ചെയ്യുകയാണ്. ഇൻഷാ അള്ളാഹ് ആ ആയത്താണ്, അഥവാ 37-ാമത്തെ ആയത്താണ് ആദ്യമായി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആദ്യം ആയത്ത് അർത്ഥസഹിതം നോക്കാം. أعوذ بالله من الشيطان الرجيم وقوم نوح لما كذبوا الرسل أغرقناهم وجعلناهم للناس آية وأعتدنا للظالمين عذابا أليما ഞാനിങ്ങനെ മുറിച്ച് മുറിച്ച് പറഞ്ഞത് ഇതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാകുന്നതിനു വേണ്ടിയാണ്. വഖൗമ നൂഹിൻ, നൂഹിൻ്റെ ജനതയെയും നാം നശിപ്പിച്ചു. ലമ്മ കദ്ദബു, അവർ നിഷേധിച്ചപ്പോൾ. അർറുസുല, പ്രവാചകന്മാരെ. വഖൗമ നൂഹിൻ, നൂഹ്നബിയുടെ ജനതയെയും നാം നശിപ്പിച്ചു. വഖൗമ നൂഹിൻ എന്ന് പറഞ്ഞാൽ നൂഹ്നബിയുടെ ജനതയെയും എന്നു മാത്രമേ അർത്ഥമുള്ളൂ. പക്ഷേ നശിപ്പിച്ചു എന്ന് പറയാൻ കാരണം മുമ്പുള്ള ആയത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ്. മൂസാനബി അലിഹിസ്സലാത്തു വസ്സലാമയിൽ വിശ്വസിക്കാത്ത ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ തൊട്ടു മുമ്പുള്ള 36-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഫദമ്മർനാഹും തദ്മീറാ, ആ ജനതയെ നാം പാടേ തകർത്ത് കളഞ്ഞു, അവരെ നാം നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. അങ്ങനെ നശിപ്പിച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ് വഖൗമ നൂഹിൻ, നൂഹിൻ്റെ ജനതയെയും നാം നശിപ്പിക്കുകയുണ്ടായി എന്നർത്ഥം. എന്തിന്? ലമ്മാ കദ്ദബുർ റുസുല, അവർ ദൂതന്മാരെ നിഷേധിച്ചു കളഞ്ഞപ്പോൾ. ദൂതന്മാരെ നിഷേധിച്ചതിൻ്റെ പേരിൽ നൂഹ്നബിയുടെ ജനതയെയും നാം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. എങ്ങനെയാണ് നശിപ്പിച്ചത് എന്നുകൂടി അറിയിക്കുന്നു. അഗ്റഖ്നാഹും, നാം അവരെ മുക്കി നശിപ്പിച്ചു. വജഅൽനാഹും, നാം അവരെ ആക്കി. ലിന്നാസി, ജനങ്ങൾക്ക്. ആയത്തൻ, ഒരു ദൃഷ്ടാന്തമാക്കി മാറ്റുകയുണ്ടായി. വഅഅതദിനാ ലിൽവാലിമീന അദാബൻ അലീമ, അക്രമികൾക്ക് പരലോകത്ത് വേദനയേറിയ ശിക്ഷയാണ് നാം ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു തുടർന്ന് അറിയിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, നൂഹ്നബി അലിഹിസ്സലാത്തു വസ്സലാം ആദ്യമായി പ്രബോധകനായി കടന്നുവന്ന പ്രവാചകനായിരുന്നു. വിശുദ്ധ ഖുർആനിൽ 40 സ്ഥലങ്ങളിൽ നൂഹ്നബി അലിഹിസ്സലാത്തു വസ്സലാമയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്. ഉലുൽ അസ്മിൻ്റെ 5 പ്രവാചകന്മാരിൽ ഒരാളാണ് നൂഹ്നബി അലിഹിസ്സലാം. ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാർ എന്നു പറഞ്ഞാൽ നൂഹ്നബി അലിഹിസ്സലാം, ഇബ്രാഹിം അലിഹിസ്സലാം, മൂസ അലിഹിസ്സലാം, ഈസ അലിഹിസ്സലാം, നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പ്രവാചകന്മാരാണ് ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാർ. അതിൽ ഒരു വ്യക്തിയാണ് നൂഹ്നബി അലിഹിസ്സലാം എന്നർത്ഥം. അപ്പോൾ ആദ്യത്തെ പ്രബോധകനാണ്, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്. 40 തവണ വിശുദ്ധ ഖുർആനിൽ നൂഹ്നബി അലിഹിസ്സലാത്തു വസ്സലാമിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം 950 വർഷം ദഅവത്ത് നടത്തുകയുണ്ടായി എന്നാണ് വിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം സൂറത്തുൽ അങ്കബൂത്തിലെ 14-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അള്ളാഹു പറഞ്ഞു, വലക്കദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി, നൂഹ്നബി അലിഹിസ്സലാത്തു വസ്സലാമയെ നാം അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് അയക്കുകയുണ്ടായി. ഫലബിസ ഫീഹിം അൽഫസനത്തിൻ ഇല്ലാ ഖംസീന ആമ, അദ്ദേഹം ദഅവത്തുമായി അവരോടൊപ്പം 1000 വർഷം, ഇല്ലാ ഖംസീന ആമ, 50 കുറവ്, അഥവാ 950 വർഷം ദഅവത്തുമായി അവരിൽ കഴിഞ്ഞുകൂടി എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അങ്കബൂത്തിലെ 14-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നൂഹ്നബി അലിഹിസ്സലാത്തു വസ്സലാം നിരന്തരമായി ദഅവത്ത് നടത്തുകയും പക്ഷേ ആ സമൂഹത്തിൽ മിക്ക ആളുകളും അതിനെ നിഷേധിക്കുകയും ഒഴിഞ്ഞുമാറുകയും ഏറ്റവും ഒടുവിൽ നൂഹ്നബി അലിഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൽ വിശ്വസിക്കാത്ത ജനതയെ നശിപ്പിച്ചതുമൊക്കെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ അറിയിക്കുന്നുണ്ട്. ഖുർആനിൽ ഒരു അധ്യായം തന്നെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പേരിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിലെ 71-ാമത്തെ അധ്യായത്തിൻ്റെ നാമം സൂറത്തു നൂഹ് എന്നാണ്. ആ സൂറത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഇന്ന അർസൽനാ നൂഹൻ ഇലാ ഖൗമി, തീർച്ചയായും നൂഹിനെ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് നാം അയക്കുകയുണ്ടായി. അൻ അൻദിർ ഖൗമക മിൻ ഖബിൽ, തൻ്റെ ജനതയ്ക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് അറിയിക്കുന്നതിനു വേണ്ടി. അയ്യത്തിയഹും അദാബുൻ അലിയും, വേദനയേറിയ ശിക്ഷ, അതിനെക്കുറിച്ച് താക്കീത് നൽകുന്നതിനു വേണ്ടി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു അയക്കുകയുണ്ടായി എന്നും, എന്നിട്ട് അദ്ദേഹം നടത്തിയ ദഅവത്തിനെക്കുറിച്ച് ഖുർആൻ പറയുകയാണ്, ഖാലയാ ഖൗമി ഇന്നീലക്കും നദീറും മുബീൻ. നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളോട് പോയി പറയുകയാണ്, യാ ഖൗം എൻ്റെ ജനങ്ങളെ, ഇന്നീലക്കും നദീറും മുബീൻ, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ താക്കീതുകാരനാകുന്നു. നൂഹ് നബി അലൈഹിസ്സലാം താക്കീത് നൽകുന്നതിനുവേണ്ടി തൻ്റെ ജനതയെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായൊരു താക്കീതുകാരനാണ്, അതുകൊണ്ട് അനിഅബ്ദുല്ലാ വത്തഖൂഹു അതീഊൻ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, നിങ്ങൾ അവനെ സൂക്ഷിച്ച് ജീവിക്കണം, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം എന്നൊക്കെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് നടത്തിയെന്നും, പക്ഷേ ആ സമൂഹം ഓരോ സമയത്തും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എന്ന് തുടർന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നു, ഖാല റബ്ബി ഇന്നി ദഅഅതു ഖൗമി ലൈലം വനഹാറ, എൻ്റെ രക്ഷിതാവേ, തീർച്ചയായും എൻ്റെ ജനതയെ രാവും പകലും ഞാൻ ദഅവത്ത് നടത്തി, ഞാൻ സത്യത്തിലേക്ക് ക്ഷണിച്ചു. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ, എന്നിട്ട് എൻ്റെ വിളി അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് നൂഹ് നബി അലൈഹിസ്സലാം സങ്കടം പറയുന്ന വാചകങ്ങളായി വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. മാത്രവുമല്ല അദ്ദേഹം പറയുന്നുണ്ട്, വ ഇന്നീ കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും വ അസറു വസ്തക്ബറു ഇസ്തിക്ബാറ. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് സങ്കടമെന്നോണം നൂഹ് നബി അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാഹുവേ, നീ അവർക്ക് പൊറുത്തു കൊടുക്കാൻ അവരെ ഈ സത്യത്തിലേക്ക് ഞാൻ ക്ഷണിച്ചപ്പോഴൊക്കെയും അവർ ചെയ്തതെന്താണ്? ജഅലു അസാബിഅഹും ഫി ആദാനിഹിം, അവരുടെ വിരലുകൾ കാതുകളിൽ വെക്കുകയാണ് അവർ ചെയ്തത്. വസ്തഗ്ശൗ സിയാബഹും, അവരുടെ വസ്ത്രങ്ങൾ മൂടിപ്പുതക്കുകയാണ് അവർ ചെയ്തത്. വ അസറു, അവർ തിന്മയിൽ ശടിച്ചു നിന്നു. വസ്തക്ബറു ഇസ്തിക്ബാറ, കടുത്ത അഹങ്കാരം നടിക്കുകയാണ് അവർ ചെയ്തത് എന്ന് നൂഹ് നബി അലൈഹിസ്സലാം പറയുകയാണ്. രഹസ്യമായും പരസ്യമായും രാവും പകലും നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്ത് നടത്തി. ഖുർആൻ പറയുന്നു, സുമ്മ ഇന്നീ ദഅഉതുഹും ജിഹാറാ, പിന്നീട് അവരെ ഞാൻ ഉറക്കെ വിളിച്ചു, അല്ലാഹുവേ, പരസ്യമായി ഉറക്കെ ദഅവത്ത് നടത്തി നോക്കുന്നുണ്ട് നൂഹ് നബി അലൈഹിസ്സലാം. സുമ്മ ഇന്നീ അഅലൻതു ലഹും വ അസ്റർതു ലഹും ഇസ്റാറാ, പിന്നീട് ഞാൻ അവരോട് പരസ്യമായും വളരെ രഹസ്യമായും പ്രബോധനം നടത്തി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. പക്ഷേ അപ്പോഴൊക്കെ അവർ അവരുടെ വിഗ്രഹാരാധനയിൽ, ബിംബാരാധനയിൽ ഉറച്ചു നിന്നു എന്നു മാത്രമല്ല, അവർ പരസ്പരം ജനങ്ങളോട് പറഞ്ഞതെന്താണ്? ഖുർആൻ ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, വഖാലു, അവർ പറഞ്ഞു, ലാ തദറുന്ന ആലിഹത്തക്കും, നിങ്ങളുടെ വിഗ്രഹങ്ങളെ, നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. വലാ തദറുന്ന വദ്ദം വലാ സുവാഇൻ വലാ യഗൂസ വയഊക വനസ്റാ, അവിടുത്തെ വിഗ്രഹങ്ങളുടെ പേരുകളാണ്. അവർ പറയാണ്, വലാ തദറുന്ന, നിങ്ങൾ ഉപേക്ഷിക്കരുത് വദ്ദൻ വദ്ദിനെയോ, വലാ സുവാഇൻ സുവാഇനെയോ, വലാ യഗൂസ വയഊക വനസ്റാ, യഗൂസ് യഊക് നെസ്, ഈ വിഗ്രഹങ്ങളെ ഒന്നും നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്നു പറഞ്ഞുകൊണ്ട് ഷിർക്കിൽ, വിഗ്രഹാരാധനയിൽ അവർ ഉറച്ചു നിൽക്കുകയും ഏറ്റവും ഒടുവിൽ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. വഖാല നൂഹ്, നൂഹ് നബി പറയുകയാണ്, റബ്ബി എന്റെ രക്ഷിതാവേ, ലാ തദർ, നീ വിട്ടേക്കരുതേ, അലൽ അർളി ഭൂമുഖത്ത്, മിനൽ കാഫിരീന ദയ്യാറാ, സത്യനിഷേധികളിൽപ്പെട്ട ഒരു പൗരനെയും നീ വിട്ടേക്കരുത്. ദഅവത്ത് നടത്തി നിവൃത്തിയില്ലാതെ കണ്ട് നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുകയും അപ്പോഴുണ്ടായ സംഭവ വികാസങ്ങളാണ് വിശുദ്ധ ഖുർആൻ ചുരുക്കി ഇന്ന് നാം വിശദീകരിക്കുന്ന സൂറത്തുൽ ഫുർഖാനിലെ 37-ാമത്തെ വചനത്തിൽ പറയുന്നത് അഗ്റഖ്നാഹും, നാം അവരെ മുക്കി നശിപ്പിച്ചു. വജഅൽനാഹും ലിന്നാസി ആയ, നാം മനുഷ്യർക്ക് അവരെ ഒരു ദൃഷ്ടാന്തമാക്കി മാറ്റി. വഅഅതദ്നാ ലിൽവാലിമീന അദാബൻ അലീമ, തീർച്ചയായും വേദനയേറിയ ശിക്ഷ അക്രമികൾക്ക് നാം ഒരുക്കി വച്ചിട്ടുണ്ട് എന്നല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. ആയത്തൊന്നുകൂടി നോക്കാം. വഖൗമ നൂഹിൻ, നൂഹിന്റെ ജനതയെയും. എന്താണ് നൂഹിന്റെ ജനതയെയും എന്ന് പറഞ്ഞത്? തൊട്ടുമുമ്പുള്ള ആയത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ വിശ്വസിക്കാത്തവരെക്കുറിച്ച് ഫദമ്മർനാഹും തദ്മീറ, നാം ആ ജനതയെ പാടെ തകർത്തു കളഞ്ഞു എന്നു പറഞ്ഞിട്ടാണ് വഖൗമ നൂഹിൻ, നൂഹിന്റെ ജനതയെയും നാം പാടെ തകർത്തു കളഞ്ഞു എന്നർത്ഥം. എന്തിനുവേണ്ടി? ലമ്മാ കദ്ദബുർറുസുൽ, അവർ പ്രവാചകന്മാരെ നിഷേധിച്ചു കളഞ്ഞപ്പോൾ. വഖൗമ നൂഹിൻ, നൂഹിന്റെ ജനതയെയും നാം നശിപ്പിച്ചു. ലമ്മാ കദ്ദബുർറുസുൽ, അവർ ദൂതന്മാരെ നിഷേധിച്ചു കളഞ്ഞപ്പോൾ. വഖൗമ നൂഹിൻ ലമ്മാ കദ്ദബുർറുസുൽ, നൂഹിന്റെ ജനതയെയും അവർ ദൂതന്മാരെ നിഷേധിച്ചു കളഞ്ഞപ്പോൾ നാം നശിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് എങ്ങനെയാണ് നശിപ്പിച്ചത് എന്നാണ് തുടർന്നു പറയുന്നത്. അഗ്റഖ്നാഹും, നാം അവരെ മുക്കി നശിപ്പിക്കുകയാണ് ചെയ്തത്. വജഅൽനാഹും ലിന്നാസി ആയ, ജനങ്ങൾക്ക് മനുഷ്യർക്ക് അവരെ നാം ഒരു ദൃഷ്ടാന്തമാക്കി മാറ്റി. വഅഅതദ്നാ ലിൽവാലിമീന അദാബൻ അലീമ, വേദനയേറിയ ശിക്ഷ അക്രമികൾക്ക് നാം ഒരുക്കിവച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുൽ വിശ്വസിക്കാത്ത, പ്രവാചകന്മാരെ നിഷേധിക്കുന്ന, ഖുർആനിനെ പരിഹസിക്കുന്ന, പ്രവാചക ചര്യയെ പുച്ഛിക്കുന്ന എല്ലാവർക്കുമുള്ള കനത്ത താക്കീതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്. ശിർക്ക് വെക്കുകയും പ്രവാചകന്മാരെ നിഷേധിക്കുകയും ചെയ്ത നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയെ അള്ളാഹു സുബ്ഹാനഹു വതആല മുക്കി നശിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ നിഷേധിക്കുന്ന ആളുകളെ ഏത് രീതിയിലും നശിപ്പിക്കുമെന്നാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല മുക്കി നശിപ്പിച്ചുകൊണ്ടും ഓരോരുത്തരും ചെയ്ത തെറ്റുകൾക്കനുസരിച്ച് പല രീതിയിലും അള്ളാഹു ഓരോ സമൂഹത്തെയും പിടികൂടിയെന്ന് ഖുർആൻ 29-ാം അധ്യായം സൂറത്തുൽ അങ്കബൂത്തിലെ 40-ാമത്തെ വചനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു പറയുകയാണ്, ഫക്കുല്ലൻ അഖദ്നാ ബിദംബി, അങ്ങനെ എല്ലാവരെയും അവരവരുടെ കുറ്റത്തിന് നാം പിടികൂടി. ഓരോ സമൂഹവും കുറ്റം ചെയ്തപ്പോൾ, പ്രവാചകന്മാരെ നിഷേധിച്ചപ്പോൾ, ശിർക്കിൽ ആണ്ടുമുഴുകി ജീവിച്ചപ്പോൾ, ഫക്കുല്ലൻ അഖദ്നാ ബിദംബി, എല്ലാവരെയും അവരവരുടെ കുറ്റത്തിന് നാം പിടികൂടുകയുണ്ടായി. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബാ, അവരിൽ ചിലരുടെ നേരെ നാം ചരൽക്കാറ്റ് അയക്കുകയാണ് ചെയ്തത്. ചരൽക്കാറ്റ് അയച്ചുകൊണ്ട് നശിപ്പിക്കപ്പെട്ട സമൂഹത്തെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. വമിൻഹും മൻ നഖദതുഹു സ്വൈഹാ, അവരിൽ ചിലരെ ഘോരശബ്ദം പിടികൂടുകയാണ് ചെയ്തത്. അതിശക്തമായ ശബ്ദം മുഖേന നശിപ്പിക്കപ്പെട്ടവർ മുൻഗാമികളിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള്, അവരിൽ ചിലര് നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയാണ് ചെയ്തത്. ഭൂമി പിളർന്ന് അതിലേക്ക് ആണ്ടുപോകുന്ന അവസ്ഥയിൽ നശിപ്പിക്കപ്പെട്ടവർ മുൻഗാമികളിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഖുർആൻ പറയാണ്, വമിൻഹും മൻ അഗ്റഖ്നാ, അവരിൽ ചിലരെ നാം മുക്കി നശിപ്പിക്കുകയാണ് ചെയ്തത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നിഷേധിച്ച ജനത, ഇവരൊക്കെ മുക്കി നശിപ്പിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ചിലരെ ചരൽക്കാറ്റയച്ചു. മൻ അർസൽനാ അലൈഹി ഹാസിബ, വമിൻഹും മൻ നഖദതുഹു സ്വൈഹ, ചിലരെ ഘോരശബ്ദം പിടികൂടി. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർ, ചിലരെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. വമിൻഹും മൻ അഗ്റഖ്നാ, അവരിൽ ചിലരെ നാം മുക്കി നശിപ്പിക്കുകയാണ് ചെയ്തത്. ഈ മുക്കി നശിപ്പിക്കപ്പെട്ട വിഭാഗം, അതാണ് കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നത്തെ ക്ലാസ്സിലുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ശത്രുക്കളായ ജനതക്ക് സംഭവിച്ചത് എന്ന് ഖുർആൻ അറിയിക്കുകയാണ്. എന്നിട്ട് ഈ പല രീതിയിൽ ആളുകൾ ചെയ്ത അവരവരുടെ കുറ്റത്തിന് അവരെ പിടികൂടി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് നോക്കൂ. വമാ കാനല്ലാഹു ലിയളിമഹും, അള്ളാഹു അവരോട് അക്രമം ചെയ്തതൊന്നുമല്ല. വലാക്കിൻ കാനൂ അൻഫുസഹും യളിമൂൻ, അവർ അവരോട് തന്നെ അക്രമം ചെയ്യുകയായിരുന്നു. ഓരോ സമൂഹവും പല രീതിയിൽ നശിപ്പിക്കപ്പെട്ടത് അള്ളാഹു അവരോട് ചെയ്ത അക്രമമല്ല, അനീതിയല്ല, അവർ അവരോട് ചെയ്ത അക്രമവും അനീതിയുമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇന്ന് നാം ചർച്ച ചെയ്ത ഈ ആയത്ത് പ്രധാനമായി നമുക്ക് അറിയിച്ചു തരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ തള്ളിക്കളയുകയും ചെയ്യുന്ന ആളുകളെ ഏത് രീതിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പിടികൂടാൻ കഴിയും എന്നാണ്. അതാണ് അല്ലാഹു നൂഹ് നബിയുടെ ജനതയെക്കുറിച്ച് പറഞ്ഞത്, വഖൗമ നൂഹിൻ ലമ്മാ കദബു റുസുൽ അഗ്റഖ്നാഹും വജഅൽനാഹും ലിന്നാസി ആയ വഅഅതദ്നാ ലിൽളാലിമീന അദാബൻ അലീമ. നൂഹിന്റെ ജനതയെയും അവർ പ്രവാചകന്മാരെ നിഷേധിച്ചപ്പോൾ നാം മുക്കി നശിപ്പിക്കുകയുണ്ടായി. മൂസാ നബിയുടെ ജനതയെയും നൂഹ് നബിയുടെ ജനതയെയും എന്താ ചെയ്തത്? അഗ്റഖ്നാഹും, നാം മുക്കി നശിപ്പിച്ചു. വജഅൽനാഹു ലിന്നാസി ആയ, ജനങ്ങൾക്കു വേണ്ടി അദ്ദേഹത്തെ നാം ഒരു ദൃഷ്ടാന്തമാക്കി. വഅഅതദ്നാ ലിൽളാലിമീന അദാബൻ അലീമ, തീർച്ചയായും അക്രമികൾക്ക് വേദനയേറിയ ശിക്ഷ നാം ഒരുക്കി വച്ചിട്ടുണ്ട് എന്നല്ലാഹു പറയുകയാണ്. തൊട്ടടുത്ത ആയത്തിൽ മറ്റു രണ്ട് പ്രവാചകന്മാരുടെ നിഷേധികളായ ജനതക്ക് സംഭവിച്ച കാര്യമാണ് അല്ലാഹു പറയുന്നത്. 38-ാമത്തെ ആയത്തിൽ ആയത്ത് നോക്കാം. വആദം വസമൂദ വഅസ്ഹാബർ റസ്സി വഖുറൂനം ബൈന ദാലിക കസീറാ. സഹോദരങ്ങളെ, പറയുന്നത് നോക്ക് നിങ്ങൾ. വആദൻ, ആദ് സമൂഹത്തെയും നാം നശിപ്പിച്ചു. വസമൂദൻ, സമൂദ് സമൂഹത്തെയും നാം നശിപ്പിച്ചു. വഅസ്ഹാബർ റസ്സി, റസ്സിന്റെ സമൂഹത്തെയും നാം നശിപ്പിച്ചു. വഖുറൂനം ബൈന ദാലിക കസീറാ, അതുപോലെ തന്നെ വേറെയും അതിനിടയിലായി അനേകം തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട് എന്നല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഇവിടെ പറഞ്ഞ വആദൻ, ആദിനെ നശിപ്പിച്ചു എന്നത് ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയാണ് ആദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ആദ് സമൂഹത്തിലേക്ക് വന്നിട്ടുള്ള പ്രവാചകനാണ് ഹൂദ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പേര് 7 തവണ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ പറഞ്ഞവ സമൂദൻ എന്നു പറഞ്ഞ സമൂദിലേക്ക് വന്നിട്ടുള്ള പ്രവാചകൻ സ്വാലിഹ് നബി അലൈഹിസ്സലാമാണ്. അദ്ദേഹത്തിന്റെ നാമം വിശുദ്ധ ഖുർആനിൽ 9 തവണ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആദ് സമൂഹത്തിലേക്ക് വന്നത് ഹൂദ് നബി അലൈഹിസ്സലാം, സമൂദ് സമൂഹത്തിലേക്ക് വന്നത് സ്വാലിഹ് നബി അലൈഹിസ്സലാം. ഈ രണ്ട് പ്രവാചകന്മാരുടെയും ജനത പ്രവാചകന്മാരെ നിഷേധിക്കുകയുണ്ടായി. അതാണ് അല്ലാഹു പറഞ്ഞത്, വആദൻ, ആദ് സമൂഹത്തെ നാം നശിപ്പിച്ചു, അഥവാ ഹൂദ് നബിയിൽ വിശ്വസിക്കാത്ത ജനതയെ. വസമൂദൻ, സമൂദിനെ നാം നശിപ്പിച്ചു, അതായത് സ്വാലിഹ് നബിയിൽ വിശ്വസിക്കാത്ത ജനങ്ങളെ. എന്നിട്ട് പറയുന്നു, വഅസ്ഹാബർ റസ്സി, റസ്സിന്റെ ആളുകളെയും നാം നശിപ്പിച്ചു. വഖുറൂനം ബൈന ദാലിക കസീറ, അതിനിടയിൽ ധാരാളം തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. നമുക്കറിയാം, സമൂദ് ഗോത്രത്തിലേക്ക് വന്ന സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു നൽകിയിട്ടുള്ള അതിമഹത്തായ ദൃഷ്ടാന്തമായിരുന്നു ഒരു ഒട്ടകം എന്ന് വിശുദ്ധ ഖുർആൻ പലതവണ ആവർത്തിച്ചു പഠിപ്പിക്കുന്നുണ്ട്. ഈ രണ്ട് സമൂഹത്തെ നശിപ്പിച്ചത് ഏത് രീതിയിലാണു എന്ന് ഖുർആനിൽ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിൽ ആദ് സമൂഹത്തെ നശിപ്പിച്ചതായി പഠിപ്പിക്കുന്നത് അതിശക്തമായ ഒരു കാറ്റ്, 7 രാത്രിയും 8 പകലും നീണ്ടു നിൽക്കുന്ന ശക്തമായ കാറ്റുകൊണ്ടാണ് ഹൂദ് നബിയിൽ വിശ്വസിക്കാത്ത ആദ് സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചതെങ്കിൽ, സമൂദ് ഗോത്രത്തെ ഭീകരമായ ഭൂകമ്പം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാ, അതുമായി ബന്ധപ്പെട്ട ആയത്തുകളും സംഭവങ്ങളും തുടർന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം മുൻഗാമികൾ നശിപ്പിക്കപ്പെട്ട സംഭവ വികാസങ്ങൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ വിനയാന്വിതരായി റബ്ബിലേക്ക് കൂടുതൽ ഇബാദത്തുകൊണ്ട് അടുക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയ വസന്തം. ക്ലാസ് എടുത്തത് തുൽഹത് സ്വലാഹി.
5: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ, മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: Peace Radio, tuned to reality.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് തെൻസീൽ. ഇന്ന് തെൻസീലിൽ നാം കേട്ട സൂറത്ത് സൂറത്ത് മാഇദ 7 മുതൽ അൻആം 20 വരെ. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അയ്യൂബ്.
1: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി കിഡ്സ് ടൈം. മനോഹരമായ ലോകപ്രശസ്ത കുഞ്ഞുകാര്യങ്ങളായിട്ടുള്ള കുട്ടികളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കിഡ്സ് ടൈമിൽ സൂറത്ത് സുമറിന്റെ 16 മുതൽ 23 വരെയുള്ള വചനങ്ങൾ അവതരിപ്പിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മതവിജ്ഞാനത്തിൻ്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 464-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 464-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് മധുരം ഖുർആൻ സൂറത്ത് യൂസുഫിലെ 108 മുതൽ 111 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാരി മുഹമ്മദ് സിദ്ദീഖ് അൽ മിൻഷാവി.
1: പരിശുദ്ധ ഖുർആനിന്റെ 88 അധ്യായം 17 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
2: أفلا ينظرون إلى الإبل كيف خلقت
1: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത് അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
3: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീറു സഅദി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ആദിയാത്തിലെ ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേൾക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തഫ്സീറു സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഓരോരുത്തർക്കും സ്വാഗതം. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 100 അധ്യായം സൂറത്തുൽ ആദിയാത്ത് അൽ ആദിയാത്ത് എന്ന സൂറത്താണ്. 11 വചനങ്ങളാണ്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത്, മദീനയിലാണ് അവതരിക്കപ്പെട്ടത് എന്നും അഭിപ്രായമുണ്ട്. ആദ്യം ഈ സൂറത്തിൻ്റെ മുഴുവനായിട്ടുള്ള ഭംഗിയോടെയുള്ള പാരായണം നമുക്ക് കേൾക്കാം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഈ ആയത്തുകളുടെ മുഴുവനായുള്ള അർത്ഥവും നമുക്ക് കേൾക്കേണ്ടതുണ്ട് ഇൻഷാല്ലാ. അതാണ് ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
1: കിതച്ചുകൊണ്ടോടുന്നവയും അങ്ങനെ കുളമ്പ് കല്ലിൽ ഉരസി തീപ്പൊരി പറപ്പിക്കുന്നവയും എന്നിട്ട് പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നവയും അന്നേരത്ത് പൊടിപടലം ഇളക്കിവിട്ടവയും അതിലൂടെ ശത്രുസംഘത്തിന്റെ നടുവിൽ പ്രവേശിച്ചവയും ആ കുതിരകൾ തന്നെ സത്യം. തീർച്ചയായും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെ. തീർച്ചയായും അവൻ അതിന് സാക്ഷ്യം വഹിക്കുന്നവനുമാകുന്നു.
2: وَإِنَّهُ لِحُبِّ الْخَيْرِ لَشَدِيدٌ
1: തീർച്ചയായും അവൻ ധനത്തോടുള്ള സ്നേഹം കഠിനമായവനാകുന്നു.
2: أَفَلَا يَعْلَمُ إِذَا بُعْثِرَ مَا فِي الْقُبُورِ
1: എന്നാൽ അവൻ അറിയുന്നില്ലേ കബറുകളിലുള്ളത് ഇളക്കിമറിച്ച് പുറത്തുകൊണ്ടുവരപ്പെടുകയും
2: وَحُصِّلَ مَا فِي الصُّدُورِ
1: ഹൃദയങ്ങളിലുള്ളത് വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ തീർച്ചയായും അവരുടെ രക്ഷിതാവ് അന്നേ ദിവസം അവരെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാകുന്നു.
0: വിശുദ്ധ ഖുർആൻ 100 അധ്യായം സൂറത്തുൽ ആദിയാത്തിന്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥം ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു.
3: അല്ലാഹു കുതിരയെക്കൊണ്ട് സത്യം ചെയ്തു പറയുകയാണിവിടെ. അല്ലാഹുവിൻ്റെ പ്രകടമായ ദൃഷ്ടാന്തങ്ങളും പ്രത്യക്ഷമായ അനുഗ്രഹങ്ങളും മനുഷ്യർക്ക് അറിയാവുന്ന വിധത്തിൽ കുതിരയിലുള്ളതാണ് അല്ലാഹു അതിനെക്കൊണ്ട് സത്യം ചെയ്യാൻ കാരണം. മറ്റു മൃഗങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ കുതിരകൾക്കുള്ളതുകൊണ്ട് കൂടിയാണ് അതിനെക്കൊണ്ട് സത്യം ചെയ്യുന്നത്. ഒന്ന്, കിതച്ചോടുന്നവ തന്നെയാണ് സത്യം. അതിശക്തവും ശീഘ്രവുമായ വേഗതയിൽ ഓടുമ്പോൾ അത് കിതയ്ക്കും. ഓട്ടത്തിൻ്റെ കാഠിന്യത്താൽ അതിൻ്റെ നെഞ്ചിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദമാണത്. രണ്ട്, തീപ്പൊരി പറപ്പിക്കുന്നവ. പാറയിൽ കുളമ്പുകൾ കൊണ്ട് ശക്തമായി ചവിട്ടുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഉരസലിനാൽ ഓടുന്ന സന്ദർഭങ്ങളിൽ കുളമ്പിൻ്റെ ഉറപ്പ് കാരണം അത് തീപ്പൊരി പറത്തും. മൂന്ന്, എന്നിട്ട് ആക്രമണം നടത്തുന്നവ. ശത്രുക്കളുടെ മേൽ പ്രഭാതത്തിൽ അധികവും ആക്രമണം നടത്താറ് പ്രഭാതത്തിലാണ്. അന്നേരം അവ അതുമൂലം ഇളക്കിവിടുന്നു. അവയുടെ ഓട്ടത്താലും ആക്രമണത്താലും പൊടിപടലം ഇളക്കിവിടുന്നു. അവയിൽ സഞ്ചരിക്കുന്ന കുതിരപ്പടയാളികളെയും കൊണ്ട് ശത്രുസംഘത്തിൻ്റെ നടുവിൽ പ്രവേശിച്ചവയും അവരെ ആക്രമിക്കാൻ വരുന്ന ശത്രുസംഘത്തിൻ്റെ മധ്യത്തിലെത്തുന്നു അവ പടയാളികളെയും കൊണ്ട്. ഇനി സത്യം ചെയ്തു പറയുന്ന കാര്യങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത്. തീർച്ചയായും മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെ. തൻ്റെ രക്ഷിതാവിന് നന്ദിയായി ചെയ്യേണ്ട നന്മകൾ മുടക്കുന്നവൻ, തൻ്റെ മേൽ ബാധ്യതയുള്ള കടമകളെ പൂർണ്ണമായി നിർവഹിക്കാൻ അനുവദിക്കാത്ത മനസ്സാണ് മനുഷ്യൻ്റെ പ്രകൃതി. മാത്രവുമല്ല മടിയും. താൻ നിർവഹിക്കേണ്ട ശാരീരികവും സാമ്പത്തികവുമായ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കലും അവൻ്റെ പ്രകൃതിയാണ്. അല്ലാഹു സന്മാർഗത്തിലാക്കിയവരും തങ്ങളുടെ ബാധ്യതകൾ പൂർണ്ണമായി നിർവഹിച്ചവരും മാത്രമാണ് ഇതിൽ നിന്നൊഴിവായവർ. തീർച്ചയായും അവൻ അതിന് സാക്ഷ്യം വഹിക്കുന്നവനുമാകുന്നു. മനുഷ്യനറിയാം അവൻ്റെ മനസ്സിലുള്ള നന്ദികേടും മുടക്കവുമെല്ലാം. അത് നിഷേധിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാത്ത വിധം അവൻ തന്നെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. ഇവിടെ അതിനവൻ സാക്ഷ്യം വഹിക്കുന്നവനാകുന്നു എന്നത് അള്ളാഹുവിനെ കുറിച്ചുമാകാം. അതായത്, മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് അങ്ങേയറ്റം നന്ദികേട് കാണിക്കുന്നവനും അള്ളാഹു അതിന് സാക്ഷിയുമാകുന്നു എന്നർത്ഥം. അള്ളാഹു സാക്ഷിയാണെന്ന അർത്ഥം വരുമ്പോൾ അവനോട് നന്ദികേട് കാണിക്കുന്നവർക്ക് അതിൽ ശക്തമായ താക്കീതും മുന്നറിയിപ്പുമുണ്ട്. 8. തീർച്ചയായും അവൻ മനുഷ്യൻ ഖൈറിനോടുള്ള സ്നേഹം, അതായത് ധനത്തോടുള്ള സ്നേഹം, കഠിനമായവനാകുന്നു. തൻ്റെ നിർബന്ധ ബാധ്യതകളെ ഉപേക്ഷിക്കേണ്ടി വരുന്ന വിധത്തിൽ അവൻ ധനത്തെ അധികമായി സ്നേഹിക്കുന്നു. തൻ്റെ രക്ഷിതാവിൻ്റെ തൃപ്തിയേക്കാൾ അവന് പ്രധാനം സ്വന്തം താൽപര്യങ്ങളാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് തൻ്റെ ശ്രദ്ധ ഈ ലോകത്തിൽ പരിമിതമാവുകയും പരലോകത്തെക്കുറിച്ച് അശ്രദ്ധമാവുകയും ചെയ്യുന്നതിനാലാണ്. താക്കീദിൻ്റെ ദിനത്തെ, പരലോകത്തെ ഭയപ്പെടാൻ പ്രേരിപ്പിക്കുന്നതാണ് അടുത്ത വചനങ്ങൾ. എന്നാൽ അവൻ അറിയുന്നില്ലേ, അതായത് ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ലേ, ഖബറുകളിലുള്ളത് ഇളക്കി മറിച്ച് പുറത്തു കൊണ്ടുവരപ്പെടുമ്പോൾ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും ഒരുമിച്ച് കൂട്ടാനും ഖബറുകളിൽ നിന്നും അവരെ അല്ലാഹു പുറത്തു കൊണ്ടുവരുമ്പോൾ ഹൃദയങ്ങളിലുള്ളത് വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ നന്മ തിന്മകളിൽ നിന്ന് മനുഷ്യൻ തൻ്റെ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വച്ചത് വെളിവായി പുറത്തു വരികയും രഹസ്യം പരസ്യമാവുകയും മറഞ്ഞതെല്ലാം പ്രകടമാവുകയും മനുഷ്യൻ്റെ മുഖത്ത് അവൻ്റെ പ്രവർത്തന ഫലങ്ങൾ തെളിയുകയും ചെയ്യും. തീർച്ചയായും മനുഷ്യരുടെ രക്ഷിതാവ് അന്നേ ദിവസം അവരെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാകുന്നു. മനുഷ്യൻ്റെ പ്രത്യക്ഷവും പരോക്ഷവും വ്യക്തവും അവ്യക്തവുമായ മുഴുവൻ പ്രവർത്തനങ്ങളും അവൻ അറിയുകയും അതിനവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്തു. എല്ലാ സമയങ്ങളിലുള്ളതും അറിയുന്ന അല്ലാഹു അന്നേ ദിവസം എന്ന് പ്രത്യേകം പറഞ്ഞത് കർമ്മങ്ങളെക്കുറിച്ചാണ്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലാഹു പ്രതിഫലം നൽകുന്നത് എന്ന് ബോധ്യപ്പെടുത്താനുമാണ്.
0: ഇൻഷാല്ലാ മറ്റൊരു സൂറത്തിൻ്റെ പഠനവുമായി, തഫ്സീറു സാദിയുടെ വ്യാഖ്യാനവുമായി ഇൻഷാല്ലാ നമ്മൾക്ക് വീണ്ടും കേൾക്കാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: തഫ്സീറു സാദി സമാപിക്കുന്നു. സൂറത്തുൽ ആദിയാത്തിലെ ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
2: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 രാത്രി 9
0: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
4: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
3: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
5: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
6: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
5: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
6: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9
5: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 റിവൈൻഡ് കേൾവിയും.
0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 to 9:30 ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ മുഹമ്മദ് അയ്യൂബ്

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖരീഅ മുഹമ്മദ് അയ്യൂബ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ടൊരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: فَيَأْخُذَكُمْ عَذَابٌ قَرِيبٌ.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ സൂറത്ത് മുജാദില 12-13 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ജീവിത നിയമങ്ങളാണ് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ നമ്മളുമായി പങ്കുവെക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 12-13 ആയത്തുകളാണ് ഇൻഷാഅല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാല്ലാ പറയുന്നത്. പ്രത്യേകിച്ചും ജീവിത നിയമങ്ങളും അതോടൊപ്പം സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളും.
2: യാ അയ്യുഹല്ലദീന ആമനു ഇദാ നജൈതുമുർ റസൂല ഫഖദ്ദിമു ബൈന യദൈ നജ്വാകും സദഖ ذلك خير لكم وأطهر فإن لم تجدوا فإن الله غفور رحيم أأشفقتم أن تقدموا بين يدي نجواكم صدقات فإذ لم تفعلوا وتاب الله عليكم فأقيموا الصلاة وآتوا الزكاة فَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ وَأَطِيعُوا اللَّهَ وَرَسُولَهُ وَاللَّهُ خَبِيرٌ بِمَا تَعْمَلُونَ
1: يَا أَيُّهَا الَّذِينَ مد منفصل 4-5 حركة വരെ നീട്ടാവുന്ന മദ് മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിൽ يَا أَيُّهَا الَّذِينَ الَّذِينَ الَّذِينَ ഇതൊന്നുമല്ല الذين الذين آمنوا إذا ഇവിടെയും മദ് മുൻഫസിൽ 4-5 ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ് ഇദാ നാജീതും ഇസാ അല്ല ഇദാ അല്ല ഇദാ നാജീതും ഇദാ നാജൈതുമുർ റസൂല നാജൈതുമുർ റസൂല അർറസൂല വളരെയധികം ശ്രദ്ധിക്കണം അർറസൂല അല്ല അർറസൂല തക്രീർ എന്ന ആ ഒരു സിഫത്ത് ഇങ്ങനെ നാവിനെ പിടപ്പിക്കില്ല, അത് കൂടുതലുണ്ടാവാൻ പാടില്ല. അർറസൂല
2: ഫഖദ്ദിമു ഫഖദ്ദിമു അല്ല ഫ
1: ഫ എന്ന അക്ഷരത്തിൻ്റെ ആ ഒരു മഖ്റജ് താഴെ ചുണ്ടിൻ്റെ പള്ള ഭാഗമാണ്. അതുകൊണ്ട് ഫ ഫഖദ്ദിമു അതാണ് ഒരു കൃത്യമായ ശൈലി.
2: ഫഖദ്ദിമു ഫഖദ്ദിമു ബൈന യദൈ നജ്വാകും ബൈന യദൈ നജ്വാകും യദൈ യദൈ നജ്വാകും സദഖ സദഖ ബൈന യദൈ നജ്വാകും സദഖ സദഖ
1: സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്.
2: ذلك خير لكم ذلك ذلك لا ذلك خير لكم خير لكم واطهر
1: ميم ساكنه كشيشم وا ചുണ്ട തമ്മിൽ രണ്ട് ചുണ്ട തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. എങ്ങനെ?
2: خير لكم واطهر واط اط
1: ط എന്ന ഉച്ചാരണം ശ്രദ്ധിക്കണം. ഇത്ബാഖ് എന്ന സിഫത്ത് നിർബന്ധമായിട്ട് കൊണ്ടുവന്നാലാണ് ആ ഒരു ശബ്ദം ക്ലിയർ ആവുകയുള്ളൂ.
2: واطهر فإن لم تجدوا فإن لم ഫഇൻ
1: ഫഇൻ ലം അല്ല ഫഇൻ ലം ഇത് ഗംബില ഗുന ഫഇൻ ലം ഇല്ലം ഫഇൻ ലം
2: ഫഇൻ ലം തജിദു ഫഇന്നല്ലാഹ
1: നൂൻ മുഷദ്ദ ഗുന നൂൻ ഷദ്ദ വന്ന മണിക്കണം.
2: ഗഫൂറുൻ ഗ
1: ഗ തൊണ്ടയുടെ മുഗൾ ഭാഗം. അഫൂർ അല്ല അഫൂർ റഹീം ഇങ്ങനെയല്ല. ഗ
2: ഗഫൂറുൻ ഗഫൂറുർ റഹീം.
1: ചില ആളുകളൊക്കെ ഗഫൂർ എന്ന് പറയും. അത് മലയാളികൾ അങ്ങനെ കേൾക്കാറില്ലെങ്കിലും മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ അങ്ങനെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്.
2: ഗഫൂർ അല്ല ഗ ഗ ഗഫൂറുൻ
1: തൻവീന് ശേഷം റഹീം റ
2: ഗഫൂറുർ റഹീം
1: ഇത് ഗാംബിലാകുന്ന ഇവിടെയും മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം.
2: ഗഫൂറുർ റഹീം
1: ശ്രദ്ധിക്കേണ്ടത് തക്രീർ എന്ന സിഫത്ത് റ അല്ല
2: غفور رحيم رحيم
1: അടുത്ത ആയത്ത്
2: അഅശ്ഫഖതും അഅശ്ഫഖതും
1: രണ്ട് ഹംസയാണ്. രണ്ട് ഹംസയും കൃത്യമായിട്ട് ഉച്ചരിക്കുകയും വേണം. അവിടെ പിന്നെ എളുപ്പത്തിൽ അങ്ങനെ ഓതാനൊന്നും പറ്റൂല. അഅശ്ഫഖതും അല്ല
2: അഅശ്ഫഖ അഅശ്ഫഖ
1: തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹംസയുടെ മഖ്റജ്.
2: അഅശ്ഫഖതും കാഫിന് കേൾക്കണം, കൽക്കല ചെയ്യണം. അൻതുഖദ്ദിമു മീമുസാക്കിനേക്ക് ശേഷം ഹംസ വരുമ്പോൾ ഇസ്ഹാറാണ്, വെളിവാക്കി ഉച്ചരിക്കണം. എന്നാൽ അഷ്ഫഖ്തും മൻ തുഖദ്ദിമു ഇങ്ങനെയും ചില ആളുകൾ ചെയ്യാറുണ്ട്. സാക്കിന നൂനോ തൻവീനോ ശേഷം ഹംസ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള അക്ഷരങ്ങൾ വരുമ്പോൾ, അതുപോലെ സാക്കിന മീമിന് ശേഷം ഇങ്ങനെ ഹംസ വരുമ്പോഴൊക്കെ, പ്രത്യേകിച്ചും ഹംസയാണ് വരുന്ന സമയത്ത്, പിന്നെ അത് കൂട്ടി ഓതുമ്പോൾ അഷ്ഫഖ്തും മൻ, ഹംസ മാറി അത് നഷ്ടപ്പെട്ട് മീമിനെ കൊണ്ട് ഉച്ചരിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കണം. അഷ്ഫഖ്തും അൻ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൻതുഖദ്ദിമു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫ ബിഗുന്നയാണ് അത്. അൻതുഖദ്ദിമു ബൈന യദൈന ജുവാകും നജ് ജീമിനെ ഖൽഖല ചെയ്യണം, കേൾക്കണം. നജുവാകും സദഖാത്, സദഖാത്. കാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ മദ് അതിന് കൂടെ വരുന്ന അലിഫ് ശ്രദ്ധിക്കണം. സദഖാത് എന്നല്ല, സദഖാത്. ഇങ്ങനെ വഖഫ് ചെയ്യുമ്പോൾ താഇൻ്റെ ശബ്ദവും കേൾക്കണം. ഫഇദ് ലം തഫഅലു, ഫഇദ് ലം തഫഅലു, ഫഇദ് ലം തഫഅലു വതബ അല്ലാഹു അലൈക്കും, വതബ അല്ലാഹു അലൈക്കും ഫഅഖീമു. സാക്കിന മീമിന് ശേഷം ഫ വരുമ്പോൾ, നേരത്തെ പറഞ്ഞു വ അല്ലെങ്കിൽ ഫ, ഇത് വരുമ്പോൾ രണ്ട് ചുണ്ട് തമ്മിൽ കൃത്യമായിട്ട് തട്ടിച്ച്, ബാക്കിയുള്ള അക്ഷരങ്ങൾക്കൊന്നും അത്ര തന്നെ പ്രയാസമില്ല, അതുകൊണ്ടാണ് വാവും ഫാവും പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അലൈക്കും ഫഅഖീമു, ഫഅഖീമു സ്വലാത്ത വആതു സകാ, ഫഅഖീമു സ്വലാത്ത വആതു സകാ, വആതു സകാ. وَأَطِيعُ اللَّهَ ط ط ط ط ط ط وَأَطِيعُ اللَّهَ ط ط നാവിന്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് ഇത്തുബാഖ്. وَأَطِيعُ اللَّهَ وَرَسُولَهُ وَرَسُولَهُ وَاللَّهُ خَبِيرٌ بِمَا تَعْمَلُونَ خَبِيرٌ بِمَا تَنْوِينُ ശേഷം ബാ വന്നാൽ ഇഖ്ലാബ്, തൻവീനിനെ മീമാക്കി മാറ്റണം. ഖബീറും ബിമ, ഖബീറും ബിമ, വല്ലാഹു ഖബീറും ബിമ തഅമലൂൻ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം.
3: യാ അയ്യുഹല്ലദീന ആമനു ഇദാ നജൈതുമുർ റസൂല ഫഖദ്ദിമു ബൈന യദൈന ജുവാകും സദഖ ذلك خير لكم وأطهر فإن لم تجدوا فإن الله غفور رحيم أأشفقتم أن تقدموا بين يدي نجواكم صدقات فإذ لم تفعلوا وتاب الله عليكم فَإِذْ لَمْ تَفْعَلُوا وَتَابَ اللَّهُ عَلَيْكُمْ فَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ فَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ وَأَطِيعُوا اللَّهَ وَرَسُولَهُ وَاللَّهُ خَبِيرٌ بِمَا تَعْمَلُونَ.
1: സൂറ മുജാദില 12-13 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറ. അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്ത് മുജാദില 12-13 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളാണ് ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമ്മളുമായി പങ്കുവച്ചത്.
4: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് മധുരം ഖുർആൻ. സൂറത്തുൽ ഹിജ്റിലെ 26 മുതൽ 50 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാരി നാസർ അൽ ഖത്തുമി.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടി

0: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ അന്നിസായിലെ 109 മുതൽ 113 കൂടിയ വചനങ്ങൾ പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 109 മുതൽ 113 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് ഖലീഫ അത്തുനേജി.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ പഠനം ഹൃദയങ്ങൾക്ക് കുളിർമയാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 24 വചനം നാം പഠിക്കുന്നു. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്കു മുൻപിൽ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

ബോബ്. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് സ്വാദിലെ 22-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചരിത്രമാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത്, മനസ്സിലാക്കി വരുന്നത്. തുടർന്ന് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഹാദാ, നിശ്ചയമായും ഇത് അല്ലെങ്കിൽ ഇവൻ, അഹീ, എന്റെ സഹോദരനാണ്, ലഹു, അവനുണ്ട്, തിസ്ഉൻ വതിസ്ഊന നഅജ, 99 പെണ്ണാട് അല്ലെങ്കിൽ പിടയാട്, വലിയ എനിക്കുണ്ട്, നഅജതുൻ വാഹിദ, ഒരേ പിടയാട് അല്ലെങ്കിൽ ഒരേ പെണ്ണാട്. ഫഖാല, എന്നിട്ടവൻ പറഞ്ഞു, അക്ഫിൽനീഹാ, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരുക അല്ലെങ്കിൽ എനിക്കു വിട്ടുതരുക. വഅസ്സനി, അവൻ എന്നെ വെല്ലുകയും ചെയ്തു അല്ലെങ്കിൽ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ. അതായത്, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അടുക്കൽ മതിൽ കയറിക്കൊണ്ട് രണ്ടുപേർ വന്നു എന്ന് കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞിരുന്നു. ആ വന്ന ആളുകൾ പറഞ്ഞ സംസാരമാണ് ഈ കാര്യം. ഇതാ, ഇത് എന്റെ സഹോദരനാണ്, ഇവന് 99 പിടയാടുകളുണ്ട്, എനിക്ക് ഒരേ പിടയാടുമുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരണമെന്ന്. അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ തോൽപ്പിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു 24-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്. 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, അല്ലാമ സഅദി റഹ്മുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നിടത്ത് പറയുന്നത് കാണാം, ഇവിടെ ഇതെന്റെ സഹോദരനാണെന്ന് പറയുന്നത് ഒരു പക്ഷേ സ്വന്തം മാതാപിതാക്കളുടെ സഹോദരൻ എന്ന നിലക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹോദര്യമായിരിക്കാം ഇവിടെ എടുത്തു പറയുന്നത്. പറയുന്ന കാര്യം, ഇതാ എനിക്ക് ഒരാടുമുണ്ട്, ഇയാൾക്ക് 99 ആടുകളുമുണ്ട്, എന്റെ പിടയാടിനെ ഇയാളുടെ 99 പിടയാടുകളിലേക്ക് ഏൽപ്പിക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. ഇതാണ് അവരുടെ പരാതി. ആ ആയത്തിൽ തന്നെ എന്താണവർ പറയുന്നത് എന്ന കാര്യം വ്യക്തമാണ്. സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, അന്ന ബഅദൽ ഖുസൂം ഖദ് യകൂനു അഖ്വ ഫിൽ മുഖാസമ, ഈ തർക്കത്തിലേർപ്പെടുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, ചിലർക്ക് ചിലരേക്കാൾ സംസാര വൈഭവം വളരെ ശക്തമായിരിക്കും. ന്യായം തന്റെ പക്കലല്ലെങ്കിൽ പോലും സംസാരിച്ചുകൊണ്ട് ജയിക്കാൻ സാധിക്കും. അത് ഈ കാര്യത്തിലും ശ്രദ്ധേയമായ കാര്യമാണ്. മിനൽ ആഖരി, മറ്റവനെ അപേക്ഷിച്ച്, ഹത്താ യഗ്ലിബുഹു ലിഖൗലിഹി, ഒരുപക്ഷേ അങ്ങനെ സംസാര വൈഭവം കൊണ്ട് അവൻ തന്നെ തോൽപ്പിക്കും എന്ന് ഇവിടെ ഒരാൾ പറഞ്ഞതും ശ്രദ്ധേയമാണ്. വഅസ്സനി ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ വെല്ലുന്നവനാണ്, എന്നെ തോൽപ്പിക്കുന്നവനാണ്. ഇവിടെ അദ്ദേഹം ഒരു ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 1713-ാമത്തെ ഒരു ഹദീസ് എടുത്തു കൊടുക്കുന്നത് കാണാം. തർക്കവുമായി ബന്ധപ്പെട്ട് പരസ്പരം തർക്കിക്കുന്ന ആളുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു ഹദീസാണ്. റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇന്നക്കും തഖ്തസിമൂന ഇലയ്യ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് തർക്കവുമായിട്ട് വരും. വലഅല്ല ബഅദകും അൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദ്, അങ്ങനെ നിങ്ങളിൽ ചിലർ സംസാരത്തിന്റെ ഊക്കുകൊണ്ട്, ശക്തി കൊണ്ട് മറ്റൊരുത്തനെ ഒരുപക്ഷേ തോൽപ്പിച്ചു കളഞ്ഞേക്കാം. അങ്ങനെ ഫഅഖ്ദീലഹു ബിനഹ്വി മാ അസ്മഉ മിൻഹു, ഞാനാകട്ടെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ, എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഞാൻ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിധിക്കും. ഫമൻ ഖത്അതു ലഹു മിൻ ഹഖി അഖീഹി ശൈഅൻ, അങ്ങനെ ആർക്കെങ്കിലും തന്റെ സഹോദരന്റെ അവകാശം ഞാൻ മുറിച്ചു തരുന്നുവെങ്കിൽ, അഥവാ സംസാര വൈഭവം കൊണ്ട് അന്യായമായത് എന്റെ അടുക്കൽ നിന്ന് ആരെങ്കിലും നേടിയെടുക്കുന്നുവെങ്കിൽ, ഫലായ ഉഹുദ്, അതാരും സ്വീകരിക്കരുത്. ഫഇന്നമാ അഖ്തഉ ലഹു ബിഹി ഖിത്അതൻ മിനന്നാർ,
യഥാർത്ഥത്തിൽ അങ്ങനെ മറ്റൊരാളുടെ അവകാശം ഹനിക്കുന്നവൻ അല്ലെങ്കിൽ അപഹരിച്ചെടുക്കുന്നവൻ, ഞാൻ അവന് നൽകുന്നത് നരകത്തിൻ്റെ ഒരു കഷ്ണമാകുന്നു. അപ്പോൾ ഈ വചനം ഇവിടെ ഉദ്ധരിക്കാൻ കാരണം, സംസാരത്തിൽ മറ്റുള്ളവരെ കവച്ചു വെക്കുന്ന സംസാര വൈഭവം കൊണ്ട് അന്യായത്തെ ന്യായമാക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ അവകാശം അത് തട്ടിയെടുക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ അത്തരം ആളുകൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ കാണാം, അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു, ഞാൻ ഉറപ്പ് പറയുന്നവനാകുന്നു, ഒരാൾക്ക് സ്വർഗമുണ്ട് എന്നത്. ആരാണവൻ? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖാ, അവൻ തർക്കം ഒഴിവാക്കുന്നു, ന്യായം അവൻ്റെ ഭാഗത്താണെങ്കിൽ പോലും. എന്ന് പറഞ്ഞാൽ അന്യായമായ അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ ഉപേക്ഷിക്കലാണ് ഒരു സ്വർഗാവകാശിയായ മനുഷ്യന് അനുഗുണമായ കാര്യം. അതാണ് ആ ഹദീസ് പഠിപ്പിക്കുന്നത്. അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ കാര്യം. തുടർന്ന് 24-ാമത്തെ വചനം,

0: ആബ്. 24-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, ലഖദ് ളലമക, തീർച്ചയായും അവൻ നിന്നോട് അക്രമം ചെയ്തു, ബിസ്വാലി നഅജതിക, നിന്റെ പിടയാടിനെ ചോദിച്ചതുകൊണ്ട്, ഇലാ നിആജിഹി, അവന്റെ പിടയാടുകളിലേക്ക്, അവന്റെ പെണ്ണാടുകളിലേക്ക്, നിന്റെ പെണ്ണാടിനെ പിടയാടിനെ അവൻ ചോദിച്ചതുകൊണ്ട്, വ ഇന്ന കസീറൻ, നിശ്ചയമായും വളരെ ആളുകൾ, അല്ലെങ്കിൽ ധാരാളം ആളുകൾ, മിനൽ ഖുലത്തായി, കൂട്ടുകാരിൽപ്പെട്ട, ലയബഗി, നിശ്ചയമായും അതിക്രമം ചെയ്യാറുണ്ട്, ബഅദുഹും, അവരിൽ ചിലർ, അലാ ബഅദിൻ, ചിലരുടെ മേൽ, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, വഖലീലും മാ, നന്നേ കുറവാണ്, ഹും, അവർ, വളന്ന ദാവൂദു, ദാവൂദ് ധരിക്കുകയും, അതായത് വിചാരിക്കുകയും ചെയ്തു, അന്നമ ഫതന്നാഹു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ്, ഫസ്തഗ്ഫറ, അങ്ങനെ അദ്ദേഹം പാപമോചനം തേടി, പൊറുക്കലിനെ തേടി, റബ്ബഹു, തന്റെ റബ്ബിനോട്, വഖറ, നിലം പതിക്കുകയും ചെയ്തു, റാക്കി അൻ, റുക്കൂ ചെയ്ത് അല്ലെങ്കിൽ കുമ്പിട്ട്, വ അനാബ്, ഖേദിച്ചു മടങ്ങുകയും അല്ലെങ്കിൽ വിനയം കാണിക്കുകയും ചെയ്തു. ദീർഘമായ ആയത്തിൽ അള്ളാഹു പറയുന്നു, അദ്ദേഹം അഥവാ ദാവൂദ് പറഞ്ഞു, അവന്റെ പിടയാടുകളിൽ കൂടി നിന്റെ പിടയാടിനെ ചോദിച്ചത് നിമിത്തം തീർച്ചയായും അവൻ നിന്നോട് അനീതി പ്രവർത്തിച്ചിരിക്കുകയാണ്. നിശ്ചയമായും കൂട്ടുകാരിൽപ്പെട്ട പലരും ചിലർ ചിലരുടെ മേൽ അതിക്രമം പ്രവർത്തിക്കാറുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴികെ വളരെ കുറച്ചുമാത്രമായിരിക്കും അവർ. നാം അദ്ദേഹത്തെ പരീക്ഷണം നടത്തിയിരിക്കുക തന്നെയാണെന്ന് ദാവൂദ് അലൈഹിസ്സലാം ധരിക്കുകയും ചെയ്തു. അതിനാൽ അദ്ദേഹം തന്റെ റബ്ബിനോട് പാപമോചനം തേടുകയും റുക്കൂ ചെയ്ത് അഥവാ കുമ്പിട്ടുകൊണ്ട് നിലം പതിക്കുകയും അള്ളാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. ഇതാണ് ഈ വചനത്തിന്റെ ഒന്നിച്ചുള്ള അർത്ഥം. ദീർഘമായ വചനമായതുകൊണ്ട് കൃത്യമായി നമ്മൾ ആ വചനത്തെ മനസ്സിലാക്കണം. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പദങ്ങളും നാം ശ്രദ്ധിക്കണം. ഈ ആയത്തിനു ശേഷം തിലാവത്തിന്റെ സുജൂദ് സുന്നത്താകുന്നു. അത് തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. സാധാരണ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ സുജൂദ് തിലാവത്ത് വരാറുള്ളത്. ഇവിടെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു എന്ന് പറയുമ്പോൾ നാം അള്ളാഹുവിനോട് നന്ദി എന്നോണമെന്നാണ്, ശുക്രിൻ്റെ സുജൂദായിട്ടാണ് നാം അത് നിർവഹിക്കേണ്ടതെന്ന് ഹദീസിൽ കാണാം. സഅദി റഹ്മത്ത് പറയുന്നു, ഫഖാല ദാവൂദു ലമ്മാ സമിഅ കലാമഹു, ഈ ഇവന്റെ വർത്തമാനം, ഈ വന്ന ആളുടെ വർത്തമാനം ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം കേട്ടപ്പോൾ, വമിനൽ മഅലൂമി മിന സിയാഖി സാബിഖ് മിൻ കലാമിഹിമാ അൻ ഹാദാ ഹുവൽ വാഖിഉ ഫലിഹാദാ ലം യഹ്തജ്ജ അൻ യതകല്ലമൽ ആഖർ. യഥാർത്ഥത്തിൽ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളുടെ സംസാരമാണ് കേട്ടത്. എന്നാൽ അവിടെ സന്ദർഭത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ സംസാരത്തിൽ ഇവർ ഒരാൾ മറ്റൊരാളോട് അനീതി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അനീതിക്കെതിരിൽ ഒരു പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ അനീതിയോടുള്ള ആ വെറുപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ രണ്ടുപേർ തർക്കവുമായി വന്നാൽ രണ്ടുപേരുടെയും വാദങ്ങൾ അദ്ദേഹം കേൾക്കേണ്ടിയിരുന്നു. പക്ഷേ ഈ സംസാരത്തിൽ നിന്ന് ഒരാൾ കടുത്ത അനീതിയാണ് മറ്റൊരാളോട് കാണിച്ചതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്, അത് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരനോട് അനീതി ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്ന കസീറം മിനൽ ഖുലത്തായി ലയബഗി ബഅദുഹും അലാ ബഅദ്, ധാരാളം കൂട്ടുകാർ പരസ്പരം അനീതി ചെയ്യുന്നവരാണ്, അക്രമം ചെയ്യുന്നവരാണ് എന്നു പറഞ്ഞത്. ലിഅന്ന ളുൽമ മിൻ സിഫത്തിൻ നുഫൂസ്, കാരണം ഈ അക്രമം എന്നത് അറബി ഭാഷയിൽ ളുൽമ് എന്നതിൻ്റെ കൃത്യമായ അർത്ഥം അന്യായമെന്നും കുറവ് വരുത്തൽ എന്നും അനീതി എന്നുമൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഒരാളുടെ അവകാശം ഹനിക്കുമ്പോഴാണ് അത് ളുൽമായിട്ട് മാറുന്നത്. അതാണ്, അത് മനസ്സിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളൊഴികെ. ഫഇന്ന മഅഹും മിനൽ ഈമാനി വൽ അമലി സ്വാലിഹി യംനഉഹും മിനൽ ളുൽമി. ഈ പറയപ്പെട്ട ആളുകളുടെ കൂടെ ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നവർ അകന്നു നിൽക്കുന്നു. പക്ഷേ വഖലീലും മാഹും, അവർ നന്നേ വിരളമാകുന്നു. ആ കുറവാണ് എന്നല്ല, വളരെ കുറവാകുന്നു എന്നാണ് വഖലീലും മാഹും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. കമാ ഖാല തആല, അല്ലാഹു മറ്റൊരു സൂറത്തിൽ പറയുന്നത് കാണാം, വഖലീലും മിൻ ഇബാദിയശ്ശകൂർ, എൻ്റെ ദാസന്മാരിൽ നിന്ന് നന്ദി കാണിക്കുന്നവർ വളരെ കുറവാകുന്നു. പിന്നെ വല്ലന്ന ദാവൂദു ഹീന ഹക്കമ ബൈനഹുമാ, ഇവരുടെ ഇടയിൽ വിധി പറഞ്ഞപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വിചാരിച്ചു, അദ്ദേഹം മനസ്സിലാക്കി, അന്നമ ഫതന്നാഹു ഐ ഇഖ്തബർനാഹു, താൻ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാകുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഫസ്തഗ്ഫർ റബ്ബഹു ലിമാ സ്വദറ മിൻഹു, തന്നിൽ നിന്നുണ്ടായ ഈ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കി, തൻ്റെ രക്ഷിതാവിനോട് അദ്ദേഹം പാപമോചനം തേടി. വഖറ റാകിഅൻ, അദ്ദേഹം നിലം പതിച്ചു, കുമ്പിട്ടു നമസ്കരിക്കുന്നവനായി നിലം പതിച്ചു. ഐ സാജിദൻ, തഫ്സീർ കാണാം, സാഷ്ടാംഗം നമിച്ചു. വ അനാബ ലില്ലാഹി തആല ബി തൗബത്തി നസൂഹി വൽ ഇബാദത്തി, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായ പശ്ചാത്താപം കൊണ്ടും അതേപോലെ തന്നെ ആരാധന കൊണ്ടും അദ്ദേഹം വിനയം കാണിച്ചു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വയഹ്തമിലു അന്നഹു റകഅ അവ്വലൻ സുമ്മ സജദ, ഒരുപക്ഷേ ആദ്യം അദ്ദേഹം റുക്കു ചെയ്തിരിക്കും, പിന്നീട് സാഷ്ടാംഗം നമിച്ചിരിക്കും. ബഅദ ദാലിക്, അതിനുശേഷം. വഖദ് ദക്കറ അന്നഹു ഇസ്തമറ സാജിദൻ അർബഈന സബാഹ, ചില റിപ്പോർട്ടുകളിൽ കാണാം 40 പ്രഭാതത്തിൽ അദ്ദേഹം ഈ സുജൂദിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. ഫഗഫർനാ ലഹു ദാലിക്, നാം അദ്ദേഹത്തിന് പൊറുത്തു കൊടുത്തു. ഐ മാ കാന മിൻഹു മിമ്മാ യുഖാലു ഫീഹി, അദ്ദേഹത്തിന് സംഭവിച്ച ആ തെറ്റ് അല്ലെങ്കിൽ അബദ്ധം, അതിൽ അദ്ദേഹം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. സാധാരണ പറയപ്പെടാറുണ്ട്, ഇന്ന ഹസനാത്തിൽ അബ്റാർ സയ്യാത്തുൽ മുഖറബീൻ, ഈ മുഖറബീങ്ങളായ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത ആളുകളുടെ തെറ്റുകൾ അത് പിന്നെ അബ്റാറുകളുടെ നന്മകളായിരിക്കാം എന്ന് പറഞ്ഞാൽ, ചെറിയ സ്കലിതങ്ങൾ പോലും അവരുടെ അടുക്കൽ വലിയ തെറ്റുകളായിരിക്കും. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സജദ ഫി സ്വാദ്, പ്രവാചകൻ തിരുമേനി ഒരിക്കൽ സൂറത്ത് സ്വാദ് ഓതിയിട്ട് സാഷ്ടാംഗം നമിച്ചു, സുജൂദ് ചെയ്തു. വഖാല സജദഹ ദാവൂദ് തൗബത്തൻ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് കേടിച്ച് മടങ്ങിക്കൊണ്ടാണ് ഈ സുജൂദ് ചെയ്തത്. വ നസ്ജുദുഹ ശുക്റാ, നാം അള്ളാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ടാണ് ഈ സുജൂദ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മുജാഹിദ് റഹ്മഹുള്ള പറയുന്നു, ഞാൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ചോദിക്കപ്പെട്ടു, മിൻ ഐന സജത്ത, ഫഖാല അവമാ തഖ്റഉ വമിൻ ദുര്രിയ്യതിഹി ദാവൂദ വ സുലൈമാൻ, എന്തുകൊണ്ടാണ് ഈ സുജൂദ് ഈ സന്ദർഭത്തിൽ സുജൂദ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ കേട്ടിട്ടില്ലേ, പാരായണം ചെന്ന് കേട്ടില്ലേ, അദ്ദേഹത്തിന് സന്താനങ്ങളിൽ പെട്ടവരാകുന്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയും. സൂറത്തുൽ അൻആമിലെ 84-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ സൂറത്തുൽ അൻആം 90-ാമത്തെ ആയത്തിൽ കാണാം, ഉലായിക അല്ലദീന ഹദല്ലാ ഫബിഹുദാഹു മുഖ്തദിഹ്, അവരാകുന്നു അല്ലാഹു സന്മാർഗത്തിലാക്കിയവർ. അവരുടെ മാർഗദർശനത്തെ താങ്കൾ, അല്ലെങ്കിൽ അവരെ താങ്കൾ പിൻപറ്റുക, പിന്തുടരുക. ഫകാന ദാവൂദ് അലൈഹിസ്സലാം മിമ്മൻ ഉമിറ നബിയുക്കും, ദാവൂദ് അലൈഹിസ്സലാം നിങ്ങളുടെ പ്രവാചകൻ ആ കാര്യത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഐ യഖ്തദിയ ബിഹി, അദ്ദേഹത്തെ അനുധാവനം ചെയ്യാൻ. ഫസജദഹ, അങ്ങനെയാണ് അദ്ദേഹം, പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം സുജൂദ് ചെയ്തത്. ദാവൂദ് അലൈഹിസ്സലാം ഫസജദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാവൂദ് നബിയെ പിൻപറ്റിക്കൊണ്ട് സുജൂദ് ചെയ്തു. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഇവിടെ വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ വന്ന രണ്ടു പേരെന്നത് രണ്ട് മലക്കുകളാണെന്നും, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നുവെന്നും, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ കൂടി സ്വീകരിക്കാൻ തയ്യാറായി, അങ്ങനെ 100 തികക്കാൻ അദ്ദേഹം തയ്യാറായി, അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശമാകുന്നു ഇത് എന്ന് ചില തഫ്സീറുകൾ കാണാം. മുഫസ്സിരീങ്ങൾ പറയുന്നു, വൽ ഹഖീഖ അന്ന ഹാദൽ ഖിസ്സത്തു ബാത്തില, യഥാർത്ഥം ഈ ചരിത്രം, ഇത്തരമൊരു വ്യാഖ്യാനം അത് നിരർത്ഥകമാണ്, ബാത്തിലാണ്. ലാ യഹില്ലു ലി അഹദിൻ അൻ യഅതഖിദഹ ഫീ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ കാര്യത്തിൽ അതങ്ങനെ വിശ്വസിക്കൽ ഒരാൾക്ക് പാടില്ലാത്തതാകുന്നു. അന്നഹു ആശഖ ഇംറഅത റജുലിൻ വ അറാദ അൻ യതസവ്വജഹ, തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ അദ്ദേഹം സ്നേഹിച്ചുവെന്നും, അവരെ ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചുവെന്നും. വ അന്നഹു കാന ഇന്ദഹു തിസ്ഉൻ വ തിസ്ഊന ഇംറഅ ഫ അറാദ അൻ യുക്മില ബിഹ അൽ മിഅ, തനിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നു, അങ്ങനെ ഈ സ്ത്രീയെ കൂടി കല്യാണം കഴിച്ച് 100 തികക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു എന്ന വാദം, അല്ലെങ്കിൽ ഈ ചരിത്രം, ഹാദ ഗൈറു ലായിഖിൻ ബിഅദ്ന വാഹിദി മിനന്നാസി, ഇതൊരു സാധാരണ മനുഷ്യനെക്കുറിച്ച് പോലും അത് അനുയോജ്യമായ, യോജിക്കാവുന്ന ഒന്നല്ല. ഫതുലൻ അൻ നബിയി നബിയിൻ മിൻ അംബിയ ഇല്ല, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അങ്ങനെ പറയാൻ, അങ്ങനെ വിശ്വസിക്കാൻ, അങ്ങനെ ഉണ്ടാവാൻ ഒരു കാരണവും ഇല്ല, ഒരു ന്യായവുമില്ല എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതെങ്ങനെ വന്നു, ലാക്കിന്നൽ യഹൂദ് ലഅനത്തുല്ലാഹി അലൈഹിം, എന്നാൽ യഹൂദികൾ, അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേലുണ്ടാകട്ടെ, ലാ യുബാലൂന അൻ യൽതഖു അൽ അംബിയ കമാ ലതഖു മൻ അർസല അംബിയ, അവർ പ്രവാചകന്മാരെക്കുറിച്ച് എന്ത് ആരോപണവും ഉന്നയിക്കാൻ മടി കാണിക്കാത്തവരാകുന്നു. എന്നു മാത്രമല്ല, പ്രവാചകന്മാരെ നിയോഗിച്ചയച്ച അള്ളാഹുവിൻ്റെ പേരിൽ പോലും കടുത്ത അപരാധം പറയുന്നവരാകുന്നു അവർ. ഫഖാലു, ഉദാഹരണമായി സൂറത്ത് മാഇദയിലെ 64 ആയത്തിൽ കാണാം, അവർ പറഞ്ഞു, യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിൻ്റെ കൈ ബന്ധിക്കപ്പെട്ടതാകുന്നു, അള്ളാഹ് ഒരാൾക്കും ഒന്നും കൊടുക്കുകയില്ല എന്നർത്ഥം. നഊദു ബില്ലാ. സൂറത്തുൽ ആലിമ്രാനിലെ 181 ആയത്തിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ഫഖീർ, തീർച്ചയായും അള്ളാഹു ഫഖീറാകുന്നു, ദരിദ്രനാകുന്നു എന്ന്. ഇതൊക്കെ ഈ ആളുകളുടെ വായകൾ കൊണ്ട് അവർ പറയുന്ന അപരാധങ്ങളാകുന്നു, ദുരാരോപണങ്ങളാകുന്നു. അതുകൊണ്ട് തന്നെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അവർ ഇതിലപ്പുറവും പറയുക എന്നത് അത്ഭുതകരമായ കാര്യമല്ല. വസ്സഹീഹു അല്ലദീ ലാ ശക്ക ഫീഹി അന്നഹും ഖസ്മാനി മിനൽ ബഷർ വലൈസു മലായിക, യഥാർത്ഥം ഈ വന്ന രണ്ടു പേർ മലക്കുകളായിരുന്നില്ല, മറിച്ച് രണ്ട് മനുഷ്യരായിരുന്നു. വലൈസു മലായിക ഖസ്മാനി മിനൽ ബഷർ തനാസഅ ഫീ ഖദിയത്തിൻ ബൈനഹുമാ, അവർ വന്ന് തങ്ങൾക്കിടയിലുള്ള ഒരു കാര്യം, ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിനടുക്കൽ അവർ പരാതിയായി, അല്ലെങ്കിൽ അവർ സംസാരിച്ചത്. അതല്ലാതെ ഈ വന്നത് പ്രവാചകന്മാർ മലക്കുകൾ ആയിരുന്നില്ല. തുടർന്ന് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ എന്ന് അള്ളാഹു വേറെടുത്തി പറയുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ആ വചനങ്ങളെ അതിൻ്റെ ശരിയായ വിശദീകരണം കൃത്യമായി മനസ്സിലാക്കുകയും തെറ്റായ ദുർവ്യാഖ്യാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് സത്യം സത്യമായി ഗ്രഹിക്കാൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാരകല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദിലെ 24-ാമത് വചനമാണ് നാം പഠിച്ചത്. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാകുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 മുമ്പേ ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ. ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: Peace Radio, tuned to reality.
1: Peace Quran Radio, Quran Telequiz. വിശുദ്ധ ഖുർആനിൽ കുട്ടികൾക്കുള്ള അറിവ് തിരിച്ചറിയുന്നതിനായി പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഖുർആൻ ടെലിക്വിസിൽ നിയന്ത്രിക്കുന്നത് ഫുആദ് സനീൻ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. ഏറെ സ്നേഹമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ പഠനത്തിന് പ്രോത്സാഹനം നൽകുക എന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു മത്സരം നടത്തുന്നത്. ഇൻഷാല്ലാഹ് നമ്മളെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ ഒരു കോളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതാരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫിസ റഹ്മാൻ അല്ലേ? മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സെവൻത്. ഏത് സ്കൂളിലാണ്? പുളിക്കൽ. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫിസ ഫാത്തിമയാണ് നമ്മുടെ കൂടെ ഉള്ളത് അല്ലേ? ഫിസ റഹ്മാൻ. ഓക്കെ, മോൾ ഇതിന്റെ മുമ്പ് വിളിച്ചിട്ടുണ്ടോ പ്രോഗ്രാമിലേക്ക്?
8: ഇല്ല,
7: ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ? അപ്പം പ്രോഗ്രാമിന്റെ ഒരു ഇത് പറഞ്ഞാല് മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. സൂറത്തു അമ്മ ജുസിലുള്ള മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആ മൂന്ന് ചോദ്യങ്ങൾക്കും ഒരു ശരി ഉത്തരം മോള് പറയുകയാണെങ്കിൽ, മൂന്ന് ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറയുകയാണെങ്കിൽ മോൾക്കൊരു സമ്മാനം കിട്ടും. അപ്പൊ ഇൻഷാല്ലാ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. പ്രോഗ്രാമില് പങ്കെടുക്കാത്തതിന്റെ ഒരു മടി വേണ്ട, ഇത് വളരെ എളുപ്പമുള്ള ഒരു പ്രോഗ്രാമാണ്.
8: ആയിക്കോട്ടെ.
7: എന്നാ ആദ്യത്തെ ചോദ്യം. അതിന്റെ ബാക്കി ഓതിക്കോ. വേറെ ക്വസ്റ്റ്യൻ അങ്ങനെ നമുക്ക് തരാൻ പറ്റൂല. ഈ സൂറത്ത് മോള് പഠിച്ചിട്ടില്ല? നമ്മളൊരു കാര്യം ചെയ്യണം, ഈ നമ്മൾ ആദ്യൊരു ചോദ്യം ചോദിച്ചാൽ പിന്നെ നമുക്ക് ചോദ്യങ്ങൾ മാറ്റി കൊടുക്കാൻ പറ്റൂല. ഓക്കെ, അപ്പൊ എന്താക്ക, ഇതൊക്കെ ഒന്നും കൂടി പഠിച്ചിട്ട് മോള് വിളിക്കണം.
8: ആയിക്കോട്ടെ.
7: ഇൻഷാല്ലാ. ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ എപ്പിസോഡിലെ അടുത്തൊരു കോളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
8: നബീൽ.
7: നബീൽ അല്ലേ? മോനെ എവിടുന്നാ വിളിക്കുന്നത്? പൊളിക്കൽ നിന്നും സൈൻ അക്കാദമി. ഓക്കെ ഓക്കെ. വീട് എവിടാ മോൻ്റെത്? സ്ഥലം എവിടാ? ചുങ്കത്തറയോ? ഓക്കെ. അപ്പോ ഈ പ്രോഗ്രാം കേൾക്കാറുണ്ടോ? ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ മോനെ? ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടോ?
8: ഒരു നാലഞ്ച് തവണ.
7: നാലഞ്ച് തവണ വിളിച്ചപ്പോ സമ്മാനം കിട്ടിയിട്ടുണ്ടോ? അപ്പോ നമ്മളെ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പ്രവേശിക്കല്ലേ? അല്ലേ, ആദ്യത്തെ ചോദ്യമാണല്ലേ. ഓക്കെ, ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ് മോനോട്. ശ്രദ്ധിച്ചു കേൾക്ക. യഖ്റുജു മിൻ ബൈനിസ്സുൽബി വത്തറായിബ്. അതിന്റെ ബാക്കിയൊന്ന് ഓതിക്കോ. യഖ്റുജു മിൻ ബൈനിസ്സുൽബി വത്തറായിബ്. അതല്ല മോനെ, ചെറിയ പോലെ തെറ്റുണ്ട്. ഒന്നുകൂടി മറന്നുപോയോ? ഇന്നഹു ഇന്നഹു അല
8: ഇന്നഹു അല.
7: മോനോട് മറന്നു പോയിട്ടുണ്ടാവൂലേ. ഉസ്താ ഉത്തരം പറയാം. ഇന്നഹു അലാ റജഇഹി ലഖാദിർ എന്നതാണ് ശരി ഉത്തരം. അപ്പോ മോൻ എന്താ ചെയ്യണം? നന്നായി ഒന്നുകൂടി പഠിക്കണം. മറന്നു പോയതൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ട് വിളിക്കണം. ഇൻഷാല്ലാ അപ്പൊ കിട്ടൂട്ടോ. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ ഈ എപ്പിസോഡിലെ അടുത്ത ഒരു കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫൈസൽ. മോനെ എവിടുന്നാ വിളിക്കുന്നത്? അങ്ങാടിപ്പുറം അല്ലേ. അങ്ങാടിപ്പുറം ഈ പെരിന്തൽമണ്ണക്ക് അടുത്തുള്ള സ്ഥലല്ലേ? പെരിന്തൽമണ്ണ തന്നെ. ഓക്കെ. ഫൈസാനെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? രണ്ടാം ക്ലാസ്സിൽ അല്ലേ. എങ്ങനെയാ ഇപ്പൊ ക്ലാസ് ഒക്കെ നടക്കുന്നത്? എങ്ങനെ? ഓൺലൈൻ അല്ലേ. ഓൺലൈനിൽ ക്ലാസ് ഒക്കെ കേൾക്കാറുണ്ടോ? എങ്ങനെയാണ്, രസമുണ്ടോ ക്ലാസ് ഒക്കെ? ക്ലാസ് കേൾക്കുന്നതിനനുസരിച്ച് പഠിക്കലുണ്ടോ? നല്ല മോനായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോ ഈ ഒരു പ്രോഗ്രാമിലേക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ മോൻ വിളിക്കുന്നത്?
8: ആദ്യമായിട്ടാണ്
7: അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാമില് മൂന്ന് ചോദ്യങ്ങളാണ് മോനോട് ചോദിക്കുക. അതായത് അവസാനത്തെ ജുസ് ആയ അമ്മ ജുസിൽ നിന്നുള്ള മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ആ മൂന്ന് ചോദ്യങ്ങൾക്കും മോന് ശരി ഉത്തരം പറയണം. അങ്ങനെ പറഞ്ഞാൽ എന്ത് കിട്ടും? ഒരു സമ്മാനം കിട്ടും. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കല്ലേ. ആദ്യത്തെ ചോദ്യം ഇതാണ്. വല്ലൈലി ഇദാ സജ. അതിന്റെ ബാക്കി ഓതിക്കോ. വല്ലൈലി ഇദാ സജ കഴിഞ്ഞിട്ട്

0: ആ എത്തുന്നു, ഓദിക്കോ മോനെ. മാ വദ്ദഅക, ആ ആ മാ വദ്ദഅക റബ്ബുക വമാ ഖല. ആ ഓക്കേ, അടുത്ത ആയത്തെ. മോനെ അടുത്ത ആയത്ത് ഓതാൻ കഴിയോ? ആ ഒന്നാ ഓതിക്കോ. ആ മാ അത ഓതി, മാ വദ്ദഅക റബ്ബുക വമാ ഖല എന്നുള്ള ആയത്ത് മോനെ ഓതി. അതിന്റെ അടുത്ത ആയത്തോ? മോനെ ഒന്നുകൂടിയോ, നന്നായി പഠിക്കാനുണ്ട് ആ ആയത്ത്. വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല എന്നാണ് കേട്ടോ. അപ്പോ മോനോടുള്ള രണ്ടാമത്തെ ചോദ്യം ചോദിക്കാണ്, ചോദിക്കട്ടെ. ഒരേ ആയത്ത് ഓതും, ആ ആയത്ത് ഏത് സൂറത്തിലാണ്, ഏത് ചാപ്റ്ററിലാണ് എന്ന് പറയണം. ചോദ്യത്തിന്റെ രൂപം മനസ്സിലായില്ലേ? ഓക്കെ, ചോദ്യം ഇതാണ്. വെറുതെ ഏതെങ്കിലും ഒരു സൂറത്ത് പറഞ്ഞു നോക്കൂ, ചിലപ്പോ റെഡി ശരിയായാലോ. സൂറത്തുൽ ഫജ്ർ അല്ല ശരി ഉത്തരം, സൂറത്തു ശംസ് ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, രണ്ടാമത്തെ ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. അപ്പോ നമ്മൾ ഈ മത്സരത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പുറത്താവും. അപ്പൊ എന്താക്കണം, വീണ്ടും നല്ലോണം പഠിച്ചിട്ട് അടുത്ത പ്രാവശ്യം വിളിക്കണം. റെഡി അല്ലേ? ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി.
0: നമ്മുടെ ഈ എപ്പിസോഡിലെ അടുത്തൊരു കോളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അൻസ. മോളെ എവിടുന്നാ വിളിക്കുന്നത്? എടവണ്ണപ്പാറ. അൻസ എന്നാണോ ഐസ എന്നാണോ? ഐസ. ഓക്കെ ഓക്കെ, എടവണ്ണപ്പാറ അല്ലേ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മൂന്നില്. ഓക്കെ, ഇതിന് മുമ്പ് വിളിച്ചിട്ടുണ്ടാവും
1: അല്ലേ?
0: ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അപ്പോ മോള് ഈ പ്രോഗ്രാം കേൾക്കാറുണ്ടോ? പേടിയുണ്ടോ ചെറുതായിട്ട്? ഇല്ല. അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഉമ്മച്ചി ഉണ്ടോ? ആ ഉമ്മച്ചി അടുത്തിരുന്നോട്ടെ, പക്ഷെ ഉമ്മച്ചി ഉത്തരങ്ങൾ പറയാൻ പാടില്ല കേട്ടോ. ആ ഓക്കെ ഓക്കെ, പേടിക്കൊന്നും വേണ്ട, ചെറിയ കുറച്ച് ചോദ്യങ്ങളല്ലേ. ആ ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞാൽ നമുക്ക് സമ്മാനം കിട്ടും, ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പണിഷ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ പേടിക്കാൻ പാടില്ല. ഓക്കെ അല്ലേ. ചായ കുടിച്ചില്ല വൈകുന്നേരം? ചായ കുടിച്ചോ? എന്നിട്ടെന്താ ഒരു ഉഷാറില്ലാത്ത? അപ്പം പേടിക്കാതെ ഉത്തരം പറയണം. പേടി മാറിയാലേ ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ. പേടി മാറിയോ? മാറിയല്ലേ? മാറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി.

0: ഇതിന്റെ ബാക്കിയൊന്നു നോക്കൂ.
1: فَيَوْمَئِذٍ لَّا يُعَذِّبُ عَذَابَهُ أَحَدٌ وَلَا يُوثِقُ وَثَاقَهُ أَحَدٌ يَا أَيَّتُهَا النَّفْسُ الْمُطْمَئِنَّةُ
0: മതി, മാഷാല്ലാ, അടിപൊളിയായിട്ട് ഓതിയല്ലോ. പിന്നെ ഇതിനെ പേടിച്ച് വെറുതെ, മാഷാല്ലാ, നന്നായിട്ട് ഓതിയിട്ടുണ്ട്
1: കേട്ടോ.
0: ഓക്കെ, അങ്ങനെ ഈ രണ്ട് ഇനി വരുന്ന രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം പറയണം ഉഷാറായിട്ട്. റെഡിയല്ലേ? അടുത്ത ചോദ്യം ചോദിക്കട്ടെ.
2: وَهُمْ عَلَى مَا يَفْعَلُونَ بِالْمُؤْمِنِينَ شُهُودٌ.
0: ബാക്കി
1: وَمَا نَقَمُوا مِنْهُمْ إِلَّا أَنْ يُؤْمِنُوا بِاللَّهِ الْعَزِيزِ الْحَمِيدِ.

0: ചെറുതായിട്ട് ഒന്ന് തെറ്റി, ഇന്നല്ലദീന ഫതനുൽ. എന്നുള്ളത് കുറച്ചു നീട്ടണം കേട്ടോ, കുറച്ച് നീട്ടിയാ മതി. ഓക്കെ, അപ്പം രണ്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ശരി ഉത്തരം പറഞ്ഞു. ഇനി ഒരു ചോദ്യം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. അതിന് കൂടെ ശരി ഉത്തരം പറയുകയാണെങ്കിൽ എന്ത് കിട്ടും? എന്താ കിട്ടുക മോൾക്ക്? ചായ കിട്ടോ? പിന്നെന്താ കിട്ടുക? ആ അതങ്ങ് പറയാത്ത എന്താ? സമ്മാനം കിട്ടും എന്ന് ഉറച്ച വിശ്വാസത്തിൽ പറയണം, അല്ലെ സമ്മാനം കിട്ടുള്ളൂ. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ, റെഡിയല്ലേ? ചോദ്യത്തിന്റെ രീതി ഇങ്ങനെയാണ്, ഒരു ആയത്ത് ഓതും, ആ ആയത്ത് ഏത് സൂറത്തിലാണ് എന്ന് പറയണം. ഓക്കെ, ഇത് ഏത് സൂറത്തിലാണ് ഈ ആയത്തുള്ളത്? ഉറപ്പാണോ?
1: ഒന്നും കൂടി ഓരോ.
0: يا ايها الانسان ما غرك بربك الكريم. ഏതാണ് ആദ്യം പറഞ്ഞ ഉത്തരം? ഉറച്ചു നിൽക്കുന്നുണ്ടോ?
1: മുത്തഫിഫീൻ
0: ആണോ? ഏതാണ് ഉമ്മത്തരം പറഞ്ഞിരുന്നുണ്ടോ? അച്ഛനോട് മിണ്ടാതിരിക്കാൻ പറയണേ. അപ്പൊ മോൾ ആദ്യം പറഞ്ഞ ഉത്തരം എന്തായിരുന്നു? ഇൻഫിത്താർ. ആ ഉത്തരത്തില് ഉറച്ചു നിൽക്കുന്നുണ്ടോ? അങ്ങനാണെങ്കിൽ മോൾക്ക് മൂന്ന് ഉത്തരം എന്താക്കിയിട്ടുണ്ട്? ശരിയായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താ ഇങ്ങനെ സംശയിച്ച് കളിക്കാൻ പാടില്ല. അപ്പം എന്തായി, മാഷാല്ലാ ഐസ മോള് മൂന്ന് ഉത്തരങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞു, അല്ല മൂന്ന് ചോദ്യങ്ങൾക്കും ശരി ഉത്തരങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഒരു സമ്മാനം കിട്ടും മോൾക്ക് ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ ഇനിയും നന്നായി എന്താക്കണം? ഖുർആനും അതുപോലെ തന്നെ സ്കൂളിലെ പഠിക്കാനുള്ളതൊക്കെ നന്നായി പഠിക്കണം. ഓക്കെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇൻഷാല്ലാ വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ അമ്മ ജുസ്ഇലെ വ്യത്യസ്ത ചോദ്യങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസ്. ഇന്നത്തെ ഖുർആൻ ടെലിക്വിസ് നിയന്ത്രിച്ചത് ഫുആദ് സനീൻ.
3: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം. ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ രണ്ട് ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അടുത്തതായി കാതോർക്കുന്നത് മധുരം ഖുർആൻ. അബ്ദുള്ള അൽ ജുഹനിയുടെ മധുരമായ പാരായണത്തിൽ വിശുദ്ധ ഖുർആനിൽ 12 അധ്യായം സൂറത്ത് യൂസുഫിൻ്റെ 77 മുതൽ 95 വരെയുള്ള വചനങ്ങൾ നമുക്ക് കാതോർക്കാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. സൂറത്ത് യൂസുഫ് 77 മുതൽ 95 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഹാഫിദ് അബ്ദുള്ള അൽ ജുഹനി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ഇബ്രാഹിം 44 മുതൽ 52 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഖാരി ഷെയ്ഖ് അഹമ്മദ് അബു ഐഷ.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം, അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. ഈ രൂപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീന് ശേഷം മീം, ഖൈറമ്മി. തൻവീന് ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറമ്മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻ ഹും വമ നഹ്നു ബിമസ്ബൂഖീൻ, നഹ്നു ഹ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇറദുൽ സുക്കൂൻ.

42-ാം അധ്യായത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ബാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ബാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല, യഹൂദു അല്ല, യഹൂദു. അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്തഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യുഅദൂൻ യൗമഹുമുല്ലദി യുഅദൂൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി. ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്, സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ. നുസുബ് സ്വാദിന് ബൊമ്മ്, സീനെ കൊണ്ടല്ല വായിക്കണം. നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്. നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലൂടെ ചേർന്ന് വരണം. നുസുബീ യൂഫിദൂൻ. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീന് ശേഷം യ വന്നാൽ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഷദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബീയൂഫിദൂൻ. അതുപോലെ തന്നെ ദ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു, ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. أوسانة آيتل خاشعة أبصارهم ترهقهم ذلة. ഇവിടെ خاشعة خ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് ഖ എന്നതിൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ ഐൻ خاشعة, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും, തൻവീനു ശേഷം ഹംസ. ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീനു ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ നബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്. അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ് ബാഇനെ ഖലഖല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സാറുഹും തർഹഖുഹും തർഹഖുഹും ഖാഫ്, തർഹഖുഹും അല്ല. ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي ذلك اليوم ഇവിടെയും ذلك اليوم اليوم അല്ല يوم ആണ് യ ذلك اليوم الذي كانوا يوعدون خ
خاشعة

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ 500 പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം
1: മൊഡ്യൂൾ 16 ക്ലാസ് 39 വിലക്കുകളോടുള്ള സമീപനം എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി വമൻവാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 187 വചനം, നോമ്പിൻ്റെ വിധി വിലക്കുകളുമായി ബന്ധപ്പെട്ട വചനം, അതാണ് പഠിച്ചു വരുന്നത്. 187 വചനത്തിൽ അതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. വല തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്ന ഭാഗം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. അതിൻ്റെ തുടർച്ചയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖ്റബൂഹ കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യത്തഖൂൻ. തിൽക ഹുദൂദുല്ലാഹ്, ഇവിടെ തിൽക എന്നുള്ളത് ഇസ്മുൽ ഇഷാറയാണ്. ഇസ്മുൽ ഇഷാറ ലാമ്, ഇസ്മുൽ ഇഷാറ ലിൽ ബഈദ്, വിദൂരത്തേക്ക് ഇഷാറത്ത് ചെയ്യാൻ. കാഫ് ഹാഫ് കാഫുൽ ഖിതാബ്. ഇവിടെ തിൽക ഇവ ഹുദൂദുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹദ്ദുകളാണ് എന്നാണ് ഉദ്ദേശം. നമ്മൾ പറഞ്ഞു തിൽക്ക എന്നുള്ളത് വിദൂരത്തേക്ക് ചൂണ്ടാനാണ്. അപ്പം അത് അവ എന്ന അർത്ഥം തരുന്നതാണ് ഈ ഇസ്മുൽ ഇഷാറ. എന്തിനാണ് ഹാ ദിഹി എന്ന് പ്രയോഗിക്കേണ്ടടുത്ത് തിൽക്ക പ്രയോഗിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷാറത്ത് ചെയ്യുന്ന ഈ ആയത്തിൽ മുൻകടന്ന വിധികൾ, വിലക്കുകൾ, കൽപ്പനകൾ, വിരോധങ്ങൾ, അവ മഹനീയമാണ്, ആദരണീയമാണ് എന്നത് ദ്യോതിപ്പിക്കാനാണ് ഹാദിഹി പ്രയോഗിക്കേണ്ടടുത്ത് തിൽക്ക പ്രയോഗിച്ചത്. ഈ പ്രയോഗം, സമാനമായ പ്രയോഗങ്ങൾ ഇതിനു മുമ്പ് നമുക്ക് വന്നിട്ടുണ്ട്, നമ്മൾ പഠിച്ചു പോയതാണ്. തിൽക്ക ഹുദൂദുല്ലാ, അള്ളാഹുവിൻ്റെ ഹദ്ദുകൾ. ഇവിടെ ഹുദൂദ് എന്താണ്? ഹുദൂദ് ഹദ് എന്നതിൻ്റെ ബഹുവചനമാണ് ഹുദൂദ്. ഹദ് എന്നാൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം അൽമന, തടയുക, വിലങ്ങുക എന്നൊക്കെ അർത്ഥത്തിലാണ് ഹദ് പ്രയോഗിക്കുക. അപ്പോൾ ഹുദൂദ് എന്ന് പറഞ്ഞാൽ അൽമവാനിയ, തടസ്സങ്ങൾ, പാടില്ലാത്ത കാര്യങ്ങൾ, നിഷിദ്ധങ്ങൾ എന്നൊക്കെ ഉദ്ദേശം. ഹദ്ദാദ് എന്ന് പറയും. ബവ്വാബിനും സജ്ജാനിനും, ബവ്വാബ് എന്ന് പറഞ്ഞാൽ പാറാവുകാരൻ, വാതിൽക്കൽ കാവൽ നിൽക്കുന്നവൻ. സജ്ജാൻ എന്ന് പറഞ്ഞെങ്കിൽ ജയിലിന് കാവൽ നിൽക്കുന്നവൻ. എന്താ രണ്ടാളുടെയും തൊഴിൽ? ബവ്വാബ്, വാതിലിന് കാവൽ നിൽക്കുന്നവൻ, പ്രവേശിക്കുന്നവനെ തടയും. സജ്ജാൻ അപ്രകാരം ജയിലിലടക്കപ്പെട്ടവനെ പുറത്തു കിടക്കുന്നതിനെ തൊട്ട് തടയും. ദുഹൂലിനെ തൊട്ട് തടയും ബവ്വാബ്, ഹുറൂജിനെ തൊട്ട് തടയും സജ്ജാൻ. അതുകൊണ്ടാണ് ഇവർക്ക് ഹദ്ദിൽ നിന്നുള്ള ഹദ്ദാദ് എന്ന പേര് വെക്കപ്പെട്ടത്. ഹദീദ് എന്ന് പറയും ഇരുമ്പിന്, ഇതിൽ നിന്ന് വിൽപ്പന്നാണ്. ഹദ്ദിൽ നിന്ന് ഹദീദ്, ശത്രുക്കളിൽ നിന്ന് പ്രതിരോധം തീർക്കാൻ ഉപകരണങ്ങൾ ഇരുമ്പിൽ നിന്ന് നിർമ്മിക്കുന്നതിനാലാണ് ഇരുമ്പിന് ഹദീദ് എന്ന് പറയപ്പെട്ടത്. നിർവചനത്തിന് ഹദ് എന്ന് പറയും. നിർവചനം, ഒരു സംഗതിയെ നിർവചിക്കുമ്പോൾ ആ നിർവചനത്തിന് ഹദ് എന്ന് പറയും. അതെന്തുകൊണ്ട്? നിർവചനം ജാമ്യവും മാനിയവുമായിരിക്കണമെന്നാണ്. എന്ന് പറഞ്ഞെങ്കിൽ ഒരു നിർവചനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്കൊന്ന് ഒരാശയം ചെലുത്താനുമില്ല, അതിൽ ഏറെ ഉണ്ടായിട്ട് അതിൽ നിന്ന് ഒരാശയത്തെ മാറ്റാനുമില്ല. ജാമ്യവും മാനിയ. അതുകൊണ്ടാണ് നിർവചനങ്ങൾക്ക് ഹദ് എന്ന് അറബി ഭാഷയിൽ പറയുന്നത്. ഇദ്ദയിലിരിക്കുന്ന സ്ത്രീകൾ അവർ ഇഹ്ദാദിലാണെന്ന് പറയും. ഇഹ്ദാദ് എന്ന് പറഞ്ഞാൽ അഹദ്ദത്തിൽ മറാ, സ്ത്രീ ഇദ്ദയിൽ ഇഹ്ദാദ് ആചരിച്ചു എന്ന് പറഞ്ഞെങ്കിൽ പുനർവിവാഹത്തെ ആ സമയം വിസമ്മതിച്ച് അലങ്കാരങ്ങളും ചമയങ്ങളും തനിക്ക് വിലങ്ങി കഴിയുന്നതിനാലാണ് അങ്ങനെ ഇദ്ദ ആചരിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് അങ്ങനെ പറയുന്നത്. ഏതായാലും ഞാനിതൊക്കെ പറഞ്ഞത് ഈ ഭാഷ പ്രയോഗത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാനാണ്. ഹദ് എന്ന് പറഞ്ഞാൽ വിലങ്ങുക, തടയുക എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ ബഹുവചനമാണ് ഹുദൂദ്. തിൽക ഹുദൂദുള്ള, ഇവ അള്ളാഹുവിൻ്റെ ഹദ്ദുകളാകുന്നു. അള്ളാഹുവിൻ്റെ ഹദ്ദുകൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം അൽ അവാമിറു വൻ നവാഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ, ഇതാണ് അള്ളാഹുവിൻ്റെ ഹദ്ദുകൊണ്ട് ഉദ്ദേശം. അള്ളാഹുവിന് രണ്ട് തരം ഹദ്ദുകളുണ്ട്. ആ രണ്ട് തരം ഹദ്ദുകൾ ഏതെല്ലാം? ഒന്ന് ഹുദൂദുൽ ഹറാം, ഹറാമിൻ്റെ ഹദ്ദുകൾ, ഹറാമിൻ്റെ ഹദ്ദുകൾ. മറ്റൊന്ന് ഹുദൂദുൽ ഹലാൽ, ഹലാലിൻ്റെ ഹദ്ദുകൾ. ഹദ്ദുൽ ഹറാം എന്നാൽ അതിനെക്കുറിച്ച് പറയും. ഈ ഹദ്ദുകൾ തംനഉ മൻ കാന ഖാരിജഹ മിന ദുഖൂലി ഫീഹ, ഈ ഹദ്ദുകൾക്ക് പുറത്തുള്ളവർ അതിൽ പ്രവേശിക്കുന്നതിനെ തടയും. അതാണ് നിഷിദ്ധങ്ങൾ. ഹദ്ദുൽ ഹറാം ഈ ഹദ്ദുണ്ടല്ലോ, അതിന് പുറത്തുള്ളവരെ അതിൽ പ്രവേശിക്കുന്നതിനെ തടയും. പ്രവേശിക്കുന്നതിന് മാത്രമല്ല അതിനോട് അടുക്കുന്നതിനെ തടയും. അതാണിവിടെ ഫലാ തഖ്റബൂഹ, നിങ്ങൾ ഈ ഹദ്ദുകളോട് അടുക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബൂഹ, ഹറാമാകുന്ന അല്ലാഹുവിൻ്റെ ഹദ്ദുകൾ, ഉദ്ദേശം നിഷിദ്ധങ്ങൾ. ഈ ഹദ്ദുകൾ തംനഉ മൻ കാന ഖാരിജഹ മിനദ്ദുഖൂലി ഫിഹ, അതിന് പുറത്തുള്ളവർ അതിൽ പ്രവേശിക്കുന്നതിനെ തടുക്കും. അതാണ് നിഷിദ്ധങ്ങൾ. പ്രവേശിക്കുന്നത് മാത്രമല്ല, പിന്നെ അതിനോട് അടുക്കുന്നത് തടുക്കും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു വകുപ്പിൽ ഹദ്ദ്, ഹദ്ദുൽ ഹലാൽ, ഹുദൂദുൽ ഹലാൽ, ഹലാലിൻ്റെ ഹദ്ദുകൾ, അതാണ് അൽവാജിബാത്ത്, നിർബന്ധ കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ. ഈ ഹദ്ദുകളെ കുറിച്ച് പറയും, ഹുദൂദുൻ തംനഉ മൻ കാന ഫീഹ മിനൽ ഖുറൂജി മിൻഹ, അതിലുള്ളവർ അതിൽ നിന്ന് പുറത്തു കിടക്കുന്നതിനെ തടയും, അതിലെത്തിയവർ അതിൽ നിന്ന് പുറത്തു കിടക്കുന്നതിനെ തടയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതും പറഞ്ഞിട്ടുണ്ട്, തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദൂഹ, ഇവ അള്ളാഹുവിൻ്റെ ഹദ്ദുകളാകുന്നു, ഫലാ തഅതദൂഹ, നിങ്ങൾ അത് മറികടക്കരുത്. ഫലാ തഅതദൂഹ, വിശുദ്ധ ഖുർആനിൽ ഈ രണ്ട് വകുപ്പിൽപ്പെട്ട ആയത്തുകളുണ്ട്. ഇവിടെ സൂറത്തുൽ ബഖറയിലെ 187-ാം ആയത്ത്, തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബൂഹ. ഇനി നമുക്ക് ഇൻഷാല്ലാ വഴിയെ വരും പഠിക്കാൻ തലാഖും ഖുൽഉമായി ബന്ധപ്പെട്ടുള്ള വചനങ്ങളിൽ, തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദൂഹ, തിൽക ഹുദൂദുല്ലാഹ് അവിടെ 229-ാം ആയത്തിൽ ഫലാ തഅതദൂഹ എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അതിനെ മറികടക്കാൻ പാടുള്ളതല്ല, അതിന് വിടാൻ പാടുള്ളതല്ല. അത് ഈ ഹുദൂദുൽ ഹലാൽ അതാണ്. അപ്പോൾ പ്രവേശിച്ചാൽ പ്രവേശിച്ചത് വിട്ടുകടക്കാൻ പാടില്ലാത്ത ഹദ്ദുകളുണ്ട്, അതാണ് വാജിബാത്ത്, നിർബന്ധ കാര്യങ്ങൾ, കൽപ്പനകൾ, അതിർ ലംഘിക്കാൻ പാടുള്ളതല്ല. എന്നാൽ പ്രവേശിക്കാൻ പാടില്ലാത്തത് അങ്ങനെയുള്ള ഹദ്ദുകളുണ്ട്, അതാണ് ഹദ്ദുൽ ഹറാം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, തിൽക ഹുദൂദുല്ലാ, ഇവകൾ അള്ളാഹുവിൻ്റെ ഹദ്ദുകളാകുന്നു, ഫലാ തഖറബൂഹ. ഫ ഇവിടെ ഫൗ തഫ്രീഅ് അല്ലെങ്കിൽ ഫൗൽ ഫസീഹ, അള്ളാഹുവിൻ്റെ ഹദ്ദുകളാണ് ഇവ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി അത് നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, ലാ തഖറബൂഹ എന്താ, ലാ എന്നുള്ളത് നാഹിയാണ്, വിരോധിക്കാനാണ്. ലാ തഖറബൂഹ, ആ ഹദ്ദുകളോട് നിങ്ങൾ അടുത്തു പോകരുത്, ഹദ്ദുകളോട് നിങ്ങൾ അടുത്തു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു ഇവിടെ, തിൽക ഹുദൂദുല്ലാ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ഹദ്ദുകൾ എന്തൊക്കെയാണ്? നോമ്പിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് കഴിഞ്ഞു പോയത്. അതിൽ കൽപ്പനകളുണ്ട്, അതിൽ വിരോധങ്ങളുണ്ട്. പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചു, നോമ്പ് കൊണ്ട് കൽപ്പിച്ചു, നോമ്പിൽ പല വിഷയങ്ങളും അല്ലാഹു കൽപ്പിച്ചു. പിന്നെ വിലക്കുകൾ ധാരാളം വന്നു. വിശിഷ്യ നമ്മുടെ ഈ 187-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ വിലക്കുകൾ, ഫലാത്തു ഭാഷി റൂഹുൻ വാൻതും ആക്കിഫുന ഫിൽ മസാജിദ് എന്ന് പറഞ്ഞു. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൽപ്പനകൾ, അതേപോലെ വിലക്കുകൾ, ഇതൊക്കെ പറഞ്ഞു. നോമ്പിൻ്റെ രാവിൽ കുലു വശ്രബു ഫൽ ആൻ ബാഷി റൂഹുൻ കൽപ്പനകൾ, അതേപോലെ തന്നെ ഇത്തിക്കാഫിൽ ഇരിക്കുകയാണ് എങ്കിൽ നോമ്പിൻ്റെ രാവിലും പകലിലും ഫലാത്തു ഭാഷി റൂഹുൻ മുബാഷറ പാടില്ല എന്ന് പറഞ്ഞു. സുമ്മ അതിമു സിയാമ ഇലല്ലൈൽ എന്ന കൽപ്പനയിലൂടെ നോമ്പിൻ്റെ പകലിൽ തിന്നരുത്, കുടിക്കരുത്, ഭോഗിക്കരുത്, ഇങ്ങനെ വിലക്കുകൾ പറഞ്ഞു. അപ്പോൾ ഇപ്പറയപ്പെട്ട കൽപ്പനകൾ, വിരോധങ്ങൾ, അതൊക്കെ തിൽക ഹുദൂദുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹദ്ദുകളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഫലാ തഖറബൂഹ, നിങ്ങൾ അതിൽ വിലക്കുകൾ, അതിനോട് നിങ്ങൾ അടുത്തു പോകരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ ശൈലി, ഫലാ തഫ്അലൂഹ, നിങ്ങളത് ചെയ്യരുതേ എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. പിന്നെയോ, നിങ്ങളത് ചെയ്യാൻ അടുത്തു പോകരുത് എന്നാണ്. അപ്പോൾ അടുക്കരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്നുള്ളത് നന്നേ വ്യക്തം. സദ്ദു ദറായ, പഴുതുകൾ അടക്കുക എന്നൊരു തത്വം നമ്മുടെ ദീനിൽ അടിസ്ഥാനമാണ്. തെറ്റുകളോട് അടുക്കുവാനുള്ള ആ അവസ്ഥ വരെ വിലക്കപ്പെട്ടതാണ്. ലക്ഷ്യങ്ങളുടെ വിധി മാർഗങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ്. നിഷിദ്ധങ്ങളുടെ വിഷയത്തിലൊക്കെ പലതും നമ്മൾ വായിക്കുമ്പോൾ, വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തോടടുക്കരുത്. വലാ തഖറബു മാലൽ യതീം, യതീമുകളുടെ സ്വത്തിനോട് അടുക്കരുത്. ആദം ഹവ്വ ദമ്പതികളോട് പറഞ്ഞിട്ടില്ലേ, വലാ തഖറബ ഹാദിഹി ശജറ, നിങ്ങൾ ഈ വൃക്ഷത്തോടടുക്കരുത്. ഇങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല പ്രയോഗിച്ചത്. അപ്പോൾ ഈ ശൈലി ഫലാ തഖറബൂഹ എന്നുള്ളത് നോമ്പിൻ്റെ വിഷയത്തിൽ, നോമ്പുകാരുടെ വിഷയത്തിൽ വിലക്കുകൾ വന്നത്, ആ വിലക്കുകൾ ഏറെ ഗൗരവപ്പെട്ട വിഷയമാണ് എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബൂഹ, ഹ എന്ന് പറഞ്ഞാൽ ഈ ഹുദൂദുല്ലാഹ്, അതിലേക്കാണ് അതിൻ്റെ മടക്കം, അതിനോട് നിങ്ങൾ അടുത്തു പോകരുത്. ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യത്തഖൂൻ. കദാലിക്, ഇതുപോലെ എന്നാണ്, മിസ്ലു ദാലിക്, ഇത് പ്രകാരം യുബയ്യിനുള്ളാഹു ആയാത്തിഹി, അള്ളാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കുന്നു. യുബയ്യിനുള്ള ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളെ, ലിന്നാസ്, ആളുകൾക്ക്, ജനങ്ങൾക്ക്, ലഅല്ലഹും യത്തഖൂൻ, ലഅല്ലഹും, ലഅല്ല എന്നുള്ളതിൽ ഇത്തഅലീൽ, ലഅല്ലഹും യത്തഖൂൻ, യത്തഖൂൻ എന്നാൽ തഖ്വയുള്ളവരാവുക, തഖ്വയുള്ളവരാകുന്നു, തഖ്വയുള്ളവരാകും, വർത്തമാന ഭാവി കാലക്രിയാണ്, ഇത്തഖ യത്തഖി യത്തഖൂൻ. അപ്പോൾ ലഅല്ലഹും യത്തഖൂൻ എന്നാൽ അവർ തഖ്വയുള്ളവരാകാൻ വേണ്ടി. ഇവിടെ ലഅല്ല എന്നുള്ളതിൽ ഇത്തറജ് ആയേക്കാം എന്ന ആശയത്തെ ദ്യോതിപ്പിക്കാനല്ല, പിന്നെയോ അവർ തഖ്വയുള്ളവരാകും, അതിനു വേണ്ടി അത് തീർപ്പാക്കാനും ഉറപ്പിക്കാനാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതാല വ്യക്തമാക്കുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ നമുക്കറിയാം രണ്ടുണ്ട്, അൽ ആയാത്തുൽ കൗനിയ, പ്രാപഞ്ചികമായ ആയത്തുകൾ, ഷംസ്, ഖമർ, സമാ, അർദ് തുടങ്ങി അള്ളാഹുവിൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ. പിന്നെ അള്ളാഹുവിൻ്റെ ആയത്തുണ്ട് മറ്റൊരു വകുപ്പ്, അത് ആയാത്തുൻ മത്ലുവ, പാരായണം ചെയ്യപ്പെടുന്ന ആയത്തുകൾ. ആയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്, അർത്ഥം അലാമത്ത് എന്നാണ്, അടയാളം, അലാമത്ത്. ഇവിടെ ആയത്തുകൾ കൊണ്ട് ഉദ്ദേശം വിശുദ്ധ വചനങ്ങളാണ്, പാരായണം ചെയ്യപ്പെടുന്ന സൂക്തങ്ങളാണ്. അള്ളാഹു തൻ്റെ ആയത്തുകളെ ഇതുപോലെ വ്യക്തമാക്കുന്നു എന്നാണ്. കദാലിക്, നോക്കൂ നിങ്ങൾ എത്ര വ്യക്തതയിലാണ് നോമ്പിൻ്റെ വിഷയങ്ങൾ പ്രതിപാദ്യമായത്. നാല് വചനങ്ങളിൽ, അതിനിടയിൽ ദുആൻ്റെ വചനം വന്നു, അപ്പോൾ അഞ്ച് ആയത്തുകളിൽ, അഞ്ച് വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല വിശദീകരിച്ചു നോമ്പിൻ്റെ വിധികൾ, നോമ്പിൻ്റെ വിലക്കുകൾ, നന്നായിട്ടുള്ള വിശദീകരണം. അതിലേക്ക് ചൂണ്ടിയാണ് പറയുന്നത്, കദാലിക് യുബയ്യിനുല്ലാഹു ആയാത്തിഹി ലിന്നാസ്. എന്തിന്? ആളുകൾ തഖ്വയുള്ളവരാകാൻ, ഇതിലൂടെ ആളുകൾക്ക് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നിർവഹിക്കാനാകും. ആളുകൾ എന്തു വേണം? അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിക്കണം. തഖ്വ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് വിഖായത്ത് മറ സ്വീകരിക്കലാണ്. വിഖായയിൽ നിന്നാണ് ഈ ക്രിയകളൊക്കെ ഉൽപ്പന്നമാകുന്നത്, ഇത്തഖായത്തഖി വഖായഖി ഇതൊക്കെ. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്, നരകത്തിയിൽ നിന്ന് മറ സ്വീകരിക്കൽ, അള്ളാഹുവിൻ്റെ അവാമിർ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും, നവാഹി വിലക്കുകൾ അതിൽ നിന്ന് വിട്ടകന്നുമാണ്. അങ്ങനെയുള്ളൊരു ജീവിതത്തിന്, അതിൻ്റെ സാക്ഷാത്കാരത്തിന്, അതിൻ്റെ പോഷിപ്പിന് അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവതരിപ്പിച്ചു, അത് വ്യക്തമാക്കി. ഇതാണ് ഇവിടെ ഉണർത്തുന്നത്. ധാരാളം വിഷയങ്ങളുള്ള ഏതാനും വചനങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു എപ്പിസോഡിൽ പഠിക്കുകയുണ്ടായത്. എന്നാലും സൂക്ഷ്മമായി കുറേ മസലകൾ ഇവിടെ ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ പഠിച്ചു പോയിട്ടില്ല. ആയത്തിൻ്റെ പ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, വിധികളാണ് നമ്മൾ പരാമർശിക്കുകയുണ്ടായത്. നോമ്പ് നിർബന്ധമാക്കിയ വചനം, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. നോമ്പിൻ്റെ വചനങ്ങൾ പറഞ്ഞ് അവസാനിക്കുമ്പോൾ ഇവിടെ ലഅല്ലഹും യത്തഖൂൻ, നോമ്പ് നിയമമാക്കിയത് തഖ്വയുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. തുടക്കത്തിലും ഒടുക്കത്തിലും അത് അള്ളാഹു സുബ്ഹാനഹു വതാല ആവർത്തിച്ചു. തഖ്വ അള്ളാഹ്ക്ക് അവൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടും, അവൻ്റെ വിരോധങ്ങളിൽ നിന്ന് വിട്ടകന്നുമുള്ള ജീവിതം, അതാണ് ഭക്തി ജീവിതം, സൂക്ഷ്മ ജീവിതം, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം. ഒരു മസ്അല ഈ ആയത്തിൻ്റെ ഒടുവിൽ നമുക്കിവിടെ പ്രത്യേകം മനസ്സിലാക്കാനുണ്ട്. അതെന്താണ്? ഭക്തി ജീവിതത്തിന്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന്, സൂക്ഷ്മ ജീവിതത്തിന്, വൈവാഹിക ജീവിതം, ദാമ്പത്യ ജീവിതം, അത് വിഘ്നമോ തടസ്സമോ അല്ല എന്നത് ഈ ആവർത്തിച്ചുള്ള പ്രയോഗവും, അതേപോലെ തന്നെ ഈ കോർവയിൽ ലഅല്ലകും തത്തഖൂൻ ലഅല്ലഹും യത്തഖൂൻ എന്നുള്ള ഈ പ്രയോഗവും വിളിച്ചറിയിക്കുന്നു. ചില ആളുകൾ ഭക്തി ജീവിതത്തിന് വ്രതാനുഷ്ഠാനം നിഷ്കർഷമായി പാലിക്കും, എന്നിട്ട് ഈ ഭക്തി ജീവിതത്തിൻ്റെ സാക്ഷാത്കാരത്തിന് അവർക്ക് കുടുംബജീവിതമില്ല, ദാമ്പത്യ ബന്ധമില്ല. ചിലർ വൈവാഹിക ജീവിതം തന്നെ തങ്ങൾക്ക് വിലങ്ങി ബ്രഹ്മചര്യം, ചിലർ വൈവാഹിക ജീവിതത്തിൽ കാലെടുത്ത് വെച്ചവരാണ് എങ്കിൽ പിന്നെ ഭാര്യമാരുടെ വിഷയത്തിൽ വിരക്തി, ദാമ്പത്യ ബന്ധത്തിൽ അതൃപ്തി. ഇങ്ങനെയാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഭക്തി ജീവിതത്തിന് വ്രതാനുഷ്ഠാനം നിയമമാക്കിയ ഇസ്ലാം, ആ വ്രതാനുഷ്ഠാന നാളുകളിൽ പകലിൽ ലൈംഗിക ബന്ധങ്ങളും ചേഷ്ടകളും വിലക്കിയെങ്കിലും രാവിൽ, ഉഹില്ലലകും ലൈലത്തസ് സിയാമി റഫസു ഇലാ നിസാഇക്കും ഹുന്ന ലിബാസുൽ ലകും വ അൻതും ലിബാസുൻ ലഹുൻ എന്ന് പറഞ്ഞ് ദാമ്പത്യ ജീവിതം ഭക്തി ജീവിതത്തിന് ഒരിക്കലും ഒരു വിഘ്നമോ തടസ്സമോ അല്ല. നോമിൻ്റെ രാവുകളിൽ ആ ജീവിതത്തിന് ദാമ്പത്യത്തിന് അനുവാദം നൽകുകയാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതാല കൽപ്പിക്കുകയാണ്, ഫൽ ആന ബാശിറൂഹുൻ വബ്തഗു മാ കതബല്ലാഹു ലകും. നമ്മൾ പഠിച്ചു പോയതിൻ്റെ വിശദീകരണങ്ങൾ, നിങ്ങൾ സ്ത്രീകളെ പ്രാപിക്കണം എന്നുള്ള അനുവദനീയമായിട്ടുള്ള ആ ആഹ്വാനം. ഇസ്ലാം ദീനിൻ്റെ ഒരു മഹത്വവും സൗന്ദര്യവുമാണ് ഇത് അറിയിക്കുന്നത്. വൈവാഹിക ജീവിതം, ദാമ്പത്യം ഒരിക്കലും ഭക്തിക്കോ തഖ്വക്കോ തടസ്സമേ അല്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം ശക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആലനെ ഒരിക്കൽ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഹൗല ബിൻത് ഹക്കീമിൻ്റെ അടുക്കലേക്ക്, വീട്ടിലേക്ക് കടന്നു ചെന്ന ഒരു സംഭവമുണ്ട്. അന്ന് ഹൗല വളരെ വിരക്തമായൊരു ജീവിതത്തിലാണ്. വേഷഭൂഷാദികളും രൂപവും ഒക്കെ ആകെ വർജ്യമായ രീതിയിൽ. അപ്പോൾ ഹൗലയോട് ആയിഷ റളിയല്ലാഹു തആലനെ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വിഷയം? അന്ന് ഹൗല പറഞ്ഞത്, സൗജി യഖൂബുൽ ലൈൽ വയസുമുൻ നഹാർ, എൻ്റെ ഭർത്താവ് ഉസ്മാൻ ബിൻ മദ്ഊൻ രാത്രി നിസ്കാരം, എല്ലാ പകലിലും വ്രതാനുഷ്ഠാനം, ഇങ്ങനെ കഴിയുന്ന ഒരു ഭർത്താവാണ്. അപ്പോൾ രാവിലും പകലിലും ഒരു ദാമ്പത്യ ജീവിതത്തിന് ഞാനുമായി അടുക്കാത്ത ഭർത്താവാണ്, പിന്നെ ഞാൻ ആർക്ക് വേണ്ടി മാറ്റി ഒരുങ്ങണം, ചമയണം? ഇതായിരുന്നു ഹൗലയുടെ പ്രതികരണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ഇത് പറഞ്ഞു, ഹൗലയുടെ ഈ ഒരു വിഷയം. അപ്പോൾ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു വിളിച്ചു വരുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ഉസ്മാൻ അറഗീബ്ത അൻ സുന്നത്തി, ഉസ്മാൻ അങ്ങേക്ക് എൻ്റെ സുന്നത്തിനോട് വിരക്തിയായോ അപ്രിയമായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉസ്മാൻ ഇബ്ന് മദ്ഊൻ പറയാണ്, ലാ വല്ലാ യാ റസൂലല്ലാഹ് വലാക്കിൻ സുന്നതക അത്ലബ്, തിരുദൂതരെ ഒരിക്കലും ഇല്ല, അല്ലാഹയാണ് സത്യം, അങ്ങയുടെ സുന്നത്താണ് ഞാൻ അന്വേഷിക്കുന്നത്, ആ മാർഗേണയാണ് ഈ രാത്രി നിസ്കാരവും പകലിലെ നോമ്പെടുപ്പും ഒക്കെ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത്, ഫ ഇന്നി ഉസല്ലി വ അനാം, ഞാൻ രാത്രി നിസ്കരിക്കും, രാത്രിയിൽ ഞാൻ ഉറങ്ങുകയും ചെയ്യും, വ അസൂമു വ ഉഫ്തിർ, ഞാൻ പകലിൽ നോമ്പെടുക്കാറുണ്ട്, പക്ഷേ എനിക്ക് നോമ്പെടുക്കാത്ത പകലുകളുമുണ്ട്, വ അൻകിഹു നിസ, ഞാൻ ഭാര്യമാരെ പ്രാപിക്കാറുണ്ട്, അമ്മ ലക ഫിയ ഉസ്വത്തുൻ, അതുകൊണ്ട് അങ്ങേക്ക് എന്നിൽ മാതൃകയില്ലേ എന്ന് നിസ്ലാ സൽമാ തങ്ങൾ ചോദിച്ചു. ഫ വല്ലാ ഇന്നി അഹ്ഷാകും ലില്ലാ വ അഹ്ഫദുകും ലിഹുദൂദിഹി, അല്ലാഹയാണ് സത്യം, ഞാൻ നിങ്ങളെക്കാൾ അള്ളാഹുവിനെ ഭയക്കുന്നവൻ, അള്ളാഹുവിൻ്റെ ഹദ്ദുകൾ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിക്കുന്നവൻ. ഇതൊക്കെ അദ്ദേഹത്തോട് ഉസ്മാൻ

0: നബി, നമ്മൾ വിശ്വസിച്ച് അംഗീകരിക്കുന്ന താങ്കളും വിശ്വസിച്ച് അംഗീകരിക്കുന്നുണ്ടോ എന്ന് നിസ്ലാസൽ മതങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്. അപ്പം ഞാൻ യാ റസൂലല്ലാ, തിരുദൂതരെ അതെ എന്ന് പറഞ്ഞപ്പോൾ ഫസ്ന കമാനസ്ന, നമ്മൾ ചെയ്യുന്നത് പോലെ താങ്കളും ചെയ്തോ. ഫ ഇന്നി ലം ഉമർ ബിർ റഹ്ബാനിയ, ഞാൻ റഹ്ബാനിയത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടില്ല. റഹ്ബാനിയത്ത് എന്ന് പറഞ്ഞാൽ സന്യാസ ജീവിതം, ബ്രഹ്മചര്യം, അത് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ബിൻ മദ്ഊനെ തിരുത്തി എന്നാണ് ചരിത്രം. ഈ സംഭവം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു കേട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മുസ്ലിമീങ്ങളിൽ ചിലർ ഉസ്മാൻ ബിൻ മദ്ഊനെ പോലെ ഒരു സന്യാസ ജീവിതം ഉദ്ദേശിച്ചിരുന്നു. ഉസ്മാൻ ബിൻ മദ്ഊന് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളൊക്കെ ഷണ്ഡീകരിച്ച് പിന്നെ ബ്രഹ്മചര്യം അല്ലെങ്കിൽ സന്യാസ ജീവിതം ആചരിക്കാൻ ഭാവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ശക്തമായി വിലക്കി. ഞാൻ ഈ ഒരു കഥ ഇവിടെ ഓതിയത് ഇതുപോലെ പല സംഭവങ്ങളുണ്ട്. ഒരിക്കലും തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിന്, ഭക്തി ജീവിതത്തിന് ദാമ്പത്യം ഒരു തടസ്സമേ അല്ല. അത് നമ്മുടെ ദീൻ പഠിപ്പിച്ചു, അതിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ആചരിച്ചു, അനുഷ്ഠിച്ചു, തെളിയിച്ചു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ബഹുഭാര്യമാരെ സ്വീകരിച്ച് എങ്ങനെ ഭക്തിയിൽ ജീവിക്കണം എന്നത് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ മാതൃക കാഴ്ചവെച്ച മഹാനാണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വതആല ലഅല്ലഹും യത്തഖൂൻ ലഅല്ലകും തത്തഖൂൻ എന്നിങ്ങനെ ആവർത്തിച്ച് പ്രയോഗിച്ചതിൽ നിന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമായതിനാലാണ് ഈ അവസാനത്തിൽ ആ ഒരു ഭാഗം ഉണർത്തിയത്. ഇൻഷാല്ലാ നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ, 16-ാമത്തെ മൊഡ്യൂൾ, 39 ക്ലാസ്സുകളുമായി നമ്മൾ തുടർന്നു. ഈ മൊഡ്യൂൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ ഇനി നമുക്ക് 17-ാമത്തെ മൊഡ്യൂൾ ഇൻഷാല്ലാ തുടരാം. ഈ ഒരു മൊഡ്യൂളിൽ നമ്മളോടൊപ്പം പഠിതാക്കളായി, ശ്രോതാക്കളായി തുടർന്നവർ, സഹായികളായി വർത്തിച്ചവർ, ഗുണകാംക്ഷികളായി ഒപ്പം നിന്നവർ, ദുആ ചെയ്ത് സഹായിച്ച് ഇതിൻ്റെ പ്രചാരകരായവർ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കുമുള്ള പ്രതിഫലം മഹത്തരമാക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ ഗുണകാംക്ഷികളായി, അള്ളാഹുവിൻ്റെ അടുപ്പക്കാരും സ്വന്തക്കാരുമായി പരലോകത്ത് ഒരുമിച്ച് കൂടാൻ നമ്മളെ എല്ലാവരെയും നാഥൻ സഹായിക്കുമാറാവട്ടെ. സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം കനിയുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, പീസ് റേഡിയോ 500 പ്രോഗ്രാമിൽ ഇന്ന് വിലക്കുകളോടുള്ള സമീപനം, സൂറത്തു നൂറിലെ മൊഡ്യൂൾ 16, ക്ലാസ് 39, 500 പ്രോഗ്രാമിൽ ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. 500 പ്രോഗ്രാമിൽ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം.
2: ചോദ്യമൊന്ന്, ഹുദൂദ് എന്നതിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം എന്താകുന്നു? ഓപ്ഷൻ എ ഉദ്ദേശം, ബി നേടിയെടുക്കൽ, സി തടയൽ. ചോദ്യം രണ്ട്, ഹദ്ദുകൾ രണ്ട് തരത്തിലായിട്ടാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ഹുദൂദുൽ ഹലാൽ, ബി ഹുദൂദു സുന്ന, സി ഹുദൂദുൽ ഹറാം. ചോദ്യം മൂന്ന്, നോമ്പിൻ്റെ കാര്യത്തിൽ തന്നെ അള്ളാഹു ധാരാളം കൽപ്പനകളും വിലക്കുകളും നൽകിയിട്ടുണ്ട്. നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ഒരു ആയത്ത് ഇതിൽ പറയുന്നുണ്ട്, അത് ഏതാണ്? ഓപ്ഷൻ എ സൂറത്തുൽ ബക്കറ 184, ബി സൂറത്തുൽ ബക്കറ 125, സി സൂറത്തുൽ ബക്കറ 183.
3: نور على مر الزمان تألقا وأضاء للدنيا طريقا.
4: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന

ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ് ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇളം പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്ന ഭാഗം സൂറത്തുൽ ഗാഫിർ 44 മുതൽ 55 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ല, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ ഗാഫിറിലെ 44 മുതൽ 55 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഈ എപ്പിസോഡിൽ സൂറത്തു മാഇദയിലെ 57 മുതൽ അവസാനം വരെയും സൂറത്തു അൻആമിലെ 1 മുതൽ 94 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി സാദ് അൽ ഗാമിദി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

كالذي استهوته الشياطين في الأرض حيران له أصحاب يدعونه إلى

0: സൂറത്തു മാഇദയിലെ 57 മുതൽ അവസാനം വരെയും സൂറത്തു അൻആമിലെ 1 മുതൽ 94 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് സഅദ് അൽ വാമിദി.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക,

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 105-ാം അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അല്ലാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: نور أضل على الحياة رحيم
2: بيس راديو الإجابة എല്ലാം അന്വേഷിച്ച് ഉറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ? അവ പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു റഅദ് 17 മുതൽ 19 കൂടി വചനങ്ങളുടെ അർത്ഥവും അതിന്റെ വ്യാഖ്യാനവും വിശദീകരിക്കുന്നു.
1: വചനം 17.
2: അൻസല, അവൻ ഇറക്കി. മിനശ്ശമായി, ആകാശത്തുനിന്നു. മാ അൻ, വെള്ളം. ഫശാലച്ച്, എന്നിട്ട് ഒലിച്ചു, ഒഴുകി. ഔദിയത്തുൻ, താഴ്വരകൾ. ബിഖദരിഹ, അവയുടെ തോതനുസരിച്ച്, കണക്കനുസരിച്ച്. ഫഹ്തമല, എന്നിട്ട് വഹിച്ചു വന്നു. അസ്സൈലു, ഒഴുക്ക്, വെള്ളം. ജബദ, ഒരു തരം നുരയെ. പദ. റോബിയ, പൊന്തി നിൽക്കുന്ന. വമിമ്മായൂഖിദൂന, അവർ തീ കത്തിക്കുന്ന വസ്തുവിൽ നിന്നും കത്തിച്ചു പഴുപ്പിക്കുന്ന വസ്തുവിൽ നിന്നും. അലൈഹി, അതിന്മേൽ. ഫിന്നാരി, തീയിൽ. ഇബ്തിഗാ, ആഗ്രഹിച്ചുകൊണ്ട്. ഹിലിയത്തിൻ, വല്ല ആഭരണത്തെയും. ഔ മതാഇൻ, അല്ലെങ്കിൽ ഉപകരണത്തെയും. സബദുൻ, നുരയുണ്ടായിരിക്കും. മിത്ലുഹു, അതുപോലുള്ള. കദാലിക, അപ്രകാരം. യദ്രിബു, ആക്കുന്നു, വിവരിക്കുന്നു, അടിക്കുന്നു. അല്ലാഹു, അല്ലാഹു. അൽഹഖ്, യഥാർത്ഥത്തെ, ന്യായമായതിനെ. വൽ ബാത്തില, അയഥാർത്ഥത്തെ, അന്യായമായതിനെയും. ഫഅമ്മ, എന്നാൽ അപ്പോൾ. അസ്സബദു, നുര, പദ. ഫയദ്ഹബു, അത് പോകും, നശിക്കുന്നു. ജുഫാഅൻ, പുറന്തള്ളായി. വഅമ്മായൻഫഉ, എന്നാൽ ഉപയോഗപ്പെടുന്നതാകട്ടെ. അന്നാസ, മനുഷ്യർക്ക്. ഫയം കുസു, അത് താമസിക്കുന്നു, തങ്ങുന്നു. ഫിൽ അർദ്, ഭൂമിയിൽ. കദാലിക, അപ്രകാരം. യദ്രിബുല്ലാഹു, അല്ലാഹു ആക്കുന്നു, വിവരിക്കുന്നു. അൽ അംസാൽ, ഉപമകളെ, ഉദാഹരണങ്ങൾ.

0: فيمكث في الأرض كذلك يضرب الله الأمثال.
1: അവൻ അഥവാ അല്ലാഹു ആകാശത്തു നിന്നും മഴവെള്ളം ഇറക്കി, എന്നിട്ട് പല താഴ്വരകളും അവയുടെ തോതനുസരിച്ച് വെള്ളം ഒഴുക്കി. അപ്പോൾ ആ ഒഴുക്ക് പൊന്തിവരുന്ന ഒരു തരം നുരയെ വഹിച്ചുകൊണ്ടുവന്നു. വല്ല ആഭരണത്തെയോ ഉപകരണത്തെയോ ഉണ്ടാക്കുവാൻ ആഗ്രഹിച്ച് തീയിലിട്ട് അവർ ചുട്ടുപഴിപ്പിക്കാറുള്ള ലോഹവസ്തുവിൽ നിന്നും അതുപോലെയുള്ള നുരയുണ്ടായിരിക്കും. അപ്രകാരം യഥാർത്ഥത്തെയും അയഥാർത്ഥത്തെയും അല്ലാഹു ഉപമിച്ച് വിവരിക്കുന്നു. എന്നാലപ്പോൾ ആ നുര അത് പുറന്തള്ളായി നശിച്ചു പോകുന്നു. എന്നാൽ മനുഷ്യർക്ക് ഉപയോഗപ്പെടുന്ന വസ്തുവാകട്ടെ, അത് ഭൂമിയിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. അപ്രകാരം അല്ലാഹു ഉപമകളെ വിവരിക്കുന്നു.
2: അല്ലാഹു തന്നെ പ്രസ്താവിച്ചതുപോലെ യഥാർത്ഥവും അയഥാർത്ഥവും അഥവാ സത്യവും മിഥ്യയും തമ്മിലുള്ള വ്യത്യാസത്തിന് നല്ല ഉദാഹരണങ്ങളാണിത്. ഒന്ന് വെള്ളവുമായി ബന്ധപ്പെട്ടതും മറ്റേത് തീയുമായി ബന്ധപ്പെട്ടതും. രണ്ടിലെയും സാദൃശ്യ ബിന്ദു ഒന്നു തന്നെ.

0: ഇതുപോലെ കപടവിശ്വാസികളെക്കുറിച്ചും തീയും വെള്ളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില ഉപമകൾ അൽ ബഖറ 17 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. താഴെ കാണുന്നതുപോലെ ചില ഹദീസുകളിലും അപ്രകാരം കാണാം. ഈ ഉപമകളുടെ സാരം ഇങ്ങനെ മനസ്സിലാക്കാം. മഴ വർഷിക്കുന്നതോടെ മലഞ്ചെരുവുകളിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരകളിലൂടെ അതതിന്റെ വലുപ്പവും കിടപ്പുമനുസരിച്ച് മലവെള്ളം കുത്തി ഒഴുകി വരുമല്ലോ. ധാരാളം നുരയും പതയും വഹിച്ചുകൊണ്ടായിരിക്കും അതൊഴുകി വരുന്നത്. അതുപോലെ തന്നെ ആഭരണം മുതലായ ചില ഉപകരണങ്ങളെ ഉണ്ടാക്കുവാൻ വേണ്ടി സ്വർണം, വെള്ളി, ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങൾ തീയിലിട്ട് പഴുപ്പിച്ച് ഉരുക്കിയെടുക്കുമ്പോൾ അതിനുമീതെയും ഒരു തരം പതയും നിരയും കാണാവുന്നതാണ്. ഈ രണ്ടു തരം നിരകളും ഉപകാരമില്ലാത്ത കീടങ്ങളാണെന്ന് മാത്രമല്ല അവക്ക് നിലനിൽപ്പുമുണ്ടായിരിക്കയില്ല. വെള്ളത്തിലെ നുര താഴ്വരയുടെ ഓരങ്ങളിലൂടെയും മറ്റുമായി ചിന്നിച്ചിതറി പുറന്തള്ളപ്പെട്ടു പോകുന്നു. തീ ചൂളകളിലെ നുരയും അതുപോലെ പുറന്തള്ളപ്പെട്ടു പോകുന്നു. അവയിൽ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന ഭാഗമാകട്ടെ, അഥവാ ഒന്നാമത്തേതിൽ വെള്ളവും രണ്ടാമത്തേതിൽ ലോഹദ്രാവകവും ശേഷിക്കുകയും അവയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുപോലെ നിധിയായുള്ളത് ആദ്യം ആകർഷകമായി വെളിപ്പെടുമെങ്കിലും താമസം വിന ഉപകാരമില്ലാതെ നശിച്ചു പോകും. സത്യമാകട്ടെ സ്ഥിരവും ഭദ്രവുമായി അവശേഷിക്കുകയും അതിന്റെ പ്രയോജനം നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ ഉപമയിൽ നിന്ന് മറ്റൊരു വസ്തുത കൂടി ഗ്രഹിക്കേണ്ടതുണ്ട്. കീടവും നുരയും പുറന്തള്ളപ്പെട്ടു പോയ ശേഷം ലഭിക്കുന്ന വെള്ളവും ലോഹവും കൊണ്ടുള്ള പ്രയോജനം അവയെ പ്രയോജനപ്പെടുത്തുന്ന ആളുകളുടെ സ്ഥിതിക്കനുസരിച്ച് കൂടിയും കുറഞ്ഞും വരുമല്ലോ. അതുപോലെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സത്യയാഥാർത്ഥ്യങ്ങളിൽ എത്ര കണ്ട് ശ്രദ്ധ പതിപ്പിക്കുകയും അവ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുവോ അതനുസരിച്ചായിരിക്കും അവ മൂലം ലഭിക്കുന്ന പ്രയോജനവും. അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമാരൂപത്തിൽ ഈ വാസ്തവം ഇപ്രകാരം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു എന്നെ നിയോഗിച്ചയച്ച സന്മാർഗത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഉദാഹരണം ഒരു മഴയുടെ മാതിരിയാകുന്നു. അത് വല്ല ഭൂമിയിലും ബാധിക്കുമ്പോൾ അതിൽ ഒരു വിഭാഗം ആ വെള്ളം സ്വീകരിച്ച് പുല്ലുകളും ധാരാളം സസ്യങ്ങളും ഉളപ്പിക്കുന്നു. അതിൽ വരണ്ട പ്രദേശങ്ങളും ഉണ്ടായിരിക്കും. അവ ആ വെള്ളം തടഞ്ഞുവെക്കും. എന്നിട്ട് അതുമൂലം അള്ളാഹു ജനങ്ങൾക്ക് പ്രയോജനം നൽകുന്നു. അങ്ങനെ അവർ കുടിക്കുകയും കാലികളെ മേയിക്കുകയും കുടിപ്പിക്കുകയും കൃഷിയുണ്ടാക്കുകയും ചെയ്യുന്നു. വേറെ ഒരു വിഭാഗത്തിനും ആ മഴ ബാധിക്കും. അവ വെറും മരുപ്രദേശങ്ങളായിരിക്കും. അവ വെള്ളം തടഞ്ഞുവെക്കുകയോ സസ്യങ്ങളെ മുളപ്പിക്കുകയോ ചെയ്യില്ല. അള്ളാഹുവിന്റെ മതത്തിൽ വിജ്ഞാനം നേടുകയും അള്ളാഹു എന്നെ നിയോഗിച്ചയച്ച കാര്യം അവൻ ഉപയോഗപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെ അത് അറിയുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തവരുടെയും അതിലേക്ക് തലപൊക്കി നോക്കാതെയും എന്നെ അയക്കപ്പെട്ട സന്മാർഗം സ്വീകരിക്കാതെയും ഇരിക്കുന്നവരുടെയും ഉപമയാകുന്നു അത്. ബുഖാരി മുസ്ലിം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച മറ്റൊരു നബിവചനത്തിന്റെ സാരം ഇങ്ങനെയാകുന്നു, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം ഒരു തീ കത്തിച്ചവന്റെ മാതിരിയാകുന്നു. അതിന്റെ ചുറ്റുപാടും വെളിച്ചം പ്രകാശിച്ചപ്പോൾ വണ്ടുകളും തീയിൽ ചാടി വീഴാറുള്ള ഈ പ്രാണികളും അതിൽ വന്നു വീഴാൻ തുടങ്ങി. അവൻ അവയെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അവ അവനെ തോൽപ്പിച്ച് അതിൽ തിരക്കി വീണുകൊണ്ടിരിക്കുകയായി. ഇതാണ് എന്റെയും നിങ്ങളുടെയും ഉപമ. ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിച്ച് തീയിനെ വിട്ടേച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരുവിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ അതിജയിച്ച് അതിൽ വീഴുകയും ചെയ്യുന്നു. അബൂദാവൂദ്, ബുഖാരി, മുസ്ലിം.
1: വചനം 18.
2: ലില്ലദീന സ്തജാബു, ഉത്തരം നൽകിയവർക്ക്. ലിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്. അൽഹുസ്ന, ഏറ്റവും നല്ലത്. വല്ലദീന ലം യസ്തജീബു, ഉത്തരം ചെയ്യാത്തവർ. ലഹു, അവന്. ലൗ അന്ന ലഹും, അവർക്കുണ്ടായിരുന്നുവെങ്കിൽ. മാ ഫിൽ അർദി, ഭൂമിയിലുള്ളത്. ജമീഅൻ, മുഴുവനും. സർവവും. വമിത്ലഹു, അതിന്റെ അത്രയും. അതുപോലെയുള്ളതും. മഅഹു, അതോടുകൂടി. ലഫ്തദൗ, അവർ തണ്ടം കൊടുക്കുക തന്നെ ചെയ്യും. മോചനമൂല്യം കൊടുക്കുക തന്നെ ചെയ്യും. ബിഹി, അതിനെ. അതുകൊണ്ട്. ഉലായിക, അക്കൂട്ടർ. ലഹും, അവർക്കുണ്ടായിരിക്കും. അവർക്കത്രേ. സൂ ഉൽ ഹിസാബ്, മോശപ്പെട്ട വിചാരണ, കടുത്ത വിചാരണ. വമഅവാഹും, അവരുടെ പ്രാപ്യസ്ഥാനം, സങ്കേതസ്ഥാനം. ജഹന്നം, ജഹന്നമാകുന്നു. വബിഇസ, എത്രയോ ചീത്തയും. വളരെ

0: തങ്ങളുടെ റബ്ബിന് ഉത്തരം നൽകിയവർക്ക് ഏറ്റവും നന്നായുള്ളത് അഥവാ ഏറ്റവും നല്ല പ്രതിഫലം ഉണ്ടായിരിക്കും. അവന് ഉത്തരം നൽകാത്തവരാകട്ടെ, അവർക്ക് ഭൂമിയിലുള്ളത് മുഴുവനും അതോടൊപ്പം അത്രയും കൂടി ഉണ്ടായിരുന്നാലും അതൊക്കെയും അവർ തണ്ടം കൊടുക്കുക തന്നെ ചെയ്യുന്നതാണ്. അക്കൂട്ടർക്ക് തന്നെയാണ് കടുത്ത വിചാരണയും ഉണ്ടായിരിക്കുക. അവരുടെ സങ്കേത സ്ഥാനമാകട്ടെ ജഹന്നമും അഥവാ നരകവും ആകുന്നു. ആ തൊട്ടിൽ എത്രയോ ചീത്തയും.
1: അള്ളാഹുവിന് ഉത്തരം നൽകുക എന്ന് വെച്ചാൽ തൗഹീദിലും ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുക വഴി നേർമാർഗം പ്രാപിക്കുവാനുള്ള അവന്റെ ക്ഷണം സ്വീകരിക്കുക എന്നാകുന്നു. അത് സ്വീകരിക്കുന്നവർക്ക് പ്രതിഫലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലതായ ശാശ്വത സ്വർഗമായിരിക്കും ലഭിക്കുക. നാമമാത്ര വിചാരണ മാത്രമേ അവർക്ക് നേരിടേണ്ടി വരികയുമുള്ളൂ. ആ ക്ഷണം സ്വീകരിക്കാത്തവർക്ക് ഏറ്റവും മോശപ്പെട്ട പ്രതിഫലമായ നരകവുമായിരിക്കും ലഭിക്കുക. അവർ വളരെ കടുത്ത വിചാരണയെ നേരിടേണ്ടതായും വരും. തങ്ങളുടെ ചെറുതും വലുതുമായ സകല ചെയ്തികൾക്കും അവർ കൈകെട്ടി ഉത്തരം പറയേണ്ടി വരും. ഭൗതികമായ താൽപര്യങ്ങളിലും സുഖസൗകര്യങ്ങളിലും യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാതിരുന്ന അവർ അവിടെ വെച്ച് തങ്ങൾക്ക് ഭൂലോകം മുഴുവനും അതിലപ്പുറവും ഉണ്ടായിരുന്നാലും അതെല്ലാം മോചനമൂല്യമായി നൽകി രക്ഷപ്പെടുവാൻ തയ്യാറായിരിക്കും എന്ന് സാരം. ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിന്റെ സാരം ഇപ്രകാരമാകുന്നു. അവർ പറയുകയാണ്, ഖിയാമത്ത് നാളിൽ വിചാരണയ്ക്ക് വിധേയരാകുന്ന ആരും നാശത്തിലകപ്പെടാതിരിക്കയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഞാൻ ചോദിച്ചു, വലം കൈയിൽ കർമ്മരേഖ നൽകപ്പെടുന്ന സജ്ജനങ്ങളെപ്പറ്റി, അവർ ലഘുവായ ഒരു വിചാരണയ്ക്ക് വിധേയരാകുമെന്ന് അള്ളാഹു 84-ാമത്തെ സൂറത്തിലെ 7-8 ആയത്തുകളിൽ പ്രസ്താവിച്ചിട്ടില്ലേ? അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കർമ്മങ്ങളെ കാട്ടിക്കൊടുക്കൽ മാത്രമാകുന്നു. ആർ കർശനമായ വിചാരണയ്ക്ക് വിധേയരാകുന്നുവോ അവർ നാശമടയുന്നതാണ്. ബുഖാരി മുസ്ലിം. ഒരു റിവായത്തിൽ അവർ നാശമടയും എന്നതിന് പകരം അവർ ശിക്ഷിക്കപ്പെടും എന്നാണുള്ളത്.
2: വചനം 19.
0: അഫമൻ, അപ്പോൾ യാതൊരുവനോ, യഅലമു, അവനറിയാം, അന്നമാ ഉൻസില, അവതരിപ്പിക്കപ്പെട്ടത് എന്ന്, ഇലൈക, നിനക്ക്, മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന്, അൽ ഹഖു, യഥാർത്ഥമാണ് എന്ന്, കമൻ, ഒരുവനെപ്പോലെ, ഹുവ, അവൻ, അഅമ, അന്ധനാണ്, ഇന്നമാ യതദക്കറു, ഉറ്റാലോചിക്കുകയുള്ളൂ, ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ മാത്രം.

0: നബിയെ, അപ്പോൾ നിനക്കു നിന്റെ റബ്ബിങ്കിൽ നിന്നു അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥമാണെന്ന് അറിയുന്നവൻ അന്ധനായുള്ള ഒരുവനെപ്പോലെയാണോ? ബുദ്ധിമാന്മാർ മാത്രമേ ഉറ്റാലോചിക്കൂ.
1: അള്ളാഹു അവതരിപ്പിച്ചതാണ് യഥാർത്ഥവും സത്യവുമെന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കാഴ്ചയുള്ളവൻ. അല്ലാത്തവൻ ബാഹ്യത്തിൽ കാഴ്ചയുള്ളവനാണെങ്കിലും അവൻ അന്ധനതുല്യനാണ്. അവൻ ഉൾക്കാഴ്ചയില്ലാത്തവനും ഉറ്റാലോചിക്കത്തക്ക ബുദ്ധിയില്ലാത്തവനുമാണ് എന്നത്രേ ഈ വചനത്തിലടങ്ങിയ തത്വം. ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ എന്ന് അള്ളാഹു പറയുന്നത് പലരും ധരിക്കാറുള്ളതുപോലെ ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തുവാനോ ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ കണ്ടുപിടിക്കുവാനോ രാഷ്ട്രമീമാംസകൾ തയ്യാറാക്കുവാനോ പ്രാപ്തരാകുമാറുള്ള ബുദ്ധിജീവികൾ എന്ന അർത്ഥത്തിലല്ലെന്ന് മനസ്സിരുത്തേണ്ടതുണ്ട്. അള്ളാഹു തന്നെ ആ വാക്കിന് നൽകിയിട്ടുള്ള വിശദീകരണങ്ങളിൽ നിന്ന് വേണം അതിന്റെ ഉദ്ദേശ്യം മനസ്സിലാക്കുവാൻ. സൂറത്ത് ആലിമ്രാനിലെ 7-8, 190 മുതൽ 194 മുതലായ വചനങ്ങളിൽ ഇതിനു മുമ്പ് ചിലതെല്ലാം നാം കാണുകയുണ്ടായി.
2: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്ത് റഅദ് 17 മുതൽ 19 കൂടി വചനങ്ങളാണ് നാം പഠിച്ചു കഴിഞ്ഞത്.

0: പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. അവതരിപ്പിക്കുന്നത് ബഹുമാനനായ മുബാർക് ബിൻ ഒമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബ്ഊസി റഹ്മത്തില്ലിൽ ആലമീൻ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മുംതഹിന തുടക്കം മുതൽ ആറാമത്തെ ആയത്ത് നമ്മൾ കഴിഞ്ഞു. ഇനി ഏഴാമത്തെ ആയത്ത് മുതൽ നോക്കാം. അസല്ലാഹു അൻ യജഅല ബൈനകും അൻ യജഅല ഇദ്ഗാം ബിഗുന്ന വബൈന അല്ലദീന ആദൈതും മിൻഹും മവദ്ദ വല്ലാഹു ഖദീർ വല്ലാഹു ഗഫൂർ റഹീം. ലാ യൻഹാകുമുല്ലാഹു, നൂൻസാക്കിനക്ക് ശേഷം ഹായാണ്, ഏതാ ഇലുഹാർ, ഹാ ഇലുഹാർ. അല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും പിന്നെ അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹു ഹുബ്ബുൽ മുഖ്സിത്തീൻ. ഇന്നമാ യൻഹാകും, നൂൻസാക്കിനു ശേഷം ഹാ, വീണ്ടും ഇൽഹാറ്, അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി വഅഖ്റജൂകും മിൻ ദിയാരികും. അഖ്റജൂകും മിൻ ദിയാരികും
2: അഖ്റജൂകും മിൻ ദിയാരികും
1: അല്ലാഹു അലാ ഇഖ്റാജികും അൻ തവല്ലൂഹും വമൻ യതവല്ലും ഫഉലൈക്കും ളാലിമൂൻ. يا ايها الذين امنوا اذا جاءكم المؤمنات مهاجرات فامتحنوهن الله اعلم بايمانهن وان علمتموهن مؤمنات فلا ترجعوهن الى الكفار لا هن حل لهم حل لهم ادغام بلاهن ولا هم يحلون ولا هم يحلون لهن واعطهم ما انفقوا انفقوا اخفاء ولا جناح عليكم ان تنكحوهن اذا اتيتموهن اجورهن ولا تمسكوا بعصم الكوافر واسالوهم واسالوا ما انفقتم انفقتم اخفاء وليسالوا ما انفقوا ذلك خير لكم يحكم بينكم والله عليم حكيم. ابو ادم عسى

0: في الدين وأخرجوكم
1: إنما ينهاكم
0: الله

0: ദാരിക്കും.
1: വഅഖ്റജൂകും മിൻ ദിയാരികും വലാഹറു അലാ ഇഖ്റാജികും അൻ തവല്ലൗഹും.

0: يحكم بينكم والله عليم حكيم.
1: يحكم بينكم والله عليم حكيم.
0: അപ്പൊ 10-ാമത്തെ ആയത്ത് കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്തത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം ബാക്കി ഭാഗം.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഒമർ.

ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 461-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 461-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഖാമിദി.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ.

0: എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന സാധാരണ തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ മുർസലാത്ത് അവിടെ കംപ്ലീറ്റ് ചെയ്തു. ശേഷം ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ദഹർ എന്നും പറയാറുണ്ട്. ഏതായാലും സൂറത്തുൽ ഇൻസാൻ കേൾക്കുക.

സൂറത്തുൽ ഇൻസാനിലെ ഒന്നാമത്തെ ആയത്ത്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനു മിന ദഹ്രി ലം യകുൻ ഷൈഅൻ മദ്കൂറ. ഇവിടെ ഹൽ അത ശ്രദ്ധിക്കേണ്ടതാണ്, ഹല്ലത്ത അല്ല ഹല്ലത്ത. അധികം ആളുകളും അല്ലത്ത അലൽ ഇൻസാനി നൗദ്, അപ്പോൾ ഹൽ അത എന്ന് തന്നെ പറയണം, അപ്പോഴാണ് അതിൻ്റെ അർത്ഥം ശരിയാവുകയുള്ളൂ. ഹൽ അതാ അലൽ ഇൻസാനി, അലൽ ഇൻസാനി അല്ല അലൽ.

കോറാ ഓതുമ്പോൾ തന്നെ, ഓത്ത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് സാധാരണ വരുന്ന തെറ്റുകളൊക്കെ ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ടാവും. ഏതായാലും ലം യകുൻ ഷൈഅം മദ്കൂറാ, മസ്കൂറ അല്ലെങ്കിൽ മദ്കൂറ എന്നല്ല പറയേണ്ടത്, മദ്കൂറ.

അല്ല, ഖലഖന അല്ലെങ്കിൽ ഹലക്കുന അല്ല ഇൻസാൻ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം മാറും. ഹലക്ക ഖലഖ രണ്ടും നേരെ ഓപ്പോസിറ്റ് അർത്ഥങ്ങളാണ് വരിക. അപ്പോൾ ഇന്ന ഖലഖന ഇൻസാന മിൻ നുത്ഫ, സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂനിന് വന്നാൽ ഇത് ഖം താം, ഇത് ഖം കാമിൽ. ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. മിൻ നുത്ഫതിൻ, മിൻ നുത്ഫതിൻ, നുത്ഫത്തല്ല ത അല്ല ത,

സലാസില വഅഗ്ലാല വസഈറ. ഇവിടെ സലാസില എന്നുള്ള പദം ശ്രദ്ധിക്കേണ്ടത്, ലാമിൻ്റെ ഉള്ളിൽ ഒരു അലിഫ് ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊരു സുക്കൂന് കാണും. അപ്പോൾ അത് നമ്മൾ പിന്നെ വഖഫ് ചെയ്യുമ്പോൾ സലാസില അല്ലെങ്കിൽ സലാസിൽ എന്നും പറയാം എന്ന് പറയുന്നു അള്ളാഹു അലം. ഏതായാലും ഇവിടെ സലാസില വ അഗലൽ കൂട്ടി ഓതുമ്പോൾ

സലാസില വ അഗ്ലാലൻ ഇങ്ങനെയാണ് പറയേണ്ടത്. സലാസില വ അഗ്ലാലൻ അല്ല, നമ്മൾക്ക് കേട്ട് പരിചയമുള്ള ഒരു പദമാണ് അല്ലെങ്കിൽ സൂറത്താണ്, അതിനാൽ തെറ്റ് വരാൻ സാധ്യതയില്ല. ഒരു പക്ഷേ സാധാരണക്കാരൊക്കെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, സലാസില വ അഗ്ലാലൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതിനെ കൂട്ടി ഓതുമ്പോൾ ആ ഹംസ ഒഴിവാക്കുന്നു. ഇന്നാ അഅ്തദിനാ ലിൽ കാഫിരീന സലാസില വ അഗ്ലാലൻ വ സഈറ ഇങ്ങനെ ശേഷം ഇൻ

യഷ്റബൂൻ, യഷ്റബൂൻ അല്ല, അതുപോലെ അബ്റാറ, അബ്രാറല്ല, അബ്റാറ, അബ്റാറ. റായിനെ തഫ്ഹീം ചെയ്യണം, അതുപോലെ ബാക്ക് ഖൽഖല ചെയ്യണം. അബ് അബ്റാറ യഷ്റബൂന, യഷ്റബൂന അല്ല, യഷ്റബൂന മിൻ കഅസിൻ, കഅസിൻ അല്ല, കഅസിൻ.

0: സൂറത്തുൽ ഇൻസാനിലെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിങ്ങൾ ഇപ്പോൾ കേട്ടത് അത് തഹ്സീൻ, വിശുദ്ധ ഖുർആനിലെ അധ്യായം ഇൻസാൻ 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
2: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം, നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: Peace Radio. Tune to reality.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. Peace Radio. Tune to reality.

0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാത്തോർത്തത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ അൽ ഇംറാൻ 133 മുതൽ 145 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് സഹായകമായി എത്തുന്ന പ്രോഗ്രാം തൻസീലിന്റെ

ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറ 282 മുതൽ അവസാന വചനം വരെയും സൂറ ആലു ഇംറാൻ 1 മുതൽ 155 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിച്ചത് സഅദ് അൽ ഗാമിദി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.

0: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു നാസിയാത്തിലെ 34 മുതൽ 46 വരെയുള്ള ആയത്തുക്കളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 34.
3: എന്നാൽ വന്നാൽ, വരുമ്പോൾ, അത്തോമ്മതു അടക്കി ജയിക്കുന്ന മഹാവിപത്ത്, അൽ കുബറ വമ്പിച്ച ഏറ്റവും വലിയ.

0: വചനം 35.
1: യൗമയതദക്കറു, ഓർമ്മിക്കുന്ന ദിവസം. അൽ ഇൻസാനു, മനുഷ്യൻ. മാ സഅ, അവൻ പ്രയത്നിച്ചത്, ചെയ്തു വെച്ചത്, പരിശ്രമിച്ചത്.
2: യൗമയതദക്കറുൽ ഇൻസാനു മാ സഅ,
1: അതായത് മനുഷ്യൻ താൻ പ്രവർത്തിച്ചു വെച്ചതിനെ കുറിച്ച് ഓർമ്മിക്കുന്ന ദിവസം.
0: വചനം 36.
1: വബുരിസതി, വെളിക്കു വരുത്തപ്പെടുകയും ചെയ്യുന്ന. അൽ ജഹീം, കത്തി ജ്വലിക്കുന്ന നരകം. ലിമയ്യറോ, കാണുന്നവർക്ക്.
2: വബുരിസതിൽ ജഹീമു ലിമയ്യറോ,
1: കത്തിജ്വലിക്കുന്ന നരകം കാണാവുന്നവർക്കു കാണുവാൻ വേണ്ടി വെളിക്കു കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്ന ദിവസം.
0: വചനം 37.
1: ഫ അമ്മാമൻ, എന്നാൽ അപ്പോൾ യാതൊരുവൻ. തോഗോ, അതിരുവിട്ടു.
2: ഫ അമ്മാമൻ തോഗോ,
1: എന്നാൽ അപ്പോൾ യാതൊരുവൻ അതിരുവിട്ടിരിക്കുന്നുവോ.
0: വചനം 38.
1: വ ആസറ, പ്രാധാന്യം നൽകുകയും ചെയ്തു, തിരഞ്ഞെടുക്കുകയും ചെയ്തു. അൽ ഹയാത്തു ദുനിയ, ഐഹിക ജീവിതത്തിന്, ജീവിതത്തെ.
2: വആസറൽ ഹയാത്തു ദുനിയ,
1: ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിരിക്കുന്നുവോ.
0: വചനം 39.
1: ഫഇന്നൽ ജഹീമ, എന്നാൽ കത്തി ജ്വലിക്കുന്ന നരകം. ഹിയൽ മഅവ, അതുതന്നെ സങ്കേതസ്ഥാനം. അവനു കത്തിജ്വലിക്കുന്ന നരകം തന്നെയാണ് സങ്കേതസ്ഥാനം.
0: വചനം 40.
1: വഅമ്മാമൻ ഖോഫ, അപ്പോൾ പേടിച്ചവനോ. യാതൊരുവൻ ഭയപ്പെട്ടുവോ. മഖാമ റബ്ബിഹി, തന്റെ റബ്ബിന്റെ സ്ഥാനം. റബ്ബിങ്കൽ നിൽക്കുന്നതിനെ. വനഹൻ നഫ്സ, മനസ്സിനെ വിലക്കുകയും ചെയ്ത, ദേഹത്തെ തടയുകയും ചെയ്ത. അനിൽ ഹവ, ഇച്ഛയിൽ നിന്ന്.

0: അപ്പോൾ യാതൊരുവൻ തന്റെ റബ്ബിന്റെ സ്ഥാനത്തെ അഥവാ അവന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുകയും മനസ്സിനെ ഇച്ഛയിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തിരിക്കുന്നുവോ?
1: വചനം 41.
0: ഫഇന്നൽ ജന്നത, എന്നാൽ നിശ്ചയമായും സ്വർഗം, ഹിയൽ മഅ്വ, അതുതന്നെയാണ് സങ്കേതസ്ഥാനം.
2: ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ,
0: അവന് സ്വർഗം തന്നെയാണ് സങ്കേതസ്ഥാനം.
3: എല്ലാവിധ അത്യാപത്തുകളെയും വിസ്മരിപ്പിച്ചു കളയുന്നതും ലോകത്തെ ആകമാനം ബാധിക്കുന്നതുമായ ഏറ്റവും വലിയ വിപത്തായിരിക്കും ഖിയാമത്തുനാളിലെ വിപത്തുകൾ. അതുകൊണ്ടാണ് അതിനെ അത്വാമത്തുൽ കുബ്ര, എല്ലാറ്റിനെയും അതിജയിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ന് മനുഷ്യൻ ഏതേതു കാര്യങ്ങൾ മറന്നാലും ശരി, ഒരു കാര്യം അവന് ഓർമ്മ വരും, താൻ ഇഹത്തിൽ വെച്ചു ചെയ്ത കർമ്മങ്ങളത്രേ അത്. അവൻ്റെ ചെറുതും വലുതുമായ കർമ്മങ്ങൾ ഒന്നൊഴിയാതെ രേഖപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥം അവൻ്റെ കയ്യിൽ കൊടുക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ തങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് കുറ്റവാളികൾക്കുണ്ടാകുന്ന പേടിയും പരിഭ്രമവും എന്തായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. കൂടാതെ എല്ലാവർക്കും കാണത്തക്ക വിധം നരകം അടുത്ത് തയ്യാറുണ്ടായിരിക്കുകയും ചെയ്യും. ഇത് അവരുടെ വിഭ്രാന്തി കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. പക്ഷേ സജ്ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള പരിഭ്രമങ്ങളൊന്നും ബാധിക്കാതെ അള്ളാഹു കാത്തിരക്ഷിക്കുന്നതാണ്. വിചാരണയ്ക്ക് ശേഷം അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന വിധിയുടെ ചുരുക്കമാണ് 37 മുതൽ 41 വരെയുള്ള ആയത്തുകളിൽ കാണുന്നത്. ദുഷ്കർമ്മങ്ങളുടെ പശ്ചാത്തലമായി അള്ളാഹു എടുത്തു കാണിച്ച രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാകുന്നു. ഒന്ന്, യാഥാർത്ഥ്യങ്ങളെയും ധാർമ്മിക മൂല്യങ്ങളെയും ധിക്കരിക്കുന്നതിലുള്ള അതിരുകവിയൽ. മറ്റൊന്ന്, ഐഹിക ജീവിതത്തിന് അതർഹിക്കുന്നതിൽ കവിഞ്ഞ് പ്രാധാന്യം നൽകൽ. നേരെ മറിച്ച്, സൽക്കർമ്മങ്ങൾക്ക് നിദാനമായ രണ്ട് കാര്യങ്ങളും അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഒന്ന്, റബ്ബിൻ്റെ മുമ്പിൽ ഹാജരാകേണ്ടി വരുന്നതിനെക്കുറിച്ചുള്ള ഭയം. മറ്റൊന്ന്, ദേഹേച്ഛകളിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു നിർത്തുക. ആദ്യത്തെ രണ്ടിൽ നിന്നും ഉടലെടുക്കുന്നതെല്ലാം പാപങ്ങളും ഒടുവിലത്തെ രണ്ടിൽ നിന്നും ഉടലെടുക്കുന്നതെല്ലാം പുണ്യങ്ങളുമായിരിക്കും. അള്ളാഹു നമ്മെ പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
1: വചനം 42.
0: യസ് അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു, അനിസ്സാഅതി, അന്ത്യഘട്ടത്തെപ്പറ്റി, അയ്യാന, ഏതവസരമാണ്, മുർസാഹ, അതിൻ്റെ സ്ഥാപനം, സംഭവിക്കൽ.
2: യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ,
0: നബിയെ, അന്ത്യഘട്ടത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, ഏതവസരത്തിലാണ് അതിൻ്റെ സ്ഥാപനം അഥവാ അത് സംഭവിക്കൽ എന്ന്.
1: വചനം 43.
0: ഫീമ, എന്തിലാണ്, ഏതവസ്ഥയിലാണ്, ഏതു നിലയിലാണ്, അൻത, നീ, മിദ്ദിക്റോഹ, അതിൻ്റെ പ്രസ്താവനയെ സംബന്ധിച്ച്.
2: ഫീമ അൻത മിദ്ദിക്റോഹ,
0: അതിൻ്റെ പ്രസ്താവനയെ സംബന്ധിച്ച് എന്തൊരു നിലയിലാണ് നീയുള്ളത്, അഥവാ നിനക്കു അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടല്ലോ.
1: വചനം 44.
0: ഇലാ റബ്ബിക, നിന്റെ റബ്ബിങ്കലേക്കാണ്, മുൻതഹാഹ, അതിൻ്റെ കലാശം, ചെന്നവസാനിക്കൽ.
2: ഇലാ റബ്ബിക മുൻതഹാഹ,
0: നിന്റെ റബ്ബിങ്കലേക്കാണ് അതിൻ്റെ കലാശം, അത് അവനു മാത്രമേ അറിഞ്ഞുകൂടൂ.
1: വചനം 45.
0: ഇന്നമാ അന്ത, നിശ്ചയമായും നീ, മുൻദീറു, താക്കീതു നൽകുന്നവൻ മാത്രം, മയ്യഹ്ഷാഹ, അതിനെ ഭയപ്പെടുന്നവർക്ക്.
2: ഇന്നമാ അന്ത മുൻദീറു മയ്യഹ്ഷാഹ,
0: നിശ്ചയമായും അതിനെ ഭയപ്പെടുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാകുന്നു നീ.
1: വചനം 46.
0: കഅന്നഹും, അവർ ആകുന്നു എന്ന പോലെയിരിക്കും, യൗമ യറൗനഹ, അതിനെ അവർ കാണുന്ന ദിവസം, ലം യൽബസു, അവർ താമസിച്ചിട്ടില്ല, കഴിഞ്ഞുകൂടിയിട്ടില്ല എന്ന പോലെ, ഇല്ല അശിയ്യതൻ, ഒരു സായാഹ്നം, വൈകുന്നേരം അല്ലാതെ, ഔ ദുഹാഹ, അല്ലെങ്കിൽ അതിൻ്റെ പൂർവാന്നം, ഇളയുച്ച സമയം, രാവിലെ.

0: അതിനെ അവർ കാണുന്ന ദിവസം ഒരു സായാഹ്ന സമയമോ അല്ലെങ്കിൽ അതിൻ്റെ പൂർവാന്ന സമയമോ അല്ലാതെ അവർ ഇഹത്തിൽ കഴിഞ്ഞുകൂടിയിട്ടില്ലെന്ന പോലെയായിരിക്കും, അഥവാ അത്രക്കും ഭയങ്കരമായിരിക്കും അത്.
1: അന്ത്യനാളിനെപ്പറ്റി ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സാധാരണ ഓർമ്മിപ്പിക്കാറും താക്കീത് ചെയ്യാറുമുണ്ടല്ലോ. എന്നാൽ അത് എപ്പോഴാണുണ്ടാകുക എന്ന് നിഷേധികൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുള്ള മറുപടിയാണിത്. മറുപടിയുടെ താൽപ്പര്യം ഇതാണ്: അത് എപ്പോഴാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ മറ്റാർക്കെങ്കിലുമോ അറിഞ്ഞുകൂടാ. അള്ളാഹുവിന് മാത്രം അറിയാവുന്നതും അവൻ ആർക്കും അറിയിച്ചു കൊടുക്കാത്തതുമായ ഒരു പരമരഹസ്യമാണത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെക്കുറിച്ച് അവർ ചോദിക്കുന്നത് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് സംബന്ധിച്ച് വല്ല അറിവുമുണ്ടെന്ന് തോന്നിപ്പോകും. യസ്അലൂനക അന്നക ഹഫിയ്യുൻ അൻഹാ, അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ അവിടത്തേക്ക് എന്തറിയാനാണ്? അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അതിനെക്കുറിച്ച് ഭയപ്പെടുന്നവർക്ക് തിരുമേനി അതിനെപ്പറ്റി താക്കീത് നൽകുന്നുവെന്ന് മാത്രം. എത്ര ഓർമ്മിപ്പിച്ചിട്ടും ഭയപ്പാട് വരാത്തവരെ താക്കീത് ചെയ്തിട്ട് ഫലമില്ലല്ലോ. വാസ്തവത്തിൽ അതിൻ്റെ സമയത്തെക്കുറിച്ചല്ല, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് അവർ അന്വേഷിക്കേണ്ടത്. കാരണം അത് സംഭവിക്കുമ്പോൾ അവരുടെ പരമലക്ഷ്യമായിരുന്ന ഐഹിക ജീവിതത്തിൽ അവർ കേവലം ഒരു പകലിൻ്റെ സന്ധ്യാസമയത്തോളം അല്ലെങ്കിൽ അതിൻ്റെ രാവിലത്തെ സമയത്തോളം മാത്രമേ താമസിച്ചിട്ടുള്ളൂവെന്നും അവർക്ക് തോന്നും. അത്രയും ഭയങ്കരമായിരിക്കും അത്. അന്ത്യമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ തുടക്കവുമായിരിക്കും അത്.
2: തഫ്സീർ അമാനി ഇതോടെ സമാപിക്കുന്നു. സൂറത്തു നാസിയാത്തിലെ 34 മുതൽ 46 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 22 അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73 വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ബോംബ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇരു ഹറമുകളിലെ ഫജർ നമസ്കാരത്തിൻ്റെയും മഗരിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജർ നമസ്കാരത്തിലേക്ക്.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഖസസിലെ 76 മുതൽ 88 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് സാലിഹ് ബിൻ ഹുമൈദ്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ

في الأرض وما لهم فيهما من شرك وما له منهم من شرك.

آمين. قل من يرزقكم من السماوات والأرض؟

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സബയിലെ 20 മുതൽ 30 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി.

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 96 മുതൽ 100 കൂടിയ വചനങ്ങൾ പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: رحيما.
1: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസയിലെ 96 മുതൽ 100 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
2: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, tune to reality.
4: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോ ഹൃദയ വസന്തം. പ്രവാചകരെ നിഷേധിക്കുന്നവർ, ശിക്ഷയെ ക്ഷണിച്ചു വരുത്തുന്നവർ. സൂറത്തു സ്വാദിലെ 14 മുതൽ 16 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണവുമായി നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: كذب الرسل فحق عقاب.
1: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 14-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 13-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഈ കുല്ലുൻ, എല്ലാവരുമില്ല, ഇല്ല കദ്ദബ, വ്യാജമാക്കുകയല്ലാതെ, അർറുസുല, ദൂതന്മാരെ അഥവാ ദൈവ ദൂതന്മാരെ, ഫഹക്ക, അങ്ങനെ യഥാർത്ഥമായി, ഇഖാബ്, എന്റെ പ്രതികാര ശിക്ഷ, ഇവർ എല്ലാവരും തന്നെ ദൈവദൂതന്മാരെ വ്യാജമാക്കുകയല്ലാതെ ചെയ്തില്ല, അങ്ങനെ എന്റെ പ്രതികാര ശിക്ഷ അവരിൽ യാഥാർത്ഥ്യമായി. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിൽ എടുത്തു പറയുന്ന കാര്യം. ഏതു കാലഘട്ടത്തിലായിരുന്നാലും അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാരെ അതാതു കാലങ്ങളിൽ ആ കാലത്തുള്ള ആളുകൾ നിഷേധിക്കാതിരുന്നിട്ടില്ല. ബഹുഭൂരിഭാഗം വരുന്ന പ്രവാചകന്മാരെയും അതാതു കാലത്തുള്ള സമൂഹങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അനന്തരഫലമായി അള്ളാഹുവിൻ്റെ കടുത്ത ശിക്ഷ അവരെ ബാധിച്ചു എന്നാണ് ഈ വചനത്തിൽ അള്ളാഹു എടുത്തു പറയുന്നത്. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഫജഅല ഇല്ലത ഹലാക്കിഹിം ഹുവ തക്ദീബുഹും ബിർറുസുൽ, അവരുടെ നാശത്തിൻ്റെ കാരണമായി അള്ളാഹു പറയുന്നു അവർ പ്രവാചകന്മാരെ കളവാക്കി എന്നത്. ഫൽ യഹ്ദരിൽ മുഖാതബൂന മിൻ ദാലിക അഷദ്ദൽ ഹദർ, അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ അഭിസംബോധിതർ വലിയ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നർത്ഥം. പ്രവാചകന്മാരെ നിഷേധിച്ചു തള്ളിയ ആളുകൾക്കൊന്നും സ്വൈരമായി ജീവിക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ല. അവരൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ കടുത്ത അതികഠിനമായ ശിക്ഷയ്ക്ക് വിധേയരായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ആ ശിക്ഷയെ ഭയപ്പെട്ടുകൊള്ളുക എന്നതാണ് ഈ വചനത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത്. ഇമാം തൊബിർ റഹ്മത്തുള്ള പറയുന്നു, മാ കുല്ലു ഹാഉലാഇൽ ഉമം ഇല്ലാ കദ്ദബ റസൂലുള്ളാ, ഏത് സമൂഹവും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ അവർ നിഷേധിക്കാതിരുന്നിട്ടില്ല. എല്ലാ സമൂഹവും പ്രവാചകന്മാരെ നിഷേധിച്ച ആളുകളാകുന്നു. അതുകൊണ്ടാണ് ഇൻ കുല്ലുൻ ലമ്മാ കദ്ദബ റസൂല ഫഹഖ ഇഖാബ്, ഇവർ എല്ലാവരും തന്നെ ദൈവദൂതന്മാരെ വ്യാജമാക്കുകയല്ലാതെ ചെയ്തില്ല, അങ്ങനെ എന്റെ പ്രതികാര ശിക്ഷ അവരിൽ യാഥാർത്ഥ്യമായി എന്ന് അള്ളാഹു പറഞ്ഞത്. അദ്ദേഹം പറയുന്നു, ഫവജബ അലൈഹിം ഇഖാബല്ലാഹി ഇയാഹും, അള്ളാഹുവിൻ്റെ ശിക്ഷ അവരുടെ മേൽ അനിവാര്യമായി സംഭവിച്ചു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഇൻ കുല്ലു, അതായത് മിൻ ഹാഉലായി, ഇക്കൂട്ടരിൽപ്പെട്ട എല്ലാവരും, ഇല്ലാ കദ്ദബ റസുല ഫഹഖ അലൈക്കും ഫഹഖ അലൈഹിം ഇഖാബ്, ഐ ഇഖാബ് അല്ലാഹി വഹാഉലായി മല്ലദി യുതഹിറു വയുസക്കീഹിം മാ അസാബ ഉലൈക, ഈ ആളുകൾ എന്തൊന്നാണ് അവരെ സുരക്ഷിതരാക്കിയത്, അവരെ ശുദ്ധീകരിച്ചത്? അള്ളാഹുവിൻ്റെ ശിക്ഷ അവരുടെ മേൽ ഇറങ്ങിയപ്പോൾ എന്നു പറഞ്ഞാൽ, പ്രവാചകന്മാരെ നിഷേധിച്ച ആളുകളൊന്നും സുരക്ഷിതമായി ജീവിച്ചിട്ടില്ല എന്നർത്ഥം. എപ്പോഴെല്ലാം അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാർക്കെതിരെ ജനം തിരിഞ്ഞിട്ടുണ്ടോ, അപ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ ശിക്ഷ അവരെ ബാധിച്ചിട്ടുണ്ട് എന്നർത്ഥം. മുഹമ്മദ് സ്വാലിഹ് ഹുസൈമി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, ഫവജബ ഇഖാബുഹും കദ്ദബത് ഖൗമു നൂഹിൻ, അള്ളാഹുവിൻ്റെ ശിക്ഷ അവരുടെ മേൽ അനിവാര്യമായി സംഭവിച്ചു. ഉദാഹരണത്തിന്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജനത നിഷേധിച്ചു. ആദൗ നൂഹൻ, അവർ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ ഉപദ്രവിച്ചു. ഫഉഗരിഖൂ, അപ്പോൾ അവർ മുക്കിക്കൊല്ലപ്പെട്ടു. വഖൗമ ഹൂദിൻ, ഫഉഹ്ലികൂ ബിർരീഹി, ഹൂദ് അലൈഹി സ്സലാം, അദ്ദേഹത്തിൻ്റെ ജനത, അവർ കൊടുങ്കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു. വ ഫിർഔനു ഫഉഗരിഖ, ഫിറഔനും അവന്റെ ആളുകളും മുക്കിക്കൊല്ലപ്പെടുകയാണ് ചെയ്തത്. വസമൂദു ബിസ്വൈഹ, അതുപോലെ തന്നെ സമൂദു ഗോത്രം, അവർ ഘോരമായ ശബ്ദം കൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത്. വഖൗമു ലൂത്തിൻ ബിൽ ഖസ്ഫി, ലൂത്തിന്റെ ജനത അതുപോലെ തന്നെ അവർ ഭൂകമ്പം കൊണ്ട് അവർ ശിക്ഷിക്കപ്പെട്ടു. ഇങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ ഏതൊക്കെ സമൂഹങ്ങൾ തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ നിഷേധിച്ചു തള്ളിയിട്ടുണ്ടോ അപ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷക്ക് അവർ വിധേയരായിട്ടുണ്ട് എന്നാണ് ഈ വചനത്തിൽ അള്ളാഹു എടുത്തു പറയുന്നത്. തുടർന്ന് പതിനഞ്ചാമത്തെ വചനം,

0: ഹാഖ്. വമാ യൻദുറു, നോക്കിയിരിക്കുന്നില്ല അല്ലെങ്കിൽ കാത്തിരിക്കുന്നില്ല. ഹാഉലാഇ, ഇക്കൂട്ടർ. ഇല്ലാ സ്വയ്ഹതം വാഹിദ, ഒരു അട്ടഹാസമല്ലാതെ, ഘോര ശബ്ദമല്ലാതെ. മാലഹ, അതിനില്ല. മിം ഫവാഖ്, രണ്ട് കുറവുകൾക്കിടയിലുള്ള തുച്ഛമായ സമയമല്ലാതെ, അഥവാ ഒരൊറ്റ ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നും ഇക്കൂട്ടർ നോക്കിയിരിക്കുന്നില്ല. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒട്ടും സാവകാശം ഉണ്ടായിരിക്കുന്നതല്ല. അതാണ് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. അല്ലാഹുവിൻ്റെ ശിക്ഷ വന്നാൽ ആ ശിക്ഷ അവരെ, അവർക്കാർക്കും തന്നെ ഒരു സാവകാശം നൽകുകയില്ല. പെട്ടെന്ന് അതവർക്ക് സംഭവിക്കും എന്നർത്ഥം. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, ഖാല മാലിക് അൻ സയ്ദ് ബിൻ അസ്ലം, ഐ ലൈസ ലഹ മസ്നവിയ, ഐ മാ യൻദുറൂന ഇല്ല സാഅത അൻ തഅതിയഹും ബഗ്ത, അന്ത്യനാളിനെയല്ലാതെ ഇവർ കാത്തിരിക്കുന്നില്ല, അതാവട്ടെ പെട്ടെന്നായിരിക്കും അവർക്ക് സംഭവിക്കുക. ഫഖദ് ജാഅ അശ്റാതുഹ, അതിൻ്റെ അടയാളങ്ങൾ വന്നിരിക്കുന്നു. ഐ ഫഖദ് ഇഖ്തറബത്, ആ അന്ത്യസമയം അടുത്തിരിക്കുന്നു. വദനത് വഅസിഫത്, അത് സമീപസ്ഥമായിരിക്കുന്നു, അടുത്തിരിക്കുന്നു. വഹാദിഹി സ്വൈഹ ഹിയ നഫ്ഖത്തുൽ ഫസ്ഇ അല്ലത്തി യഅ്മുറു അല്ലാഹു ഇസ്രാഫീൽ അൻ യുതവ്വിലഹ ഫലാ യബ്ഖ അഹദുൻ മിൻ അഹ്ലി സമാവാത്തി വൽ അർദ് ഇല്ലാ ഫസ്ഇഅ ഇല്ലാ മൻ ഇസ്തസ്ന അല്ലാഹു അസ്സ വജൽ. അല്ലാഹു ഇസ്രാഫീൽ എന്ന മലക്കിനോട് കൽപ്പിക്കുകയേ വേണ്ടൂ, ആ മലക്ക് കാഹളത്തിലൂതും, അതോടുകൂടി ഒന്നാകെ തകർന്നടിയും, എല്ലാവരും ഭയവിഹ്വലരായി മാറും, എല്ലാവരും ബോധരഹിതരായി വീഴും, അല്ല ഉദ്ദേശിച്ചവരൊഴികെ. ഇമാം തബരി റഹിമഹുള്ള പറയുന്നു, വമാ യൻദുറു ഹാഉലാഇ ഐ അൽ മുശ്രിക്കൂന ബില്ലാഹി മിൻ ഖുറൈഷ്, അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ഈ ഖുറൈശികൾ അവർ കാത്തിരിക്കുന്നില്ല. ഇല്ലാ സ്വയ്ഹതം വാഹിദ യഅനി ബിസ്വയ്ഹതിൽ വാഹിദ, ഒരൊറ്റ ഘോര ശബ്ദമല്ലാതെ. അന്നഫ്ഖത്തുൽ ഊലാ ഫിസ്സൂർ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഹളത്തിലെ ഒന്നാമത്തെ ഊത്താകുന്നു. മാ ലഹാ മിൻ ഫവാഖ്, ഒരു സാവകാശവും അതിനുണ്ടാവുകയില്ല. യഖൂലു മാ ലിതിൽക സ്വയ്ഹതി മിൻ ഫൈഖത്തിൻ യഅനി മിൻ ഫുതൂരിൻ വലാ ഇൻഖിതാഇൻ, ഒരു ഇടവേളയോ ഒരു കുറഞ്ഞ സമയമോ അതിനുണ്ടാവുകയില്ല എന്നർത്ഥം. ഹാദാ കഖൗലിഹി തആല, ഇത് അല്ലാഹുവിൻ്റെ മറ്റൊരു വചനം പോലെ തന്നെയാകുന്നു. സൂറത്ത് യൂനുസിലെ 102-ാമത്തെ വചനത്തിൽ കാണാം, ഫഹൽ യൻദുറൂന ഇല്ലാ മിസ്ല അയ്യാമില്ലദീന ഖലൗ മിൻ ഖബ്ലിഹിം. ഫഹൽ യൻദുറൂന, അവർ കാത്തിരിക്കുന്നുവോ, അവർ നോക്കുന്നുവോ. ഇല്ലാ മിസ്ല അയ്യാമില്ലദീന ഖലൗ മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവർക്ക് കഴിഞ്ഞുപോയ, ഇവർക്ക് മുമ്പ് കഴിഞ്ഞുപോയവരുടെ ദിവസങ്ങളല്ലാതെ, അതേപോലെയുള്ള ദിവസമല്ലാതെ, അഥവാ അല്ലാഹുവിൻ്റെ ശിക്ഷയല്ലാതെ എന്താണ് ഇവർ കാത്തിരിക്കുന്നത് എന്നർത്ഥം. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ഫല്യതദിറു സ്വയ്ഹതൻ വാഹിദ, ഒരൊറ്റ ഘോരമായ ശബ്ദത്തിൽ നിങ്ങൾ കാത്തിരിക്കുക, അവർ കാത്തിരിക്കട്ടെ. മാലഹ മിൻ ഫവാഖിൻ ഐ റുജൂഇൻ വറദ്ദിൻ തുഹ്ലിക്കുഹും വതസ്തഅസിലുഹും ഇൻ അഖാമു അലാ മാഹും അലൈഹി. ആ അല്ലാഹുവിൻ്റെ ശിക്ഷ വന്നെത്തിയാൽ ഒരു മടക്കമാകട്ടെ, അതിനെ തടഞ്ഞു നിർത്തലാകട്ടെ, അതൊരിക്കലും തന്നെ സാധിക്കുകയില്ല. അതവരിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിൻ്റെ കടുത്ത മുന്നറിയിപ്പാകുന്നു ഈ വചനത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്. അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരെ ധിക്കരിക്കുന്നവർ, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ തള്ളിക്കളയുന്നവർ, അത്തരം ആളുകൾ ഈ ഖിയാമത്ത് നാളിനെയല്ലാതെ, അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ കഠിന കടോരമായ ശിക്ഷയല്ലാതെ മറ്റെന്താണ് അവർ കാത്തിരിക്കുന്നത് എന്നർത്ഥം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും അല്ലാഹുവിൻ്റെ വചനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന, അല്ലാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞ അധ്യാപനങ്ങളെ, അവിടുത്തെ വാക്കുകളെ അതിന് അവഗണിച്ച് തള്ളുന്ന എത്രയോ ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഇത്തരം ആളുകൾക്കു പോലും, ഇത്തരം ആളുകൾ കൂടി ശ്രദ്ധിക്കേണ്ടുന്ന, ഗൗരവമായി കാണേണ്ട ഒരു വചനമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഈ വചനം. അത്തരം ആളുകൾക്ക് ഒരിക്കലും തന്നെ വിജയിക്കാൻ സാധ്യമല്ല. ഈ ദുനിയാവിലും നാളെ പരലോകത്തും അവർക്ക് വിജയിക്കുക സാധ്യമേ അല്ല. അതാണ് വമായുലായി, ഇക്കൂട്ടർ കാത്തിരിക്കുന്നില്ല, ഇല്ലാ സ്വയഹത്തം വാഹിദ, ഒരൊറ്റ അട്ടഹാസമല്ലാതെ. മാത്രമല്ല മാലഹ അതിനില്ല, മിം ഫവാഖ്, രണ്ട് കുറവുകൾക്കിടയിലുള്ള തുച്ഛമായ സമയമല്ലാതെ. അപ്പോ വളരെ പെട്ടെന്നായിരിക്കും അള്ളാഹുവിന്റെ ശിക്ഷ വന്നു ഭവിക്കുക എന്നാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. തുടർന്ന് പതിനാറാമത്തെ വചനം,
1: വഖാലു റബ്ബന അജ്ജിൽ ലനാ ഖിത്തന ഖബ്ല യൗമിൽ ഹിസാബ്.
0: വഖാലു, അവർ പറയുന്നു, റബ്ബന, ഞങ്ങളുടെ റബ്ബേ,
1: അജ്ജിൽ ലനാ,
0: ഞങ്ങൾക്ക് വേഗമാക്കണം,
1: ഖിത്തന,
0: ഞങ്ങളുടെ വിഹിതം, ഞങ്ങളുടെ ഓഹരി,
1: ഖബ്ല യൗമിൽ ഹിസാബ്,
0: ന്യായ വിസ്താരത്തിൻ്റെ വിചാരണയുടെ ദിവസത്തിന് മുമ്പ്. ന്യായ വിസ്താരത്തിൻ്റെ അഥവാ വിചാരണയുടെ ദിവസത്തിന് മുമ്പ് അവർ പറയുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, ന്യായ വിസ്താരത്തിൻ്റെ ദിവസത്തിന് മുമ്പ് ഞങ്ങളുടെ വിഹിതം അഥവാ ശിക്ഷ ഞങ്ങൾക്ക് വേഗമാക്കി തരേണമേ. അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് ധൃതിപ്പെട്ട് ആവശ്യപ്പെടുകയാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത്. ഇബ്നു കസീർ അഹമ്മദ് പറയുന്നു, ഹാദ ഇൻകാറു മിൻ അല്ലാഹി അലൽ മുശ്രിക്കീന ഫീ ദുആഇഹിം അലാ അൻഫുസിഹിം, തങ്ങൾക്കെതിരിൽ ഈ മുശ്രിക്കുകൾ പ്രാർത്ഥിക്കുന്നതിനെ, അതിന് അല്ലാഹു ആ വാക്കിനെയാണ്, അവരുടെ ആ ആവശ്യപ്പെടലാണ്, ആ പ്രാർത്ഥനയാണ് അല്ലാഹു എടുത്തു പറയുന്നത്. തങ്ങൾക്കെതിരിലാണ് അവർ പ്രാർത്ഥിക്കുന്നത്, ബി തഅജീലിൽ അദാബി, ശിക്ഷ വേഗത്തിൽ ആക്കാൻ വേണ്ടി. ഫഇന്നൽ ഖിത്ത ഹുവൽ കിതാബു, ഇവിടെ ഖിത്ത് എന്ന് അവർ പറഞ്ഞത് അത് ഗ്രന്ഥത്തെ ഉദ്ദേശിച്ചാകുന്നു എന്നാണ് ഒരു അഭിപ്രായം. വക്കീല ഹുവൽ ഹള്ളു വൻ നസീബ്, മറ്റൊന്ന് അത് ഒരു വിഹിതത്തെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഓഹരിയാണ് ഉദ്ദേശിക്കുന്നത്. ഖാല ഇബ്നു അബ്ബാസ് വ മുജാഹിദ് വ ദുഹാക് വൽ ഹസൻ വ ഗൈറു വാഹിദിൻ, ഈ പറയപ്പെട്ടവരെല്ലാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം പറയുന്നു, സഅലു തഅജീലൽ അദാബി, അവർ ശിക്ഷയെ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുകയാണ്. സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു പറഞ്ഞതുപോലെ, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക്, അള്ളാഹുവേ, ഇത് നിന്റെ അടുക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ, ഞങ്ങൾ ഈ ധിക്കരിക്കുന്ന തള്ളിക്കളയുന്നത് നിന്റെ അടുക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ, ഫഅംതിർ അലൈനാ ഹിജാറത്തം മിനസ്സമാഇ,
1: ആകാശത്തു നിന്ന് ഞങ്ങൾക്കുമേൽ നീ ചരൽ വർഷം അയക്കേണമേ, അവിഇതിനാ ബിഅദാബിൻ അലീം,
0: അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ നീ കൊണ്ടുവരേണമേ. ഈ വചനത്തെപ്പോലെ ഒരു വചനമാകുന്നു ഇത് എന്ന് ചില തഫ്സീറുകളിൽ ഇമാം ഇബ്നു കസീർ പോലുള്ള തഫ്സീർ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു.
1: വഖീല സഅലു തഅജീല നസീബഹും മിനൽ ജന്ന,
0: മറ്റൊരു അഭിപ്രായം അവർ സ്വർഗത്തിലെ തങ്ങളുടെ വിഹിതമാണ് ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നത്. ഇൻ കാനത്ത് മൗജൂദത്തൻ, അതുണ്ടെങ്കിൽ,
1: അയ്യൽ ഖൗദാലിക ഫിദ്ദുനിയ,
0: ദുനിയാവിൽ തന്നെ തങ്ങളതൊന്ന് കാണട്ടെ എന്നവർ ആവശ്യപ്പെടുന്നു.
1: വഇന്നമാ ഖറജ ഹാദാ മിൻഹും മുഖ്രിജൽ ഇസ്തിബ്ആദി വത്തക്സീബ്,
0: ഇതവർ പറയുന്നത് ഇതൊരിക്കലും സംഭവിക്കുന്ന കാര്യമേ അല്ല, ഇത് ഒരിക്കലും ഉണ്ടാകുന്ന കാര്യമല്ല എന്ന അർത്ഥത്തിലാകുന്നു അവരിത് പറയുന്നത്. ഇബ്നു ജറീർ അഹ്മദ് പറയുന്നു,
1: സഅലു തഅജീലമാ യസ്തഹിഖൂനഹു മിനൽ ഖൈരി അവിശ്ശർരി ഫിദ്ദുനിയ,
0: അവർ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നു തങ്ങൾക്ക് അർഹിക്കുന്നത് സംഭവിക്കട്ടെ എന്നർത്ഥത്തിൽ.
1: വഹാദിഹി ഹാദിഹി വഹാദല്ലദി ഖാലഹു ജയ്യിദുൻ വ അലൈഹി യദൂറു കലാമു ദഹാക് വ ഇസ്മായിൽ ഇബ്നു ഖാലിദ് വല്ലാഹു അഅലം,
0: ഈ പറഞ്ഞ ഈ അഭിപ്രായം തന്നെയാണ് ഈ പറയപ്പെട്ട മുഫസ്സിരീങ്ങളും ആ വചനവുമായി എടുത്തു പറഞ്ഞ കാര്യം.
1: വലമ്മാ കാന ഹാദൽ കലാമു മിൻഹും അലാ വജ്ഹിൽ ഇസ്തിഹ്സാഇ,
0: അവരുടെ ഈ പരിഹാസത്തിൻ്റെ വാക്ക് അവരിന്ന് വന്നപ്പോൾ,
1: വലിസ്തിബ് ആദി,
0: അതേപോലെ തന്നെ അവരുടെ ഇത് സംഭവിക്കുകയില്ല, ഇത് വിദൂരമായ സംഭവ്യതയ്ക്കേ സാധ്യതയുള്ളൂ എന്ന അർത്ഥത്തിൽ അവർ പറഞ്ഞപ്പോൾ,
1: ഖാലല്ലാഹു തആല ലി റസൂലിഹി,
0: അള്ളാഹു തൻ്റെ പ്രവാചകനോട് പറഞ്ഞു,
1: സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആമിറൻ ബിസ്സബ്രി അലാ അദാഹും, അവരുടെ ഈ ഉപദ്രവത്തിന്റെ കാര്യത്തിൽ താങ്കൾ ക്ഷമ കൈക്കൊള്ളുക എന്ന് അല്ലാഹു കൽപ്പിച്ചു. വമുബശ്ശിറൻ ലഹു അലാ സബ്രിഹി, ആ ക്ഷമയിൽ അല്ലാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുന്ന, അദ്ദേഹത്തിന് നൽകുന്ന കാര്യത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നു. എന്താണത്? ബിൽ ആഫിയത്തി വൻ നസുർ, സൗഖ്യവും അതേപോലെ തന്നെ സഹായവും അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നു എന്ന് അല്ലാഹു എടുത്തു പറയുന്നു, സന്തോഷവാർത്ത അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് മഹാനായ മുഫസ്സിർ അസ്സഈദി റഹ്മഹുള്ള പറയുന്നു, ഐ ഖാല ഹാഉലാഇൽ മുകദ്ദിബൂന മിൻ ജഹ്ലിഹിം വ മുആനദതിഹിം അൽഹഖ, ഈ വ്യാജവാദികൾ, ഈ കളവാക്കുന്നവർ തങ്ങളുടെ അജ്ഞത കൊണ്ടും ധിക്കാരം കൊണ്ടും, സത്യത്തിനെതിരെ ധിക്കാര സമീപനം സ്വീകരിക്കുന്നത് കൊണ്ടും അവർ പറയുന്നു, മുസ്തഅജിലീന ലിൽ അദാബ്, ശിക്ഷക്ക് അവർ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നു. എന്താ ആവശ്യപ്പെടുന്നത്? റബ്ബനാ അജ്ജില്ലനാ ഖിത്തനാ ഐ ഖിസ്തനാ വമാ ഖസമലനാ മിനൽ അദാബ്, ഞങ്ങൾക്ക് കണക്കാക്കിയിട്ടുള്ള, ഞങ്ങൾക്ക് വീതിച്ചിട്ടുള്ള ആ ശിക്ഷയൊന്ന് വേഗത്തിൽ കാണട്ടെ എന്നവർ പറയുന്നു. ഖബ്ല യൗമിൽ ഹിസാബ്, അഥവാ വിചാരണ ദിവസത്തിന് മുമ്പ്. വലജ്ജു ഫി ഹാദൽ ഖൗലി, അവരുടെ ഈ വാക്കിൽ അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. വസഅമു അന്നക യാ മുഹമ്മദ് ഇൻ കുന്ത സ്വാദിഖൻ, പ്രവാചകരെ താങ്കൾ സത്യവാനാണെങ്കിൽ അവർ വാദിക്കുന്നു. ഫഅലാമത്തു സിദ്ഖിക, താങ്കളുടെ സത്യസന്ധതയുടെ അടയാളമായി കാണണം എന്ത്? അൻതീനാ ബിൽ അദാബ്, ഞങ്ങൾക്ക് ശിക്ഷയൊന്ന് താങ്കൾ കൊണ്ടുവന്ന് തരണം. അതാണ് അവർ അവകാശപ്പെടുന്നത്. സ്വാലിഹുൽ വസൈമി റഹ്മഹുള്ള ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ലമ്മാ കാന റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവഅദഹും ബി അദാബി യൗമിൽ ഖിയാമ, അല്ലാഹുവിന്റെ തിരുദൂതർ അവരോട് ഖിയാമത്ത് നാളിലെ ശിക്ഷയെക്കൊണ്ട് വാഗ്ദാനം ചെയ്തപ്പോൾ, സഖിറു, അവർ അദ്ദേഹത്തെ പരിഹസിച്ചു. മിൻഹാദാ, ഈ വാക്കുകൊണ്ട്. അതെന്താണ്? വഖാലു റബ്ബനാ അജ്ജില്ലനാ ഖിത്തനാ, റബ്ബേ, ഞങ്ങളുടെ വിഹിതമൊന്ന് ഞങ്ങൾക്ക് വേഗത്തിലാക്കി തരണേ. യഅനി അജ്ജില്ലനാ നസീബനാ, ഞങ്ങളുടെ ശിക്ഷയുടെ വിഹിതം, ഓഹരി, ഞങ്ങൾക്കൊന്ന് വേഗത്തിലാക്കി തരണേ. മിനൽ അദാബ്, യഖൂലൂന ഹാദാ ഇസ്തിഹ്സാഅൻ ബിറസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകനെ പരിഹസിച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നത്. അവർ വേഗത്തിൽ വരട്ടെ എന്ന് ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നത്. നാം ശ്രദ്ധിക്കണം സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ വാക്കുകൾക്ക് അതിന് അർഹിക്കുന്ന ഗൗരവം കൽപ്പിച്ചുകൊണ്ട്, ആ വാക്കുകൾക്കനുസരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ വചനങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണ് യഥാർത്ഥ വിശ്വാസികൾക്ക് ഏറ്റവും അനിവാര്യമായ കാര്യം. അല്ലാഹുവിൻ്റെ വചനങ്ങളെ തിരസ്കരിക്കുന്നവർ, അവയെ കളവാക്കുന്നവർ ഈ ദുനിയാവിലും നാളെ പരലോകത്തും അല്ലാഹുവിൻ്റെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയരായി മാറും എന്നതിൽ യാതൊരു സംശയവും ആർക്കും ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല മരണം വരെ അവനെ സൂക്ഷിച്ചുകൊണ്ട്, അവൻ്റെ അധ്യാപനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്, നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം സൂറത്തു സ്വാദിലെ 14 മുതൽ 16 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണവുമായി നമ്മോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
3: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നീ എന്താ റേഡിയോ പോലെ? കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
5: وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيع.
4: പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അറുപതാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 460-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സീൻ, സൂറത്തുൽ ഖിയാമയിലെ 31 മുതൽ 40 വരെ വചനങ്ങൾ. ക്ലാസ് നയിക്കുന്നത് ബഹുമാനനായ ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ ഖിയാമയിലെ അവസാന ഭാഗം 31 മുതൽ 40 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

31-ാമത്തെ ആയത്ത്. ഫലാ സ്വദ്ദഖ വലാ സല്ല. ഇവിടെ സ്വദ്ദഖ സ്വാദിൻ്റെ ഉച്ചാരണം, അതുപോലെ ഖാഫ്. വലാ സല്ല സ്വാദിൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ് സ്വാദ്. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ മഖ്റജ് ശരിയാക്കുന്നതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരണം, അപ്പോഴാണ് സ്വാ. ഇല്ലെങ്കിൽ ഫല സ്വദ്ദഖ വല സ്വല്ല എന്നാവും, അപ്പോൾ അത് തെറ്റാണ്. ഫല സ്വദ്ദഖ സ്വാ, ഫല സ്വദ്ദഖ വല സ്വല്ല.

0: ഈ രൂപത്തിലാണ് അത് ഓതേണ്ടത്.
1: വലാകിൻ കദ്ദബ വതവല്ല കദ്ദബ.
0: അവിടെ കദ്ദബ എന്നോ കദ്ദബ എന്നോ അല്ല പറയേണ്ടത്, കദ്ദബ. അല്പം നാവിൻ്റെ അറ്റം പുറത്തോട്ട് വരണം, അപ്പോഴാണ് ദ ആവുകയുള്ളൂ, ഇല്ലെങ്കിൽ ദാലാവും. ഇനി സായും അധികം ചില ആളുകളും പറയാറുണ്ട് കസബ എന്ന്, അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. 33-ാമത്തെ ആയത്തിൽ
1: ഫുമ്മ ദഹബ ഇലാ അഹ്ലിഹി യതമത്ത.
0: ഫുമ്മ ദഹബ, ഫുമ്മ മീമിന് ശബ്ദ് വന്നാൽ മണിക്കണം. ദഹബ ഇലാ
1: അഹ്ലിഹി, അഹ്ലിഹി
0: ഹാഇൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ ഏറ്റവും അടിഭാഗമാണ്. അപ്പോൾ
1: അഹ്ലിഹി, അഹ്ലിഹി യതമത്ത,

oran kan sudaa ayahsabu ha എന്റെ ഉച്ചാരണം അയഹ്സബു അയഹ്സബു എന്നായിരിക്കും അധികം ആളുകളും പറയുന്നത്. അയഹ്സബുൽ ഇൻസാനു, അതോടൊപ്പം അയഹ്സബുൽ ലിൻസാൻ, ഇൻസാൻ എന്നതിന് പകരം ലിൻസാൻ എന്ന് പറയുന്നു, ഇതും തെറ്റാണ്. ഇതൊക്കെ നമ്മൾ ധാരാളം പഠിച്ചതാണ്, അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇവിടെയൊന്നും ആവർത്തിക്കാത്തത്. ശേഷം അയ്യുത് റോക്ക, യുത് റോക്ക, തഅ്ന് സുക്കൂൻ വരുമ്പോൾ കൽക്കല ചെയ്യാൻ പാടില്ല. യുത്തിറക്ക എന്ന് പറയരുത്, യുത് റോക്ക.

0: നുത്ഫത്തൻ, ത ഇൻ്റെ ഉച്ചാരണം, ത ഇൻ്റെ മഖ്റജ് ഒരിക്കലും തെറ്റാൻ പാടില്ല, ത അല്ല പറയേണ്ടത്. ഇവിടെ താഉം ഫാഉം മഖ്റജ് ഒന്നാണെങ്കിലും ത ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ സ്വിഫത്ത് അഥവാ നാവ്, നാവിൻ്റെ നടുഭാഗം മേലണ്ണാക്കിലോട്ട് ചേർന്ന് വരിക എന്ന ആ ഒരു സ്വിഫത്ത് ശരിയായിട്ടില്ല എങ്കിൽ രണ്ടും ത ആയി മാറും. അപ്പോൾ നുത്ഫത്തൻ, നുത്ഫ, നുത്ഫത്തൻ ഇങ്ങനെ തന്നെ ഉച്ചരിക്കണം. മിമ്മനിയുംന, ഇവിടേക്ക് ഹുന്നയുണ്ട്, ഇദ്ഗാം കാമിൽ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നുത്ഫത്തമ്മി, ശേഷം മിമ്മനിയി, ഇവിടേക്ക് അതാണ് ഇദ്ഗാം കാമിൽ. തൻവീന് ശേഷം മീമ്, നൂന് സാക്കിനയ്ക്ക് ശേഷം മീമ്. അതുപോലെ തന്നെ മിമ്മനിയുംന, തൻവീന് ശേഷം യാ, ഇദ്ഗാം നാഖിസ്. ഈ മണിക്കലൊക്കെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. 38-ാമത്തെ ആയത്തിൽ
1: ثم كان علقة فخلق فسوى علقة فخلق
0: علقة قاف ന്റെ ഉച്ചാരണം. അതുപോലെ ഫഖലഖ, ഖ ല ഖ, ഖ ഉം ഖ ഉം കനപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ഫ

0: فجعل منه الزوجين الذكر والأنثى
1: فجعل منه الزوجين
0: فجعل منه الزوجين الذكر زوجين
1: زائجيم ഇതൊക്കെ ഇങ്ങനെ ഇത്ര സാവകാശം പറയാൻ കാരണം അവിടെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സാധാരണ ഓതി പോകുമ്പോൾ ഫജാലമിനു സൗജൈനി അല്ലെങ്കിൽ സൗജൈനി ഈ രൂപത്തിലൊക്കെ ജീമും സായൊന്നും കൃത്യമല്ലാതെ എങ്ങനെയെങ്കിലും ഓതി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ
0: أليس ذلك بقادر على أن يحيي الموتى
1: ഇവിടെ بقادر على أن يحيي ഈയൊരു പദം അധികം ആളുകളിൽ തെറ്റായിട്ട് വരുന്നു. അവിടെ യുഹ്യിൽ മൗത്ത അല്ലെങ്കിൽ ഒരു കൃത്യമല്ലാതെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ പിന്നെ രണ്ട് യാഗും കൃത്യമല്ലാതെ വരുന്നു. ശരിക്കും രണ്ട് യാഗിനെയും അതിൻ്റെ ഉച്ചാരണം കൃത്യമായിട്ട് കേൾക്കുക തന്നെ വേണം. യുഹ് യാഗിന് കസർ ഒന്നാമത്തെ, യുഹ് യി രണ്ടാമത്തെ യാഗിന് ഫതഹ്, യുഹ് യിയ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കൊണ്ട് പറയണം ചെയ്യണം.
0: അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത.
1: ഒന്നുകൂടെ ഉദാ

0: സൂറത്തുൽ ഖിയാമയിലെ 31 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. ബാക്കി ഭാഗം ഇൻഷാ അള്ളാ അടുത്ത സൂറത്ത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അള്ളാഹു ഇതെല്ലാം സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ പരിപാടിയാണ്. സൂറത്തുൽ ഖിയാമയിലെ 31 മുതൽ 40 വരെ വചനങ്ങൾ. ക്ലാസ് നയിച്ചത് ബഹുമാനനായ ഹാഫിദ് അബ്ദുശക്കൂർ.
2: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ് പീസ് റേഡിയോ. നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
3: Peace Radio. Tuned to reality.
4: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ഈ എപ്പിസോഡിൽ യൂസുഫ് മുഷാഫ് സൂറത്തുന്നൂഹ് പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. യൂസുഫ് മുഷാഫിന്റെ സൂറത്തു നൂഹ് പാരായണമാണ് നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ പൂർണ്ണമായും പാരായണം നിർവഹിക്കപ്പെടുന്ന ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ ഇപ്പോൾ പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ സലാഹ് അൽ ഹാഷിം.

0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ പാരായണം നിർവഹിച്ചത് അൽ ഹാഫിദ് സലാഹ് അൽ ഹാഷിം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: نور على مر الزمان تألقا وأضاء للدنيا طريقا.
3: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ സൃഷ്ടാവിൻ്റെ വാക്കുകൾ മനഃപ്പാഠമാക്കുക എന്നത് ഏറെ പുണ്യമുള്ളൊരു കാര്യമാണ് അല്ലേ?
1: അതെ, ഹിഫ്ളുൽ ഖുർആനിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
0: വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും 44-45 വചനങ്ങളാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്.
1: നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിള് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 44-45 വചനങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. മുഴുവനായും കേൾക്കുന്നതോടൊപ്പം കൂടെ പാരായണം ചെയ്ത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു എല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ അഹ്സാബിലെ 44-45 വചനങ്ങളാണ് ഇന്ന് ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം മനഃപ്പാഠമാക്കിയത്.
2: അൽഹംദുലില്ലാഹ്, ഇത് മനഃപ്പാഠമാക്കാൻ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ഹാഫിള് ജഅഫർ സലഫി.
3: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: Peace Radio. Tune to reality.
5: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതന്മാരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ 3-ാം അധ്യായം ആലു ഇമ്രാന്റെ 55 മുതൽ അവസാന വചനം വരെയും 3-ാം അധ്യായം ആലു ഇമ്രാൻ 55 മുതൽ 180 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം ചെയ്തത് മുഹമ്മദ് അയ്യൂബ് റഹിമഹുല്ലാ.
6: أعوذ بالله من الشيطان الرجيم.